0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇപ്പോൾ കേട്ടത് തൻസീൽ, സൂറത്തു ഗാഫിർ മുതൽ സൂറത്തു അഷ്ഷൂറ വരെ. പാരായണം നിർവഹിച്ചത് അഷ്ഷേഖ് അബ്ദുല്ലാ അൽ മത്രദ്.
1: പ്രഭാതത്തിന്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിന്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിന്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിന്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിന്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിന്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം, പീസ് റേഡിയോ. ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിന്റെ വിജ്ഞാനത്തിന്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിന്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിന്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم.

0: മാന്യ ശ്രോതാക്കൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ. മധുരം ഖുർആനിൽ ഇന്ന് സൂറ അൽ മാഇദയിലെ 59 മുതൽ 68 വരെയുള്ള വചനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് അൽ ഹൈദാൻ.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നരകശിക്ഷ നീ ഒഴിവാക്കി തരേണമേ. തീർച്ചയായും അതിലെ ശിക്ഷ വിട്ടൊഴിയാത്ത വിപത്താകുന്നു. തീർച്ചയായും നരകം ചീത്തയായ ഒരു താവളവും പാർപ്പിടവും തന്നെയാകുന്നു. അൽ ഫുർഖാൻ, വചനം 65-66.
1: സത്യവിശ്വാസികളുടെ ഒട്ടേറെ പ്രാർത്ഥനകൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. സ്വന്തത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ പോറ്റി വളർത്തിയ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും വേണ്ടി നടത്തുന്ന ഒരു പ്രാർത്ഥന ഖുർആൻ പരിചയപ്പെടുത്തുന്നത്

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ارحمنا وانت خير الراحمين.
1: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, അതിനാൽ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നീ കാരുണ്യകരിൽ ഉത്തമനല്ലോ. അൽ മുഅ്മിനൂൻ വചനം 109.
2: പീസ് റേഡിയോ, പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം 10,000 നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു. ടീം പീസ് റേഡിയോയുമായി താങ്കളെ ബന്ധിപ്പിക്കുന്ന ഈ നമ്പർ മറക്കാതിരിക്കുക. 90 20 840 840.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകുകയും ഞങ്ങളുടെ കാര്യം നേരാംവണ്ണം നിർവഹിക്കുവാൻ നീ സൗകര്യം ചെയ്യുകയും ചെയ്യണമേ. അൽ കഹ്ഫ് വചനം 10.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകുകയും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് ഞങ്ങളെ നീ മാതൃകയാക്കുകയും ചെയ്യണമേ. അൽ ഫുർഖാൻ വചനം 74.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم رب

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ. അധ്യായം ഇബ്രാഹിം, വചനം 41.
1: മെയ്, ഹിജ്റ വർഷം 1447, ദുൽഹിജ്ജ് 4.
2: ശ്രോതാക്കൾ ഇപ്പോൾ കേൾക്കുന്നത് തൻസീൽ.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തൻസീൽ.
1: ഈ ശബ്ദലോകത്തെ
2: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ, ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാജ്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ, റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രഭാതത്തിന്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിന്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിന്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം, മനസ്സിൽ മാറ്റത്തിന്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിന്റെ അക്ഷയഖനിയായി, വിജ്ഞാനത്തിന്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം, പീസ് റേഡിയോ. ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിന്റെ വിജ്ഞാനത്തിന്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിന്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിന്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയയ്ക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
6: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
7: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا

0: في المال والأهل.
1: അള്ളാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അള്ളാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അള്ളാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അള്ളാഹു, അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അള്ളാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അള്ളാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അള്ളാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അള്ളാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അള്ളാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
2: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم رب

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ചെയ്യാനും നമസ്കാരം ശ്രദ്ധയോടെയും സൂക്ഷ്മതയോടെയും നിർവഹിക്കാനും അതിലും മറ്റെല്ലാ പ്രവൃത്തികളിലും ആത്മാർത്ഥത കാണിക്കാനുമുള്ള പ്രേരണയാണ്. എല്ലാ നന്മകൾക്കുമുള്ള പ്രചോദനം ഇതിലുണ്ട്. പുസ്തകം, തൊട്ടി, പാത്രം തുടങ്ങിയ നിസ്സാര വസ്തുക്കൾ പോലും ചെലവഴിക്കാൻ പ്രേരിപ്പിക്കുന്നു. അതു ചെയ്യാത്തവനെ അല്ലാഹു ആക്ഷേപിക്കുകയും ചെയ്യുന്നു. അല്ലാഹുവാണ് നന്നായി അറിയുന്നവൻ.
1: തഫ്സീറു സഅദിയിൽ സൂറത്തുൽ മാഊൻ എന്ന അധ്യായത്തിൻ്റെ വ്യാഖ്യാനമാണ് മലയാളത്തിൽ ഇപ്പോൾ നമ്മൾ കേട്ടത്. വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളും അതിൻ്റെ വ്യാഖ്യാനങ്ങളും മനസ്സിലാക്കി അതിലുള്ള ഗുണപാഠങ്ങൾ മുഴുവനായും ജീവിതത്തിൽ പകർത്താനും അതോടൊപ്പം ഖുർആനുമായി ആത്മബന്ധം സ്ഥാപിക്കാനും നാം ഓരോരുത്തരും പരിശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ ഇതുവരെ കേട്ടുകഴിഞ്ഞത് തഫ്സീർ സഅദി. ഇന്ന് തഫ്സീർ സഅദിയിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞത് സൂറത്തുൽ മാഊന്റെ വിശദീകരണം.
3: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവികമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം, പുതിയ നിയമം എന്ന പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാർ അവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റെതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റെതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലും റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്: സ്വയം ദൈവികമാണ് എന്നവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു ഒരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്ക് പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫലാക്കി, ഇപ്പോഴും 10,000 ജനങ്ങൾ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കി ഒരു ധാരാളം കാണാം. അപ്പോൾ അന്നിറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇന്ന് അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇതും ഖുർആന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പറയണം ഖലീഫ സുനൈജി.

0: ഇപ്പോൾ കേട്ടത് അൽ മുഅല്ലിം ഖലീഫ സുനൈജിയുടെ ഖിറാഅത്ത് സൂറത്തുൽ മാഇദ 18 മുതൽ 21 വരെയുള്ള വചനമാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്.
1: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും, പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വേ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയം അനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത്? അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം, 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാകും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: മകൻ മാതാവിന് വെട്ടിക്കുന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി. അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി. അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തുൽ ഫുർഖാനിലെ 63 മുതൽ 77 വരെയുള്ള ആയത്തുകളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിൻ്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിൻ്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു. രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ, ഓരോ ക്ലാസ്സിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം, 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തുൽ ഫുർഖാനിലെ 63 മുതൽ 77 വരെയുള്ള ആയത്തുകളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്.
1: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ, പീസ് റേഡിയോ. 1,000,000+ ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം, അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത കാരികളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്, നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്, നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്, നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്, കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 1,000,000+ ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും, പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വേ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയം അനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത് അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജുനുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിന്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. പിന്നെ ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു സെയ്ത്ത് എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടില്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അതിൻ്റെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്.
3: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നുമില്ല.
0: അതായത്
3: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
0: അതായത്
3: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ, അതിരുകൾ. അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തി കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ്. മാഷാല്ല, നല്ലൊരു,
0: നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മിനിങ്ങളെല്ലാവരും ഇവിടെ ജയിൽ അനുഭവങ്ങളല്ല നേരിടുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും, നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഇത്തരം സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിന് കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാഹു
5: അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല, അവൻ്റേതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിൻ്റെ മഹത്വം അറിയപ്പെട്ടതിൻ്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന, ലോകരക്ഷിതാവിൻ്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും, ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്നു കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മുഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ വീഡിയോ ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസുകളുണ്ട്. ഓഡിയോ സെഷനിൽ അള്ളാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അള്ളാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസുകൾ കേൾക്കാം, വീഡിയോ ക്ലാസുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണ്ണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിൻ്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

പീസ് ഖുർആൻ റേഡിയോ അടുത്ത പരിപാടി കാതോർക്കുക. ഖത്മുൽ ഖുർആൻ. ഇന്ന് വിശുദ്ധ ഖുർആനിലെ ജുസ് 12 പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് ഹജ്ജാജ് റംസാൻ അൽ ഹിന്ദവി.

0: ജസാക്കും അല്ലാഹു ഖൈർ. നിങ്ങൾ ഇതുവരെ കേട്ടത് ഖത്തമുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ ജൂസ് 12 പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഹജ്ജാജ് റംസാൻ അൽ ഹിന്ദ്.
1: طالب العلم قم لا تنم فان الزمان يا طالب العلم
2: നീ എന്താ റേഡിയോ പോലെ കേൾവിക്കാരൻ അവസരം കൊടുക്കാത്ത സംസാരപ്രിയരോട് നാം ചോദിക്കാറുള്ള ചോദ്യമാണിത്. ഈ അർത്ഥത്തിൽ പീസ് റേഡിയോ ഒരു ഏകപക്ഷീയമായ റേഡിയോ അല്ല. കാരണം ശ്രോതാവിന്റെ ചോദ്യങ്ങൾ, അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ടെക്സ്റ്റായും പിക്ചറായും ശബ്ദമായും പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി താങ്കൾക്കും സംവേദനം ചെയ്യാം. പീസ് റേഡിയോ ജനങ്ങളുടെ ഉറ്റ ചങ്ങാതിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു.
3: وصاحب نبيلا ولا تكثرن فكم مكثر يا اخي حرم وحقق دار تشيع.
2: പീസ് റേഡിയോ റെഡി ബട്ടന്റെ വലതുഭാഗത്തായി കാണുന്ന മെസ്സേജ് ഐക്കൺ പ്രസ് ചെയ്താൽ താങ്കളുടെ പേര്, ഫോൺ നമ്പർ, ഇമെയിൽ ഐഡി എന്നിവ ചേർത്ത ശേഷം പ്രോഗ്രാം എന്ന് കാണുന്ന ഭാഗത്ത് അമർത്തിയാൽ വിവിധ പരിപാടികളുടെ പേരുകൾ കാണാം. താങ്കൾ ഉദ്ദേശിക്കുന്ന പരിപാടിയിൽ സ്പർശിച്ച ശേഷം താങ്കൾക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം. മുകളിലെ വോയിസ് ഐക്കൺ അമർത്തിയാൽ ഫീഡ്ബാക്ക് ശബ്ദമായും അയയ്ക്കാം. അടുത്തറിയുക ഈ സംവിധാനം ഇപ്പോൾ തന്നെ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് ഖുർആൻ റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്ന ഏറെ ശ്രദ്ധേയമായ അത്തഹ്സീൻ പ്രോഗ്രാമിന്റെ ഒരു പുതിയ എപ്പിസോഡിൽ ഇന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹശറിൽ നിന്നും 7-8 ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കുന്നത്. സ്റ്റുഡിയോയിൽ നമ്മളോടൊപ്പമുള്ളത് ഹാഫിദ് അബ്ദുശക്കൂർ.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ഹശറിലെ 7-8 ആയത്തുകളാണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്.
7: الله على رسوله من أهل القرى فلله وللرسول ولذي القربى فلله وللرسول ولذي القربى واليتامى والمساكين وابن السبيل والمساكين وابن السبيل كي لا يكون دولة بين الأغنياء منكم وما آتاكم الرسول فخذوه وما نهاكم عنه فانتهوا واتقوا الله إن الله شديد العقاب للفقراء المهاجرين الذين أخرجوا من ديارهم وأموالهم يبتغون فضلا من الله ورضوانا وينصرون الله ورسوله أولئك هم الصادقون.
6: രണ്ട് ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ സ്വാഭാവികമായിട്ട് വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളും. മാ അഫ അല്ലാഹ്, ഇവിടെ മാ മദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടേണ്ട മദ്ദാണ് മുൻഫസിൽ. അഫ അല്ലാഹ് മദ് മുത്തസിലാണ്, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നിർബന്ധമായിട്ടും നീട്ടണം. മദ് മുത്തസിൽ വാജിബാണ്.
7: മാ അഫ അല്ലാഹു അലാ റസൂലി, അല റസൂലിഹ്
6: നിർത്തുമ്പോൾ റസൂലിഹ എന്ന് സുക്കൂൻ നൽകിക്കൊണ്ട് നിർത്തണം.
7: അല റസൂലിഹി മിൻ അഹ്ലി,
6: മിൻ അഹ്ലി അല്ല മിൻ അഹ്ലി. ഇവിടെ നൂനിനെ ഇസ്ഹാർ ചെയ്ത് ഹംസ കൃത്യമായിട്ട് ഉച്ചരിക്കണം. മിൻ അഹ്ലി,
7: മിൻ അഹ്ലിൽ ഖുറ ഫലില്ലാഹി വലിർ റസൂലി,
6: വലിർ റസൂലി അല്ല
7: വലിർ റസൂലി, വലിദിൽ ഖുർബ,
6: വലിസി അല്ല
7: വലിദിൽ, വലിദിൽ ഖുർബ,
6: ഖാഫിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം.
7: വലിദിൽ ഖുർബ, ഖുർബ അല്ല
6: റായിനെ അധികം തക്രീർ ചെയ്യരുത്, റ എന്ന ശബ്ദം അധികമുണ്ടാവരുത്.
7: ഖുർബ വൽ യതാമ വൽ മസാകീനി വബിനി സബീൽ,
6: വബിനി വബിനി അല്ല വബിനി വബിനി
7: വബിനി സബീലി കൈല കൈല യകൂന ദൂല കൈല
6: യകൂന ദൂലതൻ ബൈനൽ തൻവീനു ശേഷം ബ ദൂലതൻ തൻവീനു ശേഷം ബ വന്നാൽ തൻവീനിനെ മീമാക്കി മാറ്റണം. അത് നൂനു സാക്കിനയാണെങ്കിലും ശരി. ഇതിന് ഇഖ്ലാബ് എന്നാണ് പറയുക. ദൂലതൻ ബൈനൽ, അതാണ് ഖുർആനിൽ ചെറിയൊരു മീം കാണാൻ പറ്റും തൻവീൻ്റെ സ്ഥാനത്ത്. ദൂലതൻ ബൈനൽ അഗ്നിയാഇ ബൈനൽ അഗ് ഗൈന് തൊണ്ടയുടെ മുകൾ ഭാഗമാണ് മഖ്റജ്, ശ്രദ്ധിക്കണം. അഗ് അഗ്നിയാഇ മദ് മുത്തസിൽ, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. മിൻകും നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. വമാ ആതാകും മദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണ് മുൻഫസിൽ. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു ഫഖുദൂഹു ഫഖുദൂഹു ഫഖുദൂഹു അല്ല ദാല ഫഖുദൂഹു വമാ നഹാകും നഹ ഹ തൊണ്ടയുടെ താഴെ ഭാഗമാണ് മഖ്റജ്. വമാ നഹാകും അൻഹു, ഇവിടെ നഹാകും അ സാക്കിന മീമിന് ശേഷം ഐന് ഓതുമ്പോൾ നഹാകും മൻഹു മൻഹു എന്ന് പറയത്, നഹാകും അൻഹു അൻഹു ഫൻതഹു നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഫൻതഹു വത്തഖുല്ലാഹ് അവിടെ നിർത്തുമ്പോൾ വത്തഖുല്ലാഹ് ഹാഇന് സുക്കൂൻ നൽകിക്കൊണ്ട് രണ്ടോ നാലോ ആറോ ഹർക്കത്തിൻ്റെ ഖദർ നീട്ടിക്കൊണ്ടാണ് നിർത്തേണ്ടത്. ഇന്നല്ലാഹ നൂനിനെ ഷദ്ദ് മണിക്കണം. ഷദീദുൽ ഇഖാബ് ഐൻ തൊണ്ടയുടെ മധ്യഭാഗം. ഇന്നല്ലാഹ ഷദീദുൽ ഇഖാബ്. അടുത്ത ആയത്ത് ലിൽ ഫുഖറാഇൽ മുഹാജിരീന. ലിൽ ഫുഖറാഇ ഫുഖറ അല്ല ഫുഖാ ഫുഖറാഇ മദ് മുത്തസിലാണ്. മുത്തസിൽ വാജിബാണ്, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. അൽ മുഹാജിരീന അല്ലദീന ഉഖ്രിജു ഉഖ്രിജു മിൻ ദിയാരിഹിം, ഇവിടെ നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫ ബിഗുന്ന മിൻ ദിയാരിഹിം വ അംവാലിഹിം, സാക്കിന മീമിന് ശേഷം വ വന്നാൽ മിൻ ദിയാരിഹിം വ രണ്ട് ചുണ്ട് തമ്മിൽ തട്ടിച്ച് കൃത്യമായിട്ട് ഉച്ചരിക്കണം. വ എം വ വ എം വ ഇവിടേക്ക് അതുപോലെ തന്നെ വ എം വാലിഹിം യബ് തഗൂന യബ് യബ് തഗൂന യബ് തഊന അല്ല യബ് തഗൂന ഫദ്ലൻ ദാദ് ഫദ് ഫദ് ഫദ്ലൻ മിനല്ലാഹ് തൻവീന് ശേഷം മീം വന്നാൽ ഇദ്ഗാം ബിഗുന്ന ഫദ്ലൻ മിനല്ലാഹി വറിദ്വാന വറിദ് വ റിദ്വാനല്ല വറിദ്വാനല്ല വരിദ് വരിദ്വാന വരിദ്വാനൗ വയൻസുറൂനല്ലാഹ് തൻവീന് ശേഷം വ റിദ്വാനൗ വയൻസു ഇഖ്ഫാ ബിഗുന്ന നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. സ്വാദ് ഇസ്തിഇല എൻ്റെ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. ഗുന്നയും സ്വരഭാരത്തിലായിരിക്കാൻ ശ്രദ്ധിക്കുക. വയൻസുറൂനല്ലാഹ വറസൂലഹ് വഖഫ് ചെയ്യുമ്പോൾ ഹാഇടെ സുക്കൂൻ നൽകിക്കൊണ്ട് നിർത്തണം. വറസൂലഹ് ഇനി കൂട്ടി ഒതുകയാണെങ്കിലോ വറസൂലഹു ഉലായിക്ക മുൻഫസിൽ പോലെ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണത്. ഉലായിക്ക ഹുമുസ്വാദിഖൂൻ മദ് മുത്തസിൽ. ഉലായിക്ക മദ് മുത്തസിൽ വാജിബാണ്, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. പിന്നെ ഹുമുസ്വാദിഖൂൻ സ്വാദിഖൂൻ സോ അല്ല സ്വാദ് ഹുമുസ്വാ ഹുമുസ്വാദിഖൂൻ ആയത്തിൻ്റെ അവസാനത്തിൽ മദ് ആരദുൽ സുക്കൂൻ. ഒന്നുകൂടെ ഓതാം.
8: മാ അഫാ അല്ലാഹു അലാ റസൂലിഹി മിൻ അഹ്ലിൽ ഖുറാ മിൻ അഹ്ലിൽ ഖുറാ ഫലില്ലാഹി വലിർ റസൂലി വലിദിൽ ഖുർബ വൽയതാമ വൽമസാകീൻ والمساكين وابن السبيل كي لا يكون دولة بين الأغنياء منكم وما آتاكم الرسول فخذوه وما نهاكم عنه فانتهوا
7: واتقوا الله إن الله شديد العقاب للفقراء المهاجرين الذين أخرجوا من ديارهم وأموالهم يبتغون فضلا من الله ورضوانا وينصرون الله ورسوله أولئك هم الصادقون.
6: سورة الحشر لا ഏഴ് എട്ട് ആയത്തുകളാണ് അൽഹംദുലില്ല എന്ന് നമ്മൾ പഠിച്ചത്. കൃത്യമായിട്ട് ജീവിത നിയമങ്ങളനുസരിച്ച് പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
5: ജസാക്കല്ലാഹു ഖൈറ, ബറകല്ലാഹു ഫീക്. അത്തഹ്സീനിലൂടെ ഇന്ന് നമ്മൾ പഠിച്ചത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹശറിൽ നിന്നും ഏഴ് എട്ട് ആയത്തുകളാണ്. നമ്മളോടൊപ്പം സ്റ്റുഡിയോയിലുണ്ടായിരുന്നത് അശ്ശേഖ് ഹാഫിൽ അബ്ദുൽ ശുക്കൂർ.
2: വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

0: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്, അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത്. ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അറുപത്തിയേഴ് രാജ്യങ്ങളിലെ മലയാളികളുടെ ഖുർആൻ പഠനത്തിന്റെ അവലംബം പീസ് റേഡിയോ അന്നൂർ. പ്രാമാണിക കർമ്മശാസ്ത്ര പഠനത്തിന്റെ പ്രായോഗിക സമീപനം പീസ് റേഡിയോ ലൈഫ് കോഴ്സ്. പുതിയ കാലത്തിന്റെ തിന്മകളെയും വെല്ലുവിളികളെയും അതിജീവിക്കാൻ കുട്ടികളെ പ്രാപ്തമാക്കുന്ന പീസ് റേഡിയോ ഈ മദ്രസ തുടങ്ങി നിലനിൽക്കുന്ന പുണ്യം സമ്മാനിക്കുന്ന നിരവധി വൈജ്ഞാനിക സംരംഭങ്ങളുടെ പുണ്യം മനസ്സിലാഗ്രഹിച്ച് നിങ്ങളുടെ ഓഹരി ഇന്ന് തന്നെ പീസ് റേഡിയോക്ക് നൽകൂ.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെയാകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

കേൾക്കുവാനുള്ള അവസരമാണ് ഈ പ്രോഗ്രാം. ഇന്ന് 412-ാമത്തെ പേജിന്റെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 412-ാമത്തെ പേജിന്റെ പാരായണമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ളൊരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60-ലധികം പ്രോഗ്രാമുകൾ, 50-ലധികം അവതാരകർ, 1,000-ക്കണക്കിന് ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്. കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ 1 മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ. ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ. ഡോക്ടറോട് ചോദിക്കാം, ലൈഫ് ഫോൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം 9020840840. പീസ് റേഡിയോ, ഡോക്ടറോട് ചോദിക്കാം, ലൈഫ് ഫോൺ ഇൻ പ്രോഗ്രാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: നമ്മുടെയൊക്കെ ഫോണുകളിൽ എത്ര വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്! ഓ, ആർക്കറിയാം എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് പോലും നമുക്കറിയില്ല. ഇനി ഉള്ള ഗ്രൂപ്പുകളിൽ എത്ര വാട്സാപ്പ് ഗ്രൂപ്പുകൾ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്! പലതും നല്ല ഉപകാരമുള്ളത് തന്നെയാണ്. എന്നാൽ പുതിയൊരു ഗ്രൂപ്പിൽ ചേരണമെന്ന് നമ്മളോട് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുഖം ചുളിയോ, ഉള്ളതുകൊണ്ട് തന്നെ ആകെ കുടുങ്ങിയിരിക്കുകയാണ്, മെസ്സേജ് നിറഞ്ഞിട്ട് ഫോണ് ജാമായി കിടക്കുകയാണ് എന്നൊക്കെ പറയും. എന്നാൽ ഒരു പുതിയ വാട്സാപ്പ് ഗ്രൂപ്പിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ടീം പീസ് റേഡിയോ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അത് പീസ് റേഡിയോ ചങ്ങാതിക്കൂട്ടം എന്ന വാട്സപ്പ് ഗ്രൂപ്പാണ്. കുട്ടികൾക്കായി നിരവധി പദ്ധതികൾ പീസ് റേഡിയോ നിലവിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വെക്കേഷൻ ആരംഭിച്ച സ്ഥിതിക്ക് വിശ്രം സ്റ്റുഡൻസുമായി സഹകരിച്ചുകൊണ്ടുള്ള ചില പദ്ധതികളിലേക്ക് പ്രവേശിക്കുകയാണ്. മിക്കപ്പോഴും രക്ഷിതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ധാരണയില്ല. എന്തൊക്കെയാണ് പദ്ധതികൾ, എന്തിൻ്റെ എല്ലാം ഭാഗമാക്കാൻ കഴിയും, ഏത് പ്രായക്കാർക്കാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാവാൻ കഴിയുക, അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും, ഇതിലൊന്നും ധാരണയില്ലാത്ത ടെക്നിക്കലി നിരക്ഷരരായ സാങ്കേതികമായി നിരക്ഷരായ കുറെ രക്ഷിതാക്കളുണ്ട്. അവർക്ക് വിദ്യാഭ്യാസമല്ല. അപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ. വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയല്ല, രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയി ചങ്ങാതിക്കൂട്ടം എന്ന വിൻഡോ ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങളുടെ കുട്ടിയുടെ പേരും അഡ്രസ്സും ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കും. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ചങ്ങാതിക്കൂട്ടം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ കഴിയും. അല്ലെങ്കിൽ പീസ് റേഡിയോ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കിതിൻ്റെ ഭാഗമാകാൻ കഴിയും. ഒരു വലിയ ദൗത്യത്തിൻ്റെ ഒരു മനോഹര യാത്രാരംഭമാണ്. നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥനയോടൊപ്പം ഈ ഒരു വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കൂടെ ഉണ്ടാകണം എന്ന് ഉറപ്പിക്കുകയാണ്. പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള അവിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്, അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവുമെല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ നമ്മുടെ തലമുറയും സംരക്ഷിക്കും.
5: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹറമേനിലെ വിശുദ്ധ ഇരു ഹറമുകളെയും സുബഹ് മഗ്രിബ് നമസ്കാരത്തിലെ പാരായണം കേൾക്കാം.

0: നാം ഇതുവരെ കേട്ടത് വിശുദ്ധ ഹറമിലെ സുബഹ് നമസ്കാരത്തിലെ പാരായണമാണ്. ഇനി മഗരിബ് നമസ്കാരത്തിലെ പാരായണം കേൾക്കാം.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.

0: ഇതോടുകൂടി ഹറമേൻ ലൈവ് സമാപിക്കുന്നു.
1: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നൊരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്. ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവുമെല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم.

0: നമ്മൾ ഇതുവരെ ശ്രവിച്ചത് മധുരം ഖുറാൻ. ഇന്നത്തെ മധുരം ഖുറാനിൽ നമ്മൾ ശ്രവിച്ചത് സുറാഹൂദ് 6 മുതൽ 12 വരെ വചനങ്ങൾ. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് പ്രശസ്ത ഖാരി ഷെയ്ഖ് ഷിറാസദ് താഹിർ.
1: أعوذ بالله من الشيطان الرجيم.

0: മാന്യ ശ്രോതാക്കൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ. മധുരം ഖുർആനിൽ ഇന്ന് സൂറ അൽമാഇദയിലെ 59 മുതൽ 68 വരെയുള്ള വചനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് അൽ ഹൈദാൻ.
1: പീസ് റേഡിയോ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി, നേർപഥം, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
4: പീസ് ഖുർആൻ റേഡിയോ. തൻസീൽ. പാരായണം സഊദ് അശ്ശുറൈം. അധ്യായം അൽ ബഖറ, വചനം 217 മുതൽ അധ്യായം ആലുമ്രാൻ, വചനം 129 വരെ.

تلك آيات الله نتلوها عليك بالحق وإنك لمن المرسلين.

0: വ്യത്യസ്തങ്ങളായ ഖുർആൻ പാരായണങ്ങൾ തൻസീൽ. നാം ഇതുവരെ കേട്ടത്,
1: ഒരു നിമിഷത്തെ അത്ഭുതം കൊണ്ട് ജീവിതം മാറാൻ കാത്തിരിക്കുന്നവരെല്ലാം സ്വന്തം ബാധ്യതകൾ തിരിച്ചറിയാതെ തുരുമ്പെടുത്തു തീരുകയേയുള്ളൂ. ജീവിത യാഥാർത്ഥ്യത്തിന്റെ മാസ്മരികമായ പരിശുദ്ധ ഖുർആനിന്റെ വസന്തം, ഹൃദയ വസന്തം പരിപാടിയിൽ ഇന്ന് സൂറത്ത് ഹൂദിലെ 69-70 വചനങ്ങൾ, അദൃശ്യത്തിന്റെ താക്കോൽ അള്ളാഹുവിന്റെ അടുക്കൽ മാത്രം, ഈ വിഷയത്തിലുള്ള സംസാരം നിർവഹിക്കുന്നു ബഹുമാനനായ ജംഷീർ സ്വലാഹി.

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فلما رأى أيديهم لا تصل إليه نكرهم وأوجس منهم خيفة قالوا لا تخف إنا أرسلنا إلى قوم لوط. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇന്നത്തെ ഹൃദയ വസന്തം ക്ലാസ്സിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുകയാണ്. 11-ാമത്തെ അധ്യായം സൂറത്തുൽ ഹൂദാണ് നമ്മൾ മനസ്സിലാക്കി വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ ഹൂദിലെ 69-ാമത്തെ വചനമാണ് നമ്മൾ മനസ്സിലാക്കിയത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ അടുക്കൽ അള്ളാഹുവിൻ്റെ മലക്കുകൾ മനുഷ്യരൂപത്തിൽ വന്ന വിഷയമാണ് 69-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ ജനത അള്ളാഹു അതികഠിനമായി വിരോധിച്ച ഗുരുതരമായ കുറ്റം, സ്വവർഗരതിയിൽ ഏർപ്പെടുന്ന മ്ലേച്ഛന്മാരായ ആളുകളായി മാറുകയും അങ്ങേയറ്റം ദൈവനിഷേധികളായി അവരിലേക്കു കടന്നു വന്ന അള്ളാഹു നിയോഗിച്ച ലൂത്തു നബി അലൈഹിസ്സലാമിനെ ധിക്കരിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ പരിണിതിയായി അവസാനം അവർ അള്ളാഹുവിൻ്റെ ശിക്ഷക്ക് വിധേയരാകാൻ പോവുകയാണ്. ആ ശിക്ഷ നടപ്പാക്കുന്നതിന് വേണ്ടി അള്ളാഹു നിയോഗിച്ച മലക്കുകളാണ് പോകുന്ന വഴിയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ അടുത്തേക്ക് അവർ വന്നത്. അതാണ് 69-ാമത്തെ വചനം. കഴിഞ്ഞ ക്ലാസ്സിൽ അത് നമ്മൾ മനസ്സിലാക്കി. വലഖദ് ജാഅത് റുസുലുന ഇബ്രാഹീമ ബിൽ ബുശ്റ ഖാലു സലാമൻ ഖാല സലാമുൻ ഫമാ ലബിസ അൻ ജാഅ ബിഇജ്ലിൻ ഹനീദ്. അങ്ങനെ വലഖദ് ജാഅത് റുസുലുന, നമ്മുടെ ദൂതന്മാർ വന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ അടുക്കൽ വന്നു. ബിൽ ബുഷറ, സന്തോഷ വാർത്തയും കൊണ്ട്. അങ്ങനെ അവർ ഇബ്രാഹിം നബിയോട് സലാം പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഖാല സലാമുൻ, തിരിച്ച് അവരോടും സലാം ചൊല്ലി. ഫമാ ലബിസ അൻ ജാഅ ബിഇജ്ലിൻ ഹനീദ്, പിന്നെ വൈകാതെ തന്നെ അദ്ദേഹം അതിഥികളായി വന്ന മലക്കുകൾ, അവർ മനുഷ്യരൂപത്തിലാണ് വന്നിരുന്നത്, അതിഥികളായതുകൊണ്ട് തന്നെ അവർക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവരെ ആദിത്യ മര്യാദയോടുകൂടി സൽക്കരിക്കുകയാണ്. ഒരു മുരിക്കുട്ടിയെ അറുത്ത് പൊരിച്ച് വിഭവമൊരുക്കി അവരെ സൽക്കരിക്കുകയാണ്. പക്ഷേ ഫലം മാറ ആ ഐദിയഹും ലാത്തസിലു ഇലൈഹി നക്കറഹും വ ഔജസമിൻഹും ഹീഫത്തൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം നോക്കുമ്പോൾ അവരുടെ കൈകൾ എങ്ങനെയാണ് കണ്ടത്? ലാത്തസിലു ഇലൈഹി, ആ ഭക്ഷണ തളികയിലേക്ക്, പാത്രത്തിലേക്ക് അവരുടെ കൈകൾ നീണ്ടുവരുന്നില്ല, അവർ ഭക്ഷണം കഴിക്കുന്നില്ല. വ ഔജസമിൻഹും ഹീഫത്തൻ, അപ്പോൾ ഒരു പന്തികേട് തോന്നി എന്ന് മാത്രമല്ല, അവരെ പറ്റി ഒരു ഖീഫത്ത്, ഒരു ഭയം മൂസ നബി അലൈഹിസ്സലാമിന് അനുഭവപ്പെടുകയാണ്. ആ സമയത്ത് അവർ പറയുകയാണ്, ഖാലു ലാ തഖഫ്. ഇബ്രാഹിം നബിയോട്, ഇബ്രാഹിം അലൈഹിസ്സലാമിനോട്, താങ്കൾ പേടിക്കേണ്ടതില്ല. ഇന്ന ഉർസിൽന ഇലാ ഖൗമി ലൂത്ത്, ഞങ്ങൾ ലൂത്ത് നബിയുടെ ജനതയുടെ അടുക്കലേക്ക് നിയോഗിക്കപ്പെട്ടവരാകുന്നു എന്ന്. ഇനി 71-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ആ വചന ഇപ്രകാരമാകുന്നു. വംറഅതുഹു ഖായിമത്തുൻ ഫളഹികത് ഫബശ്ശർനാഹാ ബിഇസ്ഹാഖ് വമിൻ വറാഇ ഇസ്ഹാഖ യാഖൂബ്. അപ്പോൾ തൊട്ട് മുമ്പുള്ള വചനത്തിലൂടെ അള്ളാഹു വ്യക്തമാക്കി, ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ അടുക്കൽ സന്തോഷവാർത്തയും കൊണ്ടാണ് വരുന്നത് എന്ന്. നീ വചനത്തിലൂടെ അത് വ്യക്തമാക്കി തരികയാണ്.

0: വംറഅത്തുഹു ഖായിമത്തുൻ, ഇംറഅത്ത് എന്ന് പറഞ്ഞാൽ ഭാര്യ, സൗജത്ത്, വംറഅത്തുഹു അദ്ദേഹത്തിൻ്റെ ഭാര്യ, അദ്ദേഹത്തിൻ്റെ സൗജത്ത്, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ഭാര്യ സാറ എന്ന ഭാര്യയാണ് ഇതെന്ന് ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നു. ഖായിമത്തൻ, അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അതിഥികളുടെ അടുത്തിരിക്കുകയും ഖിദ്മത്തുകൾ ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഭാര്യ സാറ അവിടെ നിൽക്കുകയും ചെയ്യാണ്. ഖായിമത്തൻ ഫല്ലാഹിക്കത്ത്, അവർ ചിരിച്ചു. ലോഹിക്കാണ് ചിരിക്ക. ഫബഷർനാഹ, അപ്പോൾ നാം അവർക്ക് സന്തോഷ വാർത്ത അറിയിച്ചു. ബി ഇസ്ഹാഖ്, ഇസ്ഹാഖ് അലൈഹിസ്സലാം, ഇസ്ഹാഖ് എന്ന ഒരു പുത്രനെ പറ്റി. വമിം വറായി ഇസ്ഹാഖ്, ഇസ്ഹാഖ് അലൈഹിസ്സലാമിന് പിറകെ യഅഖൂബ്, യഅഖൂബ് എന്നൊരു പുത്രനും. അപ്പോൾ ഇസ്ഹാഖ് നബിയുടെ പിറകെ യഅഖൂബ് എന്ന ഒരു പുത്രനെയും പറ്റി നാം സന്തോഷ വാർത്ത അറിയിച്ചു. ഇതാണ് ഈ വചനത്തിലുള്ളത്. അപ്പോൾ ഇവിടെ തൊട്ട വചനത്തിലൂടെ പിന്നീട് സാറയുടെ മറുപടിയാണ് 72-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു ഓർമ്മിപ്പിക്കുന്നത്. ഖാലത്ത്, അവർ പറഞ്ഞു, യാ വൈലത്ത, കഷ്ടം അല്ലെങ്കിൽ അത്ഭുതത്തോടു കൂടിയുള്ളൊരു പ്രയോഗമാണ്. ആ അലിദു, വലത എലിദു എന്നാണ് പ്രസവിക്കുക. ആ അലിദു, ഞാൻ പ്രസവിക്കുകയോ. വ അന, ഞാൻ ആരാണ്? അജൂസുൻ, ഒരു കിഴവിയാണ്. വഹാദ ബഅലി, എൻ്റെ ഈ ഭർത്താവ് ഷെയ്ഖൻ, വാർദ്ധക്യത്തിലും എത്തിയിട്ടുണ്ട്. ഇന്ന ഹാദ, തീർച്ചയായും കാര്യം ഇത്, ലഷെയ് ഉൻ അജീബ്, അത്ഭുതകരമായൊരു കാര്യം തന്നെയാകുന്നു. കാരണം ഇവിടെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, ലൂത്ത് നബി അലൈഹി സ്സലാമിൻ്റെ ജനതയെ നശിപ്പിക്കുന്നതിന് വേണ്ടി അള്ളാഹു നിശ്ചയിച്ച, നിയോഗിച്ച മലക്കുകളാണ് വന്നിട്ടുള്ളത്. പോകുന്ന വഴിയിൽ ഇബ്രാഹിം നബി അലൈഹി സ്സലാമിൻ്റെ വീട്ടിലേക്ക് അവർ വന്നു. എന്നിട്ട് അവർ പറയുന്നത്, നിങ്ങൾക്ക് ഞങ്ങൾ പിന്നെ അള്ളാഹുവിൽ നിന്നുള്ള സന്തോഷ വാർത്ത അവരറിയിക്കുകയാണ്. എന്താ സന്തോഷ വാർത്ത? സന്തോഷ വാർത്ത, ഒരു സന്താനം ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ്. ഒരു സന്താനം ആരാണ്? ഇസ്ഹാഖ് അലൈഹിസ്സലാമിനെ കുറിച്ചും പിന്നാലെ യാക്കൂബ് അലൈഹിസ്സലാമിനെ കുറിച്ചുമുള്ള, മക്കളെക്കുറിച്ചുള്ള സുവിശേഷമാണ് അറിയിക്കുന്നത്. ഇസ്ഹാഖ് നബിയുടെ മകൻ യാക്കൂബ് നബി. ഇവിടെ ഇവർക്കുള്ള അത്ഭുതം, ഒന്ന്, ശരീരത്തിൽ ചുളിവുകൾ വീണ, പ്രായം ചെന്ന, വാർദ്ധക്യത്തിൻ്റെ അവസ്ഥയിലേക്കെത്തിയ കിഴവിയായ അവസ്ഥയിലെത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ സാറ. ഇബ്രാഹിം നബി അലൈഹി സ്സലാം ആകട്ടെ, അദ്ദേഹവും വാർദ്ധക്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ അവസ്ഥയിൽ സ്വാഭാവികമായി പ്രകൃതിയിലെ സാധാരണ നമ്മൾ കണ്ടുവരുന്നത്, മനുഷ്യരുടെ യൗവനത്തിലും യുവത്വത്തിലുമൊക്കെയാണ് അവർക്ക് മക്കളുണ്ടാകാനുള്ള സാധ്യത. ഒരു പക്ഷേ അതുകൊണ്ട് തന്നെ ഇവർ അത്ഭുതം പ്രകടിപ്പിക്കുന്നത് അതുകൊണ്ടാണ്, ഇത്രയും കാലം സന്താനം ഉണ്ടായിട്ടില്ല, ഇനിയിപ്പോൾ സന്താനം ഉണ്ടാവോ എന്നുള്ള അത്ഭുതത്തിൻ്റെ വർത്താനാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ഭാര്യ സാറ പ്രകടിപ്പിക്കുന്നത്. അതാണ് ചോദിച്ചത്, ഖാലത്ത്, യാ വൈലത്ത, അ അലിദു, അ അലിദു, വ അന അജൂസുൻ, ഞാൻ ഒരു അജൂസായിരിക്കേ, ഞാൻ ഇനി പ്രസവിക്കുകയോ എന്ന് ചോദിക്കാനുള്ള കാരണം അതാണ്. ഞാനൊരു അജൂസായിരിക്കേ, ഇനി ഞാൻ പ്രസവിക്കുകയോ. പക്ഷേ ഞാൻ മാത്രമല്ല, എൻ്റെ ഭർത്താവ് ഹാദ ബഅലി ഷെയ്ഖൻ, എൻ്റെ ഭർത്താവാകട്ടെ വാർദ്ധക്യത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ കാരുണ്യവും തീരുമാനവും റഹ്മത്തുമൊക്കെ അള്ളാ ഉദ്ദേശിക്കുന്ന സമയത്ത് അള്ളാ ഉദ്ദേശിക്കും പോലെ സംഭവിക്കും എന്നുള്ളതാണ് ഈ ആയത്തുകൾ ഓരോന്നും നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. കാരണം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ അസംഭവ്യമായ, നടക്കാൻ കഴിയാത്ത ഒരു സംഗതി അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിട്ടുള്ളത്. ഇവിടെ ഇസ്ഹാഖ് അലൈഹിസ്സലാം എന്ന ഇസ്ഹാഖ്, പിന്നീട് നമുക്കറിയാം ഇസ്ഹാഖ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പുത്രൻ, ഇസ്ഹാഖ് നബി പ്രവാചകനായി മാറി. ആ ഇസ്ഹാഖ് നബിക്ക് പിറകെ അദ്ദേഹത്തിൻ്റെ മകനായ യാക്കൂബ് നബി അലൈഹിസ്സലാം, അദ്ദേഹവും അള്ളാഹുവിൻ്റെ പ്രവാചകനായി. ആ യാക്കൂബ് നബിയുടെ മക്കൾ, 12 മക്കളിൽ യൂസുഫ് നബി അലൈഹിസ്സലാം പ്രവാചകനായി. അങ്ങനെ അവിടെ ഒരു പരമ്പരയും ഒരു തുടർച്ചയും, വംശപരമ്പര, അത് പ്രവാചകന്മാരുടെ പരമ്പര അല്ലേ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പിന്നെ സ്വാഭാവികമായും വാർദ്ധക്യത്തിൻ്റെ അവസ്ഥയിലേക്കെത്തുമ്പോൾ മക്കളില്ലെങ്കിൽ തൻ്റെ വംശം ഇവിടെ അവസാനിച്ചു പോകുമെന്നൊക്കെയുള്ള ആശങ്ക സ്വാഭാവികമായും മാർക്കും ഉണ്ടാകുന്നതാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ പ്രാർത്ഥിക്കുന്നുമുണ്ട്, പടച്ചോനെ സ്വാലിഹായ സന്താനങ്ങളെ തരണേ എന്നുള്ളത്. ആ പ്രാർത്ഥനയുടെ ഉത്തരം, പ്രതീക്ഷ ഒരിക്കലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനൊരിക്കലും പ്രതീക്ഷ അസ്തമിക്കൂല. തൻ്റെ റബ്ബിൻ്റെ കാരുണ്യത്തെ തൊട്ട്, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ തൊട്ട്, ജീവിതത്തിൻ്റെ ഏതു സമയത്തും അവൻ നിരാശനാവാതെ പ്രതീക്ഷയോടുകൂടി, ഭയത്തോടുകൂടി, ഭക്തിയോടുകൂടി തൻ്റെ റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. അതിന് യോജിച്ചൊരു സമയമാകുമ്പോൾ അതിൻ്റെ ഹിക്മത്തോടുകൂടി അള്ളാഹു ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യും എന്നുള്ളത് ഇവിടെ നമുക്ക് ബോധ്യപ്പെടുകയാണ്. ഫബഷർനാഹ ബി ഇസ്ഹാഖ് വമിം വറായി ഇസ്ഹാഖ് യാക്കൂബ് അല്ലേ. നാം അദ്ദേഹത്തിന് അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കണമല്ല. എന്ത്? ഇസ്ഹാഖ് എന്ന ഒരു പുത്രൻ, അത് ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന സ്വാലിഹായ സന്താനത്തെ തരണേന്നാണ്. ഇസ്ഹാഖ് നബി പ്രവാചകനായി, ഒരു പ്രവാചകനേക്കാളും സ്വാലിഹ് പിന്നാരാ? ഇസ്ഹാഖ് ചോദിച്ചതിൻ്റെ അപ്പുറത്താണ് പിന്നെ കൊടുക്കുന്നത് അള്ളാഹു. ഇസ്ഹാഖ് നബിക്ക് പുറമെ യാക്കൂബ് നബിയും, ലബി വലദിൻ ലഹ യകൂനു ലഹു വലദുൻ വാഖിബുൻ വനസുലുൻ, പരമ്പര തന്നെ നിലനിൽക്കുകയാണ്. ഫഇന യാക്കൂബ് വലദു ഇസ്ഹാഖ്, യാക്കൂബ് നബി അലൈഹിസ്സലാം ഇസ്ഹാഖ് നബിയുടെ മകനാണ്. പിന്നീട് നമുക്കറിയാലോ ഈ യാക്കൂബ് നബി അലൈഹിസ്സലാം സംസാരിക്കുന്നുണ്ട് തൻ്റെ മക്കളോട്, ഇത് അം കുന്തും ഷുഹദാ ഇത് ഹലറ യാക്കൂബൽ മൗത്ത് ഇത് ഖാല ലിബനീഹി മാ തഅബ്ദൂന മിൻ ബഅദി ഖാലു നഅബ്ദു ഇലാഹക وإله آبائك إبراهيم وإسماعيل وإسحاق إلها واحدا ونحن له مسلمون. سورة البقرة 133-ാമത്തെ വചനത്തിൽ ഇസ്ഹാഖ് മരണാസന്നനായ യാക്കൂബ് നബി അലൈഹിസ്സലാം തൻ്റെ മക്കളെ വിളിച്ചു വരുത്തിയിട്ട് മരണക്കിടക്കയിൽ പോലും, മരണസമയത്തു പോലും തൻ്റെ മക്കളോട് അദ്ദേഹം ഉപദേശിക്കുന്നത് നിങ്ങൾ ആരെ ആരാധിക്കും, ആരോട് പ്രാർത്ഥിക്കും എനിക്ക് ശേഷം എന്നാണ്. അപ്പോൾ അവർ തിരിച്ചു പറയുന്നത്, ഞങ്ങൾ താങ്കളുടെ ഇലാഹായ അള്ളാഹുവിനെ, താങ്കളുടെ മാത്രമല്ല താങ്കളുടെ പിതാക്കളായ ഇബ്രാഹിം, ഇസ്മായിൽ, ഇസ്ഹാഖ് അവരുടെയൊക്കെ ഇലാഹായ അള്ളാഹുവിനെ മാത്രമേ ഞങ്ങൾ പ്രാർത്ഥിക്കുകയുള്ളൂ, ആരാധിക്കുകയുള്ളൂ എന്ന് ആ മക്കൾ യാക്കൂബ് നബി അലൈഹിസ്സലാമിന് മറുപടി നൽകുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഈ ആയത്ത് നമുക്ക് നൽകുന്ന ഒരുപാട് സന്ദേശങ്ങളുണ്ട്. ഒന്ന്, മക്കൾ എന്നുള്ളത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. എല്ലാവരും ആഗ്രഹിക്കും, പ്രാർത്ഥിക്കും. ചിലർക്ക് മക്കളുണ്ടാകും, ചിലർക്ക് മക്കളുണ്ടാവില്ല. ചിലർക്ക് ആൺമക്കൾ മാത്രമായിരിക്കും, ചിലർക്ക് പെൺമക്കൾ മാത്രമായിരിക്കും. ചിലർക്ക് ആൺമക്കളും പെൺമക്കളും ഇടകലർത്തി അള്ളാഹു നൽകും. ഇതൊക്കെ അള്ളാഹുവിൻ്റെ തീരുമാനത്തിലും അള്ളാഹുവിൻ്റെ വിധിയിലും പെട്ടതാണ്. അപ്പോൾ ആ മക്കളെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്, അത് സ്വാലിഹീങ്ങായ സന്താനങ്ങളെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. ഈ ഭൂമിയിൽ ഏറ്റവും നല്ല മനുഷ്യന്മാരാണ് നബിമാർ, അമ്പിയാക്കൾ. അവരിൽ ശ്രേഷ്ഠന്മാരായ പ്രവാചകന്മാരിൽപ്പെട്ടവരാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആ ഇബ്രാഹിം നബിക്ക് മക്കളില്ലാത്തൊരവസ്ഥയിൽ അദ്ദേഹം പ്രാർത്ഥിക്കാൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യയും. അവസാനം അവർക്ക് പിന്നെ സാറ അത്ഭുതപ്പെടുകയാണ്, തൻ്റെ വാർദ്ധക്യത്തിൻ്റെ അവസ്ഥയിൽ, തൻ്റെ ഭർത്താവിൻ്റെയും വാർദ്ധക്യത്തിൻ്റെ അവസ്ഥയിലാണ് ഞങ്ങൾക്ക് മക്കളുണ്ടാകുന്നത് എന്ന് അത്ഭുതത്തോടുകൂടി അവർ ആ സന്തോഷ വാർത്ത കേൾക്കുകയാണ്. ചോദിച്ചതിൻ്റെ അപ്പുറം അള്ളാഹു നൽകുകയാണ്. മക്കളും മക്കളുടെ മക്കളുമൊക്കെ പ്രവാചക പരമ്പരയായി സ്വാലിഹീങ്ങളുടെ, സദ്വൃത്തരുടെ നേതാക്കന്മാരായ ഒരു തലമുറയാണ് അള്ളാഹു അവർക്കൊക്കെ നൽകിയത്. തീർച്ചയായും ഇത് നമുക്ക് ഉള്ള ഗുണപാഠം. ഏതു പ്രയാസത്തിലും പ്രതിസന്ധിയിലും നിരാശരാവാതെ പ്രതീക്ഷയോടുകൂടി തങ്ങളുടെ റബ്ബിനോട് ദുആ ചെയ്യുകയും തങ്ങളുടെ റബ്ബിൽ പ്രതീക്ഷയർപ്പിക്കുകയും ചെയ്യുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല എന്ന് ഈ വചനങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അള്ളാഹു നൽകിയ മക്കൾ സ്വാലിഹീങ്ങളായ അമ്പിയാക്കളെയാണ് അള്ളാഹു സന്താനങ്ങളായി നൽകിയത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വന്ന അതിഥികളെ മാന്യമായി അദ്ദേഹം സൽക്കരിച്ചു എന്നുള്ളതും എല്ലാ നിലക്കും മാന്യതയുടെയും നല്ല ഗുണങ്ങളുടെയും ഉത്തമ ഉദാഹരണങ്ങളായി പ്രവാചകന്മാർ ലോകത്ത് നമുക്ക് മാതൃകയായി ജീവിച്ചിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയും അദ്ദേഹത്തിൻ്റെ നിലപാടുകളുമൊക്കെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും നല്ല മാതൃകയും വഴികാട്ടിയുമാണ്. അള്ളാഹു പ്രവാചകന്മാരുടെ മാർഗത്തിൽ ജീവിച്ച് മരിക്കാൻ, അവരുടെ മില്ലത്തിൽ ജീവിതം നയിച്ചു മരിക്കാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇന്നത്തെ ഈ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാകുമുല്ലാഹു ഖൈറൻ. ശ്രോതാക്കൾ കേട്ടത് പീസ് റേഡിയോ ഹൃദയ വസന്തം. സൂറത്ത് ഹൂദിലെ 69-70 വചനങ്ങളുടെ പഠനമാണ് നാം ശ്രവിച്ചത്. അദൃശ്യത്തിന്റെ താക്കോൽ അള്ളാഹുവിന്റെ അടുക്കൽ മാത്രം. ഈ വിഷയത്തിൽ നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ബഹുമാനായ ജംഷീർ സ്വലാഹി.
2: أعوذ بالله من الشيطان الرجيم.
3: تبارك الذي إن شاء جعل لك خيرا من ذلك جنات تجري من تحتها الأنهار جنات تجري من تحتها الأنهار ويجعل لك قصورا.

لم أتخذ فلانا خليلا. لقد أضلني عن الذكر بعد إذ جاءني،

നമ്മൾ ഇതുവരെ ശ്രവിച്ചത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 25-ാം അധ്യായം സൂറത്തു ഫുർഖാൻ 10 മുതൽ 34 കൂടി വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് പ്രശസ്ത ഖാരി ഷെയ്ഖ് നാസിർ അൽ ഖത്തമി.

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദ്. ഹാരിസ് ബിൻ സലീമാണ് ഈ സംസാരിക്കുന്നത്. വളരെ ചികിത്സ ആവശ്യമായി വന്ന ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ചോദിച്ചു പോകും, ഇതിന്റെ സാമ്പത്തിക ചിലവുകളെല്ലാം നിങ്ങൾ എങ്ങനെ സ്വരൂപിച്ചു, എവിടുന്ന് ലഭിച്ചു? നമ്മുടെ ഒരു നല്ല മനസ്സിന്റെ ചോദ്യമാണത്. ഫലപ്രദമായി നമുക്കും കുടുംബത്തിനും പ്രയോജനപ്പെട്ട ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് തിരിച്ചിറങ്ങുമ്പോഴും സംഘാടകരോട് ചില ആത്മാർത്ഥതയുള്ളവർ ചോദിക്കാറുണ്ട്, ഇതിന്റെ ചിലവുകളെല്ലാം നിങ്ങൾക്ക് പൂർത്തിയായോ, എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ചില പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന ചില പൊതുപിരിവുകളിൽ നമ്മൾ നമ്മുടേതായ ഭാഗതയും നിർണയിക്കാറുണ്ട്. ധാരാളം നല്ല ഫീഡ്ബാക്കുകൾ വന്നിട്ടുള്ള

0: മഹാസംരംഭമാണ് നമ്മുടെ ഇ പീസ് റേഡിയോ. ഈ പീസ് റേഡിയോ കേൾക്കുന്നവരും അതുകൊണ്ട് കുടുംബപരമായും വ്യക്തിപരമായും പ്രയോജനം കിട്ടിയവരും നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത്രയും വലിയൊരു സംരംഭം നിങ്ങൾ എങ്ങനെ നടത്തിക്കൊണ്ടുപോകുന്നു, അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായും ഈ റേഡിയോയുടെ ഉപകാരം ലഭിക്കുന്ന ഇതിൻ്റെ നന്മയെക്കുറിച്ച് തിരിച്ചറിഞ്ഞവരുടെ ഈ ചോദ്യങ്ങളും അതേപോലെ തന്നെ അന്വേഷണങ്ങളും തന്നെയാണ് ഈ മഹാസംരംഭത്തെ നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ റേഡിയോയെ നമ്മളെല്ലാവരും സഹായിക്കണം. നമുക്ക് കഴിയാവുന്ന സാമ്പത്തിക സഹായങ്ങൾ നമുക്ക് നൽകുവാൻ റേഡിയോയിൽ തന്നെ സപ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ സപ്പോർട്ട് റേഡിയോ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അതിൻ്റെ അക്കൗണ്ട് നമ്പറുകളും കാര്യങ്ങളും സ്വരൂപിച്ച് നമ്മളതിൻ്റെ ആളുകളുമായി നേരിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കഴിയാവുന്ന സഹായ സഹകരണങ്ങൾ ഇതിനുവേണ്ടി ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും സദക്കകളെയും പൂർണ്ണ പ്രതിഫലത്തോടെ സ്വീകരിക്കുമാറാവട്ടെ.
1: ഇവിടെ നൽകിയ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് താങ്കൾ പണം അയക്കേണ്ടത്. പണം അയച്ചു കഴിഞ്ഞാൽ 9746950006 നമ്പർ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ അറിയിക്കാൻ മറക്കരുത്. എന്തെങ്കിലും സഹായം ആവശ്യമെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ സപ്പോർട്ട് റേഡിയോ വിൻഡോയിൽ നിങ്ങളുടെ പേരും സ്ഥലവും അയക്കുകയോ നൽകിയ നമ്പറിൽ വാട്സപ്പ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: കാതടപ്പിക്കുന്ന ശബ്ദ സംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000 സമാധാനത്തിന്റെ വെള്ളി വെളിച്ചമെത്തിച്ചത്. ഈ ചൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000 ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്, ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി, മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനവുമായി നമുക്ക് മുൻപിലെത്തുന്നു തഫ്സീർ അമാനി. ഇന്നത്തെ തഫ്സീർ അമാനിയിൽ സൂറത്ത് യൂസുഫ് 5-9 വചനങ്ങളുടെ പാരായണവും അതിൻ്റെ വ്യാഖ്യാനവും ശ്രോതാക്കൾക്ക് വിശദീകരിച്ച് കേൾപ്പിക്കുന്നു.
3: വചനം 5. ഖാല, അദ്ദേഹം പറഞ്ഞു, യാ ബുനയ്യ, എന്റെ കുഞ്ഞുമോനെ, ലാ തഖസുസ്, നീ കഥനം ചെയ്യരുത് അഥവാ വിവരിക്കരുത്, റുയ്യാക, നിന്റെ സ്വപ്നത്തെ, അല ഇഖ്വതിക, നിന്റെ സഹോദരന്മാർക്ക്, ഫയകീദു, അപ്പോൾ അവർ തന്ത്രം പ്രയോഗിക്കും, ലക, നിന്നോട്, കൈദൻ, വല്ല തന്ത്രവും, ഇന്ന ശൈത്താന, നിശ്ചയമായും പിശാജ്, ലിൽ ഇൻസാനി, മനുഷ്യന്, അദുവുൻ, ശത്രുവാകുന്നു, മുബീനുൻ, സ്പഷ്ടമായ അല്ലെങ്കിൽ പ്രത്യക്ഷമായ

0: അദ്ദേഹം പറഞ്ഞു, കുഞ്ഞുമകനെ, നിന്റെ സ്വപ്നം നിന്റെ സഹോദരന്മാർക്ക് നീ വിവരിച്ചു കൊടുക്കരുത്. എന്നാൽ വല്ല തന്ത്രവും അവർ നിന്നോട് പ്രയോഗിച്ചേക്കും. നിശ്ചയമായും പിശാച്ച് മനുഷ്യന് ഒരു പ്രത്യക്ഷ ശത്രുവാകുന്നു.
1: വചനം 6. വകദാലിക, അപ്രകാരം. യജ്തബീക, നിന്നെ തിരഞ്ഞെടുക്കും. റബ്ബുക, നിന്റെ റബ്ബ്. വയുഅല്ലിമുക, നിനക്ക് അവൻ പഠിപ്പിക്കുകയും ചെയ്യും.

0: യഅ്ഖൂബ യഅ്ഖൂബിന്റെ കമ അതമ്മഹ അതിനെ അവൻ പൂർത്തിയാക്കിയതുപോലെ അല അബവൈക നിന്റെ രണ്ടു പിതാക്കളുടെ മേൽ മിൻ ഖബുലു മുമ്പ് ഇബ്രാഹീമ ഇബ്രാഹീമിൻ്റെ വ ഇസ്ഹാഖ ഇസ്ഹാഖിൻ്റെയും ഇന്ന റബ്ബക നിശ്ചയമായും നിന്റെ റബ്ബ് അലീമുൻ സർവജ്ഞനാണ് ഹക്കീമുൻ അഗാധജ്ഞനാണ്.
1: وكذلك يجتبيك ربك ويعلمك من تأويل الأحاديث ويتم نعمته على

0: അപ്രകാരം നിന്റെ റബ്ബ് നിന്നെ തിരഞ്ഞെടുക്കുന്നതാണ്. നിനക്ക് അവൻ വർത്തമാനങ്ങളുടെ വ്യാഖ്യാനത്തിൽ നിന്നും പഠിപ്പിച്ചു തരുകയും ചെയ്യും. നിന്റെ മേലും യാക്കൂബ് കുടുംബത്തിന്റെ മേലും അവന്റെ അനുഗ്രഹം അവൻ പൂർത്തിയാക്കുകയും ചെയ്യും. മുമ്പ് നിന്റെ രണ്ടു പിതാക്കൾ ഇബ്രാഹിമിന്റെയും ഇസ്ഹാക്കിന്റെയും മേൽ അതിനവൻ പൂർത്തിയാക്കിയതുപോലെ. നിശ്ചയമായും നിന്റെ റബ്ബ് സർവജ്ഞനും അഗാധജ്ഞനുമാകുന്നു.
1: ഈ സ്വപ്നവിവരം സഹോദരന്മാർ അറിയുന്ന പക്ഷം അവർക്ക് യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് അസൂയ തോന്നിയേക്കുമെന്നും അങ്ങനെ അദ്ദേഹത്തിനെതിരായി വല്ല കുതന്ത്രങ്ങളും പ്രവർത്തിച്ചു അദ്ദേഹത്തെ എന്തെങ്കിലും കെണിയിൽ അകപ്പെടുത്തിയേക്കുമെന്നും യാക്കൂബ് നബി അലൈഹിസ്സലാം ഭയപ്പെട്ടു. കിട്ടുന്ന അവസരമെല്ലാം അതിസമർത്ഥമായി ഉപയോഗപ്പെടുത്തിയും സന്ദർഭത്തിനൊത്ത ദുഷ്പ്രേരണകൾ നൽകിയും മനുഷ്യനെ വഞ്ചിക്കുക പിശാചിന്റെ പണിയാണല്ലോ. അതുകൊണ്ട് ഈ വിവരം സഹോദരന്മാരെ അറിയിക്കരുതെന്ന് അദ്ദേഹം യൂസുഫ് നബി അലൈഹിസ്സലാമിനെ വിലക്കി. സ്വപ്നത്തിന്റെ ഒരു സാമാന്യ വ്യാഖ്യാനം അദ്ദേഹത്തെ അറിയിക്കുകയും ചെയ്തു. സ്വപ്നത്തിൽ സൂചനയുള്ളതുപോലെ നിന്റെ റബ്ബ് നിനക്ക് ഉയർന്ന പദവികൾ നൽകി നിന്നെ ഉത്കൃഷ്ടനാക്കും. സ്വപ്നവാർത്തകളുടെയും മറ്റും വ്യാഖ്യാന വിജ്ഞാനങ്ങൾ നൽകി നിന്നെ അവൻ അനുഗ്രഹിക്കും. നിന്റെ പിതാമഹന്മാരായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം എന്നിവർക്ക് പ്രവാചകത്വം തുടങ്ങിയ അനുഗ്രഹങ്ങൾ നൽകിയതുപോലെ നിനക്കും അവൻ ഉന്നത പദവികൾ തന്നനുഗ്രഹിച്ചേക്കും. അങ്ങനെ നിനക്കു പ്രത്യേകിച്ചും നിന്റെ പിതൃകുടുംബത്തിന് പൊതുവായും അത് വമ്പിച്ച അനുഗ്രഹമായി തീർന്നേക്കും എന്നൊക്കെ യാക്കൂബ് നബി അലൈഹിസ്സലാം പുത്രനെ മനസ്സിലാക്കി. ആ വന്യപിതാവിന്റെ പ്രവചനങ്ങളെല്ലാം തന്നെ യഥാർത്ഥമായി പിന്നീട് പുലർന്നിട്ടുണ്ടെന്ന് താഴെ വചനങ്ങളിൽ നിന്ന് സ്പഷ്ടമാകുന്നതാണ്. 100 വചനത്തിൽ യൂസുഫ് നബി അലൈഹിസ്സലാം അത് വ്യക്തമായി പ്രസ്താവിച്ചിരിക്കുന്നതും കാണാം. യാക്കൂബ് നബി അലൈഹിസ്സലാമയുടെ മറ്റൊരു പേരാണ് ഇസ്രായീൽ എന്നും അദ്ദേഹത്തിന്റെ 12 മക്കളുടെ സന്താന പരമ്പരകൾക്കാണ് ബനു ഇസ്രായീൽ അഥവാ ഇസ്രായീൽ സന്തതികൾ എന്ന് പറയുന്നതെന്നും മുമ്പ് നാം പ്രസ്താവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 12 മക്കളിൽ അവസാനത്തെ 2 മക്കളായിരുന്നു യൂസുഫും ബിന്യാമീനും. ഇവർ രണ്ടാളും ഒരു മാതാവിൽ നിന്നുള്ളവരായിരുന്നുവെന്നും ഇവർ രണ്ടാളോടും പ്രത്യേകിച്ചും യൂസുഫിനോട് പിതാവിന് കൂടുതൽ വാത്സല്യമുണ്ടായിരുന്നുവെന്നും അതുകൊണ്ട് മൂത്തപുത്രന്മാർക്ക് അവരുടെ നേരെ അനിഷ്ടം തോന്നിയിരുന്നുവെന്നും ഖുർആൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞു കാണുന്നു. ബൈബിളിലും അപ്രകാരം കാണാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്തതായി അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചിരിക്കുന്നു. നല്ല സ്വപ്നം അള്ളാഹുവിങ്കൽ നിന്നുള്ളതാണ്, ദുസ്വപ്നം പിശാചിൽ നിന്നുമാകുന്നു. നിങ്ങളിൽ ആരെങ്കിലും താൻ ഇഷ്ടപ്പെടുന്ന സ്വപ്നം കണ്ടാൽ അവൻ ഇഷ്ടപ്പെടുന്ന ആളോടല്ലാതെ അതിനെക്കുറിച്ച് സംസാരിക്കരുത്. ഒരാൾ തനിക്ക് അനിഷ്ടകരമായ സ്വപ്നം കണ്ടാൽ അതിൻ്റെ ദോഷത്തിൽ നിന്നും പിശാചിന്റെ ദോഷത്തിൽ നിന്നും അവൻ അള്ളാഹുവിനോട് രക്ഷ തേടിക്കൊള്ളട്ടെ. 3 പ്രാവശ്യം അവൻ തുപ്പുകയും ചെയ്തു കൊള്ളട്ടെ. അതിനെപ്പറ്റി ആരോടും പറയുകയും ചെയ്യരുത്. എന്നാൽ അതവന് ഉപദ്രവം വരുത്തുകയില്ല. ബുഖാരി മുസ്ലിം. ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഒരു ഹദീസിലെ വാചകം ഇങ്ങനെയാണ്: നിങ്ങളിലൊരാൾ അവനു അനിഷ്ടകരമായ സ്വപ്നം കണ്ടാൽ അവൻ തൻ്റെ ഇടതുഭാഗത്തേക്ക് 3 പ്രാവശ്യം തുപ്പുകയും 3 പ്രാവശ്യം പിശാചിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ തേടുകയും അവൻ കിടന്നിരുന്ന ഭാഗം മാറി തിരിഞ്ഞു കിടക്കുകയും ചെയ്തു കൊള്ളട്ടെ. മുസ്ലിം. പിശാചിനെക്കുറിച്ചുള്ള വെറുപ്പ് പ്രകടിപ്പിക്കുകയാണ് തുപ്പൽ കൊണ്ടുദ്ദേശം, അഥവാ ഉമിനീർ തുപ്പിക്കളയുക എന്നല്ല.
2: വചനം 7. ലഖദ് കാന, തീർച്ചയായും ഉണ്ടായിട്ടുണ്ട്, ഫി യൂസുഫ, യൂസുഫിൽ, വ ഇഖ്വതിഹി, അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരിലും, ആയാതുൻ, പല ദൃഷ്ടാന്തങ്ങൾ, ലിസ്സായിലീൻ, ചോദിക്കുന്നവർക്ക് അഥവാ അന്വേഷിക്കുന്നവർക്ക്.

0: തീർച്ചയായും യൂസുഫിലും അദ്ദേഹത്തിന്റെ സഹോദരന്മാരിലും ചോദിച്ചന്വേഷിക്കുന്നവർക്ക് പല ദൃഷ്ടാന്തങ്ങളും ഉണ്ടായിട്ടുണ്ട്.
1: അസൂയ മുതലായ ദുസ്വഭാവങ്ങൾ മൂലം ഏർപ്പെടാവുന്ന ഭവിഷ്യത്തുകൾ, നിഷ്കളങ്കത, ക്ഷമ മുതലായ സൽസ്വഭാവങ്ങൾ മൂലം ലഭിക്കുന്ന നേട്ടങ്ങൾ, മാതാപിതാക്കൾക്ക് മക്കൾ മൂലം അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ, മാതാപിതാക്കളുടെ ഉപദേശം മക്കൾക്ക് ആദ്യം സ്വീകാര്യമായി തോന്നാതിരുന്ന ശേഷം പിന്നീട് അനുഭവം കൊണ്ട് ബോധ്യപ്പെടുന്നതിൻ്റെ ഉദാഹരണങ്ങൾ, പരീക്ഷണങ്ങളിൽ ക്ഷമാപൂർവം കാര്യങ്ങൾ അള്ളാഹുവിൽ അർപ്പിക്കുന്നതിൻ്റെ സൽഫലങ്ങൾ, അള്ളാഹു ഈ ലോകത്ത് നടപ്പിൽ വരുത്തുവാൻ പോകുന്ന കാര്യങ്ങൾക്ക് അവൻ കാരണങ്ങൾ ശരിപ്പെടുത്തി കളമൊരുക്കുന്നതിൻ്റെ ഉദാഹരണങ്ങൾ എന്നിങ്ങനെ എത്രയോ പാഠങ്ങൾ അന്വേഷണ ബുദ്ധിയുള്ളവർക്ക് ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ്. വല്ലാഹുൽ മുവഫ്ഖ്.
2: വചനം 8. ഇദ് ഖാലു, അവർ പറഞ്ഞ സന്ദർഭം, ല യൂസുഫു, യൂസുഫ് തന്നെ, വ അഖൂഹു, അവൻ്റെ സഹോദരനും, അഹബ്ബു, അധികം ഇഷ്ടപ്പെട്ടവർ, ഇല അബീന, നമ്മുടെ പിതാവിന്, മിന്ന, നമ്മളേക്കാൾ, വനഹ്നു, നാമാകട്ടെ, ഉസ്ബത്തുൻ, ഒരു സംഘമാണ്, ഇന്ന അബാന, നിശ്ചയമായും നമ്മുടെ പിതാവ്, ലഫീ ദലാലിൻ, ഒരു വഴിപിഴവിൽ തന്നെ, മുബീനിൻ, പ്രത്യക്ഷമായ.

0: അതെ, അവർ തമ്മിൽ പറഞ്ഞ സന്ദർഭം ഓർക്കുക. നാം ഒരു ശക്തമായ സംഘമുണ്ടായിരുന്നിട്ടും യൂസുഫും അവന്റെ സഹോദരനും തന്നെയാണ് നമ്മുടെ പിതാവിന് നമ്മെക്കാൾ ഇഷ്ടപ്പെട്ടവർ. നിശ്ചയമായും നമ്മുടെ പിതാവ് സ്പഷ്ടമായ ഒരു വഴിപിഴവിൽ തന്നെയാണ്.
1: അവന്റെ സഹോദരൻ എന്ന് പറഞ്ഞത് ബിന്യാമീനെ ഉദ്ദേശിച്ചാകുന്നു. അവരുടെ അസൂയ വളരെ ശക്തമായിരുന്നുവെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണല്ലോ. അവർ തുടർന്നു പറയുന്നത് നോക്കുക.
2: വചനം 9. ഉഖ്തുലു, നിങ്ങൾ കൊല്ലുവിൻ യൂസുഫ, യൂസുഫിനെ. അവിത്തുറഹൂഹു, അല്ലെങ്കിൽ അവനെ നിങ്ങൾ ഇടുവിൻ. അർദ്ദൻ, വല്ല ഭൂമിയിലും. യഖ്ലു, എന്നാൽ ഒഴിവായിത്തീരും അഥവാ ഒഴിഞ്ഞു കിട്ടും.

0: നിങ്ങളായിരിക്കുകയും ചെയ്യും അഥവാ ആയിരിക്കുകയും ചെയ്യാം. മിംബഅദിഹി, അതിനുശേഷം. ഖൗമൻ, ഒരു ജനം. സ്വാലിഹീൻ, നല്ലവരായ.
1: ഉഖ്തുലു യൂസുഫ അവ ഇത്റഹൂഹു അർദൻ യഖ്ലു ലക്കും വജ്ഹു അബീകും വതകൂനു മിൻ ബഅദിഹി ഖൗമൻ സ്വാലിഹീൻ.
2: നിങ്ങൾ യൂസുഫിനെ കൊലപ്പെടുത്തണം, അല്ലെങ്കിൽ അവനെ വല്ല ഭൂമിയിലും കൊണ്ടുപോയി ഇട്ടേക്കണം. എന്നാൽ നിങ്ങളുടെ പിതാവിന്റെ മുഖം നിങ്ങൾക്ക് ഒഴിവായി കിട്ടും. അതിനുശേഷം നിങ്ങൾക്ക് നല്ല ജനമായി തീരുകയും ചെയ്യാം.
3: ഏതെങ്കിലും വിധേനെ യൂസുഫിന്റെ കഥ കഴിക്കുക, അല്ലെങ്കിൽ പിതാവിലേക്ക് തിരിച്ചു വരാത്തവണ്ണം വല്ല വിദൂര സ്ഥലത്തും കൊണ്ടുപോയി അവനെ നാടുകടത്തിവിടുക. രണ്ടിലൊന്ന് ചെയ്താൽ ആദ്യം പിതാവിന് കുറേയൊക്കെ മനോവേദനയും ബുദ്ധിമുട്ടും അനുഭവപ്പെടുമെങ്കിലും കുറച്ചു കഴിയുമ്പോൾ അതൊക്കെ ശരിപ്പെട്ടുകൊള്ളും. അങ്ങനെ പിതാവിന്റെ സ്നേഹവും മുഖവും നമ്മോടായിത്തീരുന്നതാണ്. തൽക്കാലം ഇങ്ങനെ ഒരു അപരാധം നാം പ്രവർത്തിച്ചാലും പിന്നീട് ഖേദിച്ചു മടങ്ങി നമുക്ക് നല്ലവരായിത്തീരുകയും ചെയ്യാമല്ലോ എന്നൊക്കെയാണ് അവർ തമ്മിൽ പറഞ്ഞതിൻ്റെ താൽപ്പര്യം. പിതാവിന് യൂസുഫിനോടും ബിന്യാമിനോടുമാണ് അവരെക്കാൾ സ്നേഹമുള്ളതെങ്കിലും യൂസുഫിനോടാണ് ഏറ്റവും അധികം സ്നേഹമുള്ളതെന്നും അതുകൊണ്ടാണ് യൂസുഫിനെക്കുറിച്ച് അവർ ഇങ്ങനെ അഭിപ്രായപ്പെടുവാൻ കാരണമെന്നും അവരുടെ പ്രസ്താവന കൊണ്ട് മനസ്സിലാകുന്നു.
4: ജസാക്കുമുല്ലാ ഖൈറൻ. നമ്മൾ ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി. ഇന്നത്തെ തഫ്സീർ അമാനിയിലൂടെ സൂറത്ത് യൂസുഫിലെ 5 മുതൽ 9 കൂടി വചനങ്ങളുടെ പാരായണവും അതിൻ്റെ അർത്ഥവും വ്യാഖ്യാനവുമാണ് നമ്മൾ ശ്രവിച്ചത്.
5: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്. അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ. കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ, കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, 2 അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
6: Peace Radio. Tune to reality.

ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുകയും നന്മയിലൂടെ ജീവിക്കാനായി താൽപ്പര്യപ്പെടുകയും ചെയ്യുന്നവരാണ് എല്ലാവരും. അത്തരത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഏറെ പ്രചോദനമുണ്ടാക്കുകയും ജീവിതത്തിൽ സ്വന്തം മാറ്റം വരുത്തേണ്ടത് ഓരോരുത്തരുടെയും ഹിതമനുസരിച്ചാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: മനുഷ്യന് അവൻ്റെ മുമ്പിലൂടെയും പിന്നിലൂടെയും തുടരെ തുടരെ വന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവനെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർ അഥവാ മലക്കുകൾ ഉണ്ട്. ഏതൊരു ജനതയും തങ്ങളുടെ സ്വന്തം നിലപാടുകളിൽ മാറ്റം വരുത്തുന്നതുവരെ അള്ളാഹു അവരുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുകയില്ല. തീർച്ച, ഒരു ജനതയ്ക്ക് വല്ല ദോഷവും വരുത്താൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് തട്ടിമാറ്റാനാവില്ല. അവന് പുറമെ അവർക്ക് യാതൊരു രക്ഷാധികാരിയുമില്ല.
1: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്ത് ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല, പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാശ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പരിശുദ്ധ ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിലും 5-ാം അധ്യായം 60-ാമത്തെ വചനത്തിലും കുരങ്ങ് എന്ന ജീവിയെപ്പറ്റി അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. ബനൂ ഇസ്രായേലുകാരോട് ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൽപ്പനയുണ്ടായപ്പോൾ അവർ ചെയ്ത അക്രമത്തിന് അവരെ ശിക്ഷിച്ചതുമായി ബന്ധപ്പെട്ടാണ് അള്ളാഹു തആല അവിടെ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്.

0: ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നവരോട് പറഞ്ഞപ്പോൾ അവർക്കുള്ള പരീക്ഷണമെന്നോണം സമുദ്രത്തിൽ നല്ല മത്സ്യത്തിൻ്റെ ചാകര അവർ കാണുകയുണ്ടായി. അവർ ചാല് കീറി മീനിനെ തടുത്തുവെക്കുകയും പിറ്റേ ദിവസം പോയി മീൻ പിടിക്കുകയും ചെയ്തു. ഈ ഒരു കാരണത്താൽ മനുഷ്യരായ
1: പീസ് ഖുർആൻ റേഡിയോ അടുത്ത പരിപാടി കേൾക്കുക. ഖത്മുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ, ജുസ് 11, പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ഹജ്ജാജ് റംസാൻ അൽ ഹിന്ദവി.

0: ജസാക്കുമുല്ലാ ഖൈർ. നിങ്ങൾ ഇതുവരെ കേട്ടത് ഖത്തമുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ ജൂസ് 11, ഷെയ്ഖ് ഹജ്ജാജ് റംസാൻ അൽ ഹിന്ദവി പാരായണം ചെയ്തത്. نور على مر الزمان تألقا وأضاء للدنيا طريقا.
1: വായനയ്ക്ക് വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അഭിഹിതത്തിന്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്. ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിന്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും, നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും, അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും, എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തന്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തി നിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ല സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിന്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപദം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിന്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബ ജീവിതത്തിന്റെ വായനാനുഭവങ്ങൾ നൽകി, മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി, ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ല സമരം പ്രഖ്യാപിച്ച്, അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിന്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെയും ആത്മബോധത്തിന്റെയും കപ്പൽ പണിത് തമസിന്റെ മറ നീക്കി നേരിന്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിന്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ, ഇനി കേൾക്കുന്നത് കിഡ്സ് ടൈം. സൂറത്തു ഫത്ത് 1 മുതൽ 10 വരെയുള്ള വചനങ്ങൾ പരനിർവഹിക്കുന്നത് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.

0: മാഷാല്ല, കുഞ്ഞിളം പ്രായത്തിൽ ചെറിയ കുട്ടികളുടെ പാരായണമാണ് നാം ഇതുവരെ കേട്ടത്. സൂറത്ത് ഫത്തഹ് 1 മുതൽ 10 വരെയുള്ള ഭാഗമാണ് കിഡ്സ് ടൈം എന്ന പ്രോഗ്രാമിൽ നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: من الشيطان الرجيم.

0: ബാരക്കല്ലാഹു ഫീക്കും. നാം കേട്ടുകഴിഞ്ഞത് മധുരം ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ 18-ാമത്തെ അധ്യായം, സൂറത്തു അൽ കഹ്ഫ്, 34 മുതൽ 45 കൂടിയ വചനങ്ങളാണ് നാം ശ്രവിച്ചത്, ഷെയ്ഖ് ഹസ അൽ ബൽഷിയുടെ ശബ്ദത്തിൽ.
1: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക, ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി, നേർപഥം, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം, നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
2: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ലോകപ്രശസ്ത ഖുർആൻ ഖാരിയുകളുടെ വ്യത്യസ്തങ്ങളായ പാരായണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം തൻസീൽ. തൻസീലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൽ ഫാത്തിഹ മുഴുവനായും സൂറ അൽ ബഖറ 1 മുതൽ 216 വരെയുള്ള വചനങ്ങളുമാണ് പ്രശസ്ത ഖാരി സഊദ് അശ്ശുറൈം പാരായണം ചെയ്യുന്നത്.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദു

0: തഅലമൂൻ.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. തൻസീലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൽ ഫാത്തിഹ മുഴുവനായും സൂറ അൽ ബഖറ 1 മുതൽ 216 വരെയുള്ള വചനങ്ങളുമാണ് നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് പ്രശസ്ത കാര്യ സഊദ് ഷുറൈം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ പാരായണ പഠനം. ഓരോ ദിവസവും നമ്മൾ പാരായണം ചെയ്യുന്ന ചെറിയ അധ്യായങ്ങൾ, അതിൽ വന്നുപോകുന്ന അബദ്ധങ്ങൾ ശ്രോതാക്കളെ വിശദീകരിക്കുന്നത് മുബാറക് ബിൻ ഉമർ.
4: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, നമുക്ക് അടുത്ത സൂറത്തിലേക്ക് നീങ്ങാം. അടുത്ത സൂറത്ത് അൽ മാഊൻ. അതിൽ ശ്രദ്ധിക്കാനുള്ളത് റഅയ്ത, റഅയ്ത പറയണം. പിന്നെ യുക്കദ്ദിബു ബിദ്ദീൻ, യുക്കദ്ദിബു അത് ദാലും ബിദ്ദീൻ എന്ന് പറയുമ്പോൾ ദാലുമാണ്. ഉച്ചാരണം ശ്രദ്ധിക്കുക. പിന്നെ ഫദാലിക്കല്ലദി, രണ്ടും ദാ ആണ്, യദുഉ അയിന് ശബ്ദമുണ്ട്. പിന്നെ വലാ യഹുദ്ദു അലാ ത്വആമിൽ മിസ്കീൻ ഫവൈലുല്ലിൽ, തൻവീൻ ശേഷം ലാമാണ്. അപ്പോൾ ഇദ്ഗാം ബിലാ ഗുന്ന. അല്ലദീനഹും അൻ സ്വലാത്തിഹിം, ഇഖ്ഫാ ആണ്, അൻ സ്വല. അല്ലദീനഹും യുറാഊൻ, മദ്ദ്. വയംനഊനൽ മാഊൻ. നമുക്ക് നോക്കാം.

0: യാ ശരിക്ക് ഉച്ചരിക്ക്. ദുഉലിയത്തീം ഒന്നുകൂടി. ഫദാ
1: ഫദാലികല്ലദീ യദുഉൽ യതീം
0: വലാ യഹുദ്ദു

0: അപ്പോ സൂറത്തുൽ മാഊൻ കഴിഞ്ഞു. ഇനി ഹുറൂഫുൽ ഖൽഖലയെ സംബന്ധിച്ച് നേരത്തെ സൂചിപ്പിച്ചിരുന്നു, അത് ഒന്ന് ഇതാണ്, അഞ്ചക്ഷരങ്ങൾ ഖാഫ് ത്വാ ബാ ജീം ദാല് ഖുത്ബ ജദ്. ഈ അക്ഷരങ്ങൾ സുക്കൂൻ ഉണ്ടാവുമ്പോൾ ഒന്ന് കനപ്പിച്ച് ഉച്ചരിക്കണം. അതാണ് ഏതൊക്കെ അക്ഷരങ്ങൾ? ഖാഫ് ഓർത്തു വെക്കാൻ വേണമെങ്കിൽ ഖുത്ബ് ജദ്, ഖാഫാണ് ഖാഫ്, ഖുത്ബ് ജദ്. ആ ഈ അഞ്ചക്ഷരങ്ങൾ ഒന്ന് കനപ്പിച്ച് ഉച്ചരിക്കണം, അത് സുക്കൂനുണ്ടെങ്കിൽ. പ്രത്യേകിച്ച് വഖഫ് ചെയ്യുന്നിടത്ത് നമ്മളങ്ങനെയാണ് നേരത്തെ ഓതിയത്, അതായത് ഖുൽ ഹുവല്ലാഹു അഹദ്, ഹദ് എന്ന് പറഞ്ഞ പോലെ അഹദ്, അല്ലാഹു സ്വമദ്, അതുപോലെ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഫലഖ് എന്ന് പറഞ്ഞാൽ പോരാ, ഇങ്ങനെ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, മിൻ ശരി മാ ഖലഖ്, അതുപോലെ. അപ്പോൾ ഈ അക്ഷരങ്ങൾ അവസാനം വരുമ്പോൾ ഹബലും മിം മസദ്,
1: ഹബലും മിം മസദ്.
0: പിന്നെ സമാ ഇദാത്തിൽ ബുറൂജ്, ബുറൂജ്,
1: ബുറൂജ്.
0: ഈ അക്ഷരങ്ങൾ അവസാനം വരും. അതുപോലെ

അയ്യോ, ഒന്ന് അമർത്തി ഉച്ചരിക്കണം. അത് ഈ അഞ്ചക്ഷരങ്ങളാണ്, ഒരു ഒന്ന് ഒന്ന് ഒന്ന് ഖനപ്പിച്ച് ഉച്ചരിക്കുക. അത് ശ്രദ്ധിക്കുക. ഇനി അടുത്ത സൂറത്ത് നോക്കാം. സൂറത്ത് ഖുറൈഷ്. ആ

0: قاف برا نوري
1: لإيلا في قريش
0: قاف تشارني اڑک شدی کنم اڑک پوند ٹا

ഈലാഫിഹിം അവിടെ ഹ, പിന്നെ രിഹ്ല ഹ, പിന്നെ ശിത്താ നല്ല മദ്, പിന്നെ സ്വൈഫ് അങ്ങനെ പറയും. ഒന്നുകൂടി

0: وآخر دعوانا الحمد لله رب العالمين.
1: പീസ് ഖുർആൻ റേഡിയോയിൽ നാം കേട്ടത് പാരായണ പഠനം. പാരായണ പഠനത്തിൽ നാം പഠിച്ച അധ്യായം സൂറത്തുൽ സൽസല. ക്ലാസ് എടുത്തത് മുബാറക് ബിൻ ഉമർ.
2: പരിശുദ്ധ ഖുർആനിൻ്റെ 29-ാം അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ 41-ാമത്തെ വചനത്തിൽ എട്ടുകാലി എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. 29-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ അൽ അൻകബൂത്ത് എന്നാണ്. അൻകബൂത്ത് എന്ന പദത്തിനർത്ഥം ചിലന്തി, എട്ടുകാലി എന്നാണ്. ഇവിടെ അല്ലാഹു ഉദ്ധരിക്കുന്ന ആയത്ത് ഇപ്രകാരമാണ്:

0: ഈ ആയത്തിലൂടെ അല്ലാഹു അറിയിക്കുന്നത്, അല്ലാഹുവിന് പുറമെ ആരാധ്യരെ സ്വീകരിച്ചവരുടെ ഉദാഹരണം എട്ടുകാലിയുടെ വല പോലെയാണ് എന്നതാണ്. ചിലന്തി വല പോലെ അതീവമായ ദുർബലമായ ഒരവസ്ഥാവിശേഷമാണ് അവർക്കുള്ളത് എന്ന് അല്ലാഹു ഇതിലൂടെ വ്യക്തമാക്കുന്നു. ശിർക്കും അതിൻ്റെ അനുയായികളും ദുർബലതയിൽ തന്നെയാണ്. എട്ടുകാലി വല പോലെ അവരുടെ വിശ്വാസം അതീവ ദുർബലമാണ് എന്ന കാര്യം ഇവിടെ അറിയിക്കുന്നു.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി നാം കേൾക്കുന്നത് തജ്വീദ് പഠനം, അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ, ഭാഗം 4. ക്ലാസ് എടുക്കുന്നത് ബഹുമാന്യനായ അബ്ദുള്ള സമീർ മദീനി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ഖുർആൻ്റെ ചാനൽ ശ്രദ്ധിക്കുന്ന സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. പരിശുദ്ധ ഖുർആൻ്റെ പാരായണ നിയമങ്ങൾ വിശകലനം ചെയ്യപ്പെടുന്ന തജ്വീദ് പഠന സദസ്സിലാണ് നമ്മൾ ഓരോരുത്തരും ഉള്ളത്. കഴിഞ്ഞ എപ്പിസോഡുകളിലായി നമ്മൾ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന വിഷയം അക്ഷരങ്ങളുടെ വിശേഷണങ്ങളെ സംബന്ധിച്ചാണ്. സിഫാത്തുൽ ഹുറൂഫ് അഥവാ അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ, ഇവയെ സംബന്ധിച്ച് നമ്മൾ പ്രതിപാദിക്കുകയുണ്ടായി. ചില സിഫത്തുകളെ സംബന്ധിച്ച് വിപരീത ദിശയിൽ വരുന്ന സിഫത്തുകൾ, വിശേഷണങ്ങൾ എന്താണ് എന്നുള്ളത് നമ്മൾ പറയുകയുണ്ടായി. വിപരീത സിഫത്തുകൾ, പരസ്പര വിരുദ്ധമായ സിഫത്തുകൾ, അത് 10 എണ്ണമാണ്. അതിൽ 4 എണ്ണത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇൻഷാ അല്ലാ 5, 6 അതിലെ 5-ാമത്തെയും 6-ാമത്തെയും സിഫത്തുകളെ സംബന്ധിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോൾ ഇത് ഇന്ന് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന സിഫത്തുകൾ, 2 സിഫത്തുകൾ, വിപരീത സിഫത്തുകൾ, വിശേഷണങ്ങൾ, ഇത് അക്ഷരങ്ങളുടെ കൂടെ സദാസമയവും ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ഏത് സമയത്ത് ആ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോഴും അതിൻ്റെ കൂടെ ഉണ്ടാകുന്ന സിഫത്തുകളാണ് ഇന്ന് നാം പറയാൻ പോകുന്ന സിഫത്തുകൾ. അഥവാ അൽ ഇസ്തിഇല വൽ ഇസ്തിഫാൽ. അൽ ഇസ്തിഇല വൽ ഇസ്തിഫാൽ, ഇസ്തിഇല ഇസ്തിഫാൽ, ഈ 2 സിഫത്തുകളാണ് ഇന്ന് നാം പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇസ്തിഇല ഇസ്തിഫാൽ എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കറിയാം, അല എന്ന് പറഞ്ഞാൽ, ഉല എന്നൊക്കെ പറഞ്ഞാൽ ഉയർന്നത് എന്നാണ് അർത്ഥം, മീത എന്നാണ് അർത്ഥം. ഖുർആനിൽ തന്നെ ഈ അർത്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. സ്വർഗക്കാരെപ്പറ്റി പറഞ്ഞതിന് ശേഷം അല്ലാഹു ആ സന്ദർഭത്തിൽ പറയുന്നുണ്ട്, ഫഉലാഇക ലഹുമുദ് ദറജാതുൽ ഉല, അവർ തന്നെയാകുന്നു ഉന്നതമായ ഉയർന്ന പദവികളിൽ ഉള്ളത്. ഐ ഫി മൻസിലതി അർറഫീഅ, അല്ലെങ്കിൽ ഫി മനാസിലി അർറഫീഅ, യഥാർത്ഥ വിശ്വാസികൾ അവരാകുന്നു ഉന്നതമായ സ്ഥാനങ്ങളിൽ. അപ്പോൾ അൽ ഉല, ഉല എന്ന് പറഞ്ഞാൽ ഉന്നതമായ എന്നർത്ഥത്തിലാണ്. അതാണ് അൽ ഉല എന്ന കലിമത്തിൻ്റെ അർത്ഥം, ഉയർച്ച, ഔന്നിത്യം എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ അൽ ഇസ്തിഇല സിഫാത്തുൽ ഹുറൂഫിൽ അക്ഷരങ്ങളെ വിശേഷണങ്ങളുമായി ബന്ധപ്പെട്ട് ഇൽമു തജ്വീദിൽ, തജ്വീദ് വിജ്ഞാന ശാഖയിൽ ഇസ്തിഇല കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. ഇസ്തിഇല എന്നത് തജ്വീദിൻ്റെ പഠന ശാഖയിൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ അറബി അക്ഷരങ്ങളെ, 29 അക്ഷരങ്ങളെ ഉച്ചരിക്കുമ്പോൾ എല്ലാ അക്ഷരങ്ങളെയും ഒരുപോലെയല്ല ഉച്ചരിക്കുന്നത്. ചില അക്ഷരങ്ങളെ നമ്മൾ നാവ് മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് അണ്ണാക്കിലേക്ക് നാവ് ഉയർത്തിക്കൊണ്ടാണ് ഉച്ചരിക്കുന്നത്. ചില അക്ഷരങ്ങളെ നാവ് ഉയർത്താതെ താഴ്ത്തിക്കൊണ്ടാണ് ഉച്ചരിക്കുന്നത്. അപ്പോൾ ഈ അക്ഷരങ്ങളെ ഉച്ചാരണങ്ങളെ വ്യത്യാസം ഇപ്പോൾ നമ്മൾ പഠിക്കുകയാണെങ്കിൽ, പരിശീലിക്കുകയാണെങ്കിൽ, ഒരു കണ്ണാടിക്ക് മുമ്പിൽ നിന്നുകൊണ്ട് ഈ അക്ഷരങ്ങളെ ഓരോന്നും നമ്മൾ ഉച്ചരിക്കുമ്പോൾ ഇത് ശരിക്കും നമുക്ക് കാണുവാൻ കഴിയും. ചില അക്ഷരങ്ങൾ നമ്മൾ ഉച്ചരിക്കുന്ന സന്ദർഭത്തിൽ മുകളിലേക്കുയരുന്നു. ഇതിനെയാണ് ഇസ്തിഇലാഇന്റെ ഹർഫുകൾ എന്ന് പറയുന്നത്. ചില അക്ഷരങ്ങൾ നമ്മൾ ഉച്ചരിക്കുമ്പോൾ നാവ് താഴേക്ക് അല്ലെങ്കിൽ മുകളിലേക്ക് പോകാതെ താഴേക്ക്, താഴെ മുൻപല്ലിൻ്റെ നിരയിലേക്ക് അല്ലെങ്കിൽ പിന്നെ പുറത്തേക്ക് എന്ത് ചെയ്യുന്നു, ശബ്ദം പോകുന്നു. വായ തുറന്നിട്ടാണ് ഉച്ചരിക്കുന്നത്. മറ്റേത് വായ നിറച്ച് ഗൗരവത്തിൽ കനപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കും. ഇപ്പോൾ തഫ്ഹീമിൻ്റെ സന്ദർഭത്തിൽ കനപ്പിക്കുമ്പോൾ ഇവിടെ ഹുറൂഫുൽ ഇസ്തിഇലാഇന്റെ നാവ് ഉയർത്തിക്കൊണ്ട് ഉച്ചരിക്കുന്ന അക്ഷരങ്ങളെ പ്രത്യേകം നമുക്ക് കാണുവാനും കഴിയും. അപ്പോൾ ഇസ്തിഇലാഇ എന്നതുകൊണ്ട് തജ്വീദിൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? അക്ഷരങ്ങളെ ഉച്ചരിക്കുമ്പോൾ നാവ് മുകളിലേക്ക് ഉയർത്തുന്ന അക്ഷരങ്ങൾക്ക് ആണ്, അല്ലെങ്കിൽ അതിനാണ് എന്ത് പറയുന്നത്, ഹുറൂഫുൽ ഇസ്തിഇലാഇ എന്ന് പറയുന്നത്. അപ്പോൾ എത്ര അക്ഷരങ്ങളുണ്ട് ഹുറൂഫുൽ ഇസ്തിഇലാഇന് എന്ന് ചോദിക്കുകയാണെങ്കിൽ 7 അക്ഷരങ്ങളാണ്. നമ്മൾ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ അറിയാം, ഖുസ്സദഅത്തിൻ ഖിൽ, ഖുസ്സദഅത്തിൻ ഖിൽ എന്നുള്ള ആ ഒരു ഫോർമാറ്റിലൂടെ ഈ 7 അക്ഷരങ്ങളെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പഠിതാക്കൾക്ക് ഉപകരിക്കും. ഖുസ്സദഅത്തിൻ ഖിൽ എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഖാ ഖ സാദ് ദാദ് ഐൻ ത്വാ ഖാഫ് ലാ ഖുസ്സദഅത്തിൻ ഖിൽ എന്നുള്ള 7 അക്ഷരങ്ങൾ. ഈ അക്ഷരങ്ങൾക്കാണ് ഹുറൂഫുൽ ഇസ്തിഇലാഇന്റെ അക്ഷരങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇസ്തിഇലാഇന്റെ അക്ഷരങ്ങൾ 7 നമ്മൾ പറഞ്ഞു. ലിദ്ദ ആയിട്ടുള്ള സിഫത്തുകൾ 10. അപ്പോൾ അതിൽ ഒരു സിഫത്തിൻ്റെ അക്ഷരങ്ങൾ ഇന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവശേഷിക്കുന്ന സിഫത്തിനാണ്, ഇതിൻ്റെ നേരെ വിപരീതമായ സിഫത്തിനാണ് ബാക്കിയുള്ള അക്ഷരങ്ങളെല്ലാം. അപ്പോൾ ഇസ്തിഇലാഇന്റെ അക്ഷരത്തിന് നാവ് മുകളിലേക്ക് ഉയർത്തി വായ നിറച്ചുച്ചരിക്കുന്ന ഈ 7 അക്ഷരങ്ങൾക്ക്, 7 അക്ഷരങ്ങളാണ് ഇസ്തിഇലാഇന്റെ സിഫത്ത്, ഇസ്തിഇലാഇന്റെ അക്ഷരങ്ങൾ എങ്കിൽ ബാക്കിയുള്ള 22 അക്ഷരങ്ങളും ഇസ്തിഫാലിൻ്റെ അക്ഷരങ്ങളാണ്, നമ്മൾ വിശദീകരിക്കാൻ പോകുന്നത് പോലെ. അപ്പോൾ ഇസ്തിഇലാഇന്റെ അക്ഷരം 7 ആ അക്ഷരങ്ങൾ ഖുസ്സദഅത്തിൻ ഖിൽ എന്ന ഈ 7 അക്ഷരങ്ങളാണ്. ബാക്കിയുള്ള 22 അക്ഷരങ്ങളും ഇതിൻ്റെ വിപരീത സിഫത്തായിട്ടുള്ള ഇസ്തിഫാലിൻ്റെ അക്ഷരമാകുന്നു. അപ്പോൾ ഇസ്തിഇലാഇ എന്ന് നമുക്ക് മനസ്സിലായി. ഇസ്തിഇലാഇ എന്താണെന്ന് നമുക്ക് മനസ്സിലായി, ഹുറൂഫുൽ ഇസ്തിഇലാഇ. അപ്പോൾ ഈ അക്ഷരങ്ങൾ അല്ല ഉയരുന്നത്, ഉയരുന്നത് നാവാണ്. ഇസ്തിഇലാഇ ഉയർത്തുക. അപ്പോൾ ഉയർത്തുന്നത് ഈ നാവിനെ ഉയർത്തിക്കൊണ്ട് ഉച്ചരിക്കുന്ന അക്ഷരങ്ങൾക്കാണ് ഹുറൂഫുൽ ഇസ്തിഇലാഇ എന്ന് പറയുന്നത്. അപ്പോൾ ഹുറൂഫുൽ ഇസ്തിഇലാഇ എന്ന് പറഞ്ഞാൽ ഹുറൂഫുൽ മുസ്തഅലിയ, ഇസ്തിഇലാഇ ആക്കപ്പെടുന്ന അക്ഷരങ്ങൾ. അപ്പോൾ ഇത് അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നാവ് മുകളിലേക്ക് ഉയരുകയും ശബ്ദം ഉയരുകയും അണ്ണാക്കന്മേൽ നാവ് സ്പർശിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് അക്ഷരത്തിൻ്റെ ഉച്ചാരണം കട്ടിക്കൂടിക്കൊണ്ടാണ്, ശക്തമായിട്ടൊണ്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. അക്ഷരങ്ങളുടെ ശബ്ദങ്ങൾ ശക്തമായിക്കൊണ്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. ഇന്ന നേരെ വിപരീതമായ ഇസ്തിഫാല് നമുക്ക് മനസ്സിലാകും. അസ്ഫൽ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാകും. അസ്ഫൽ എന്ന് പറഞ്ഞാൽ താഴ്ഭാഗം എന്നാണ് അർത്ഥം. ശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് മുനാഫിഖുകളെ സംബന്ധിച്ച്, ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ, തീർച്ചയായും കപടവിശ്വാസികൾ മുനാഫിക്കുകൾ നരകത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലായിരിക്കും. അപ്പോൾ ഇതിൽ പറഞ്ഞ അസ്ഫൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെ എന്നർത്ഥം. ഇസ്തിഫാൽ എന്ന് പറഞ്ഞാൽ നാവിനെ താഴത്താക്കി നേരത്തെ പറഞ്ഞത് വിപരീതമാക്കിക്കൊണ്ട് ഉച്ചരിക്കുന്നത്. അപ്പോൾ ഈ ആയത്തിൽ നിന്നും അസ്ഫലിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലായി അല്ലേ. നരകത്തിൽ വ്യത്യസ്തമായ തട്ടുകളുണ്ട്. ആ തട്ടുകളിൽ ഏറ്റവും താഴ്ഭാഗത്തുള്ള തട്ടിലാകുന്നു നരകത്തിൽ മുനാഫിക്കുകൾ. അപ്പോൾ എന്താണ് തജ്വീദിൽ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് നമുക്ക് പറയാൻ പോകുന്നത്. ഭാഷാപരമായ അർത്ഥവും അതുപോലെ തന്നെ സാങ്കേതികമായ അർത്ഥവും ഉണ്ടല്ലോ എല്ലാ വിഷയത്തിലും എല്ലാ പദങ്ങൾക്കും. അതുകൊണ്ട് തജ്വീദ് പണ്ഡിതന്മാർ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് നമ്മൾ ഒരക്ഷരത്തെ ഉച്ചരിക്കുമ്പോൾ ആ അക്ഷരത്തെ നാവ് താഴ്ത്തിക്കൊണ്ടാണ് ഉച്ചരിക്കുന്നത്, ശബ്ദം മുകളിലേക്ക് ഉയരുന്നില്ല, അണ്ണാക്കിലേക്ക് സ്പർശിക്കുന്നില്ല, നേരെ മറിച്ച് നാവ് താഴ്ത്തിക്കൊണ്ട് അക്ഷരങ്ങളുടെ ഉച്ചാരണം അല്ലെങ്കിൽ അതിൻ്റെ ശബ്ദം വായയുടെ പുറത്തേക്കാണ് പോകുന്നത് എങ്കിൽ അതിനെയാണ് ഇസ്തിഫാൽ എന്ന് പറയുന്നത്. ഇസ്തിഫാൽ എന്ന് പറയുന്നത് അതിനെയാണ്, നാവ് പൊങ്ങാതെ താഴെയാക്കി അതുപോലെ തന്നെ ശബ്ദം മുകളിലേക്ക് ഉയരാതെ, ശബ്ദം അണ്ണാക്ക് സ്പർശിക്കാതെ അത് വായയുടെ പുറത്തേക്ക് പോകുന്നു. എത്ര അക്ഷരങ്ങളാണ് ഇസ്തിഫാലിൻ്റെ അക്ഷരങ്ങൾ? ഇസ്തിഫാലിൻ്റെ അക്ഷരങ്ങൾ ബാക്കിയുള്ള 22 അക്ഷരങ്ങൾ. ഇസ്തിഇലാലിൻ്റെ അക്ഷരങ്ങൾ 7 ബാക്കിയുള്ളത് 22 അക്ഷരങ്ങളാണ്. ആ 22 അക്ഷരങ്ങൾ ഇസ്തിഫാലിൻ്റെ അക്ഷരമാകുന്നു. അപ്പം ഇസ്തിഇലാ എന്ന് പറഞ്ഞ നാവിനെ മുകളിലേക്ക് ഉയർത്തി, ശബ്ദം മുകളിലേക്ക് ഉയർത്തി, അണ്ണാക്കിലേക്ക് നാവിൻ്റെ അറ്റം നാവ് സ്പർശിക്കുന്ന അവസ്ഥയിൽ വായ നിറച്ച് ഗൗരവത്തിൽ കനപ്പിച്ചുച്ചരിക്കുന്ന അക്ഷരങ്ങൾക്കാണ് ഇസ്തിഇലാഇൻ്റെ അക്ഷരങ്ങൾ എന്ന് പറയുന്നത്. അതിൽപ്പെട്ട അക്ഷരങ്ങളാണ് അല്ലെങ്കിൽ അതിൻ്റെ അക്ഷരങ്ങളാണ് ഹുസ്സദഖ്തിൻ ഖിദ് എന്ന് പറയുന്ന 7. ബാക്കിയുള്ള ഈ 7 ബാക്കിയുള്ള 22 അക്ഷരവും ഇസ്തിഫാലിൻ്റെ അക്ഷരമാകുന്നു. അഥവാ നേരത്തെ പറഞ്ഞതിന് വിപരീതമായിക്കൊണ്ട് നാവ് താഴെയാക്കി ശബ്ദം താഴ്ത്തി മുകളിലേക്ക് അണ്ണാക്ക് സ്പർശിക്കാതെ പുറത്തേക്ക് പോകുന്ന, വായയുടെ പുറത്തേക്ക് പോകുന്ന രൂപത്തിലാണ് ഇസ്തിഫാലിൻ്റെ ഉച്ചാരണങ്ങൾ. ഇനി ഓരോ അക്ഷരങ്ങളും ശരിക്കും നമുക്ക് അത് ഉച്ചരിച്ചുകൊണ്ട് തന്നെ അത് ശരിക്കും മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ ഈ ഇസ്തിഇലാന്റെ അക്ഷരത്തിൽപ്പെട്ടതാകുന്നു ഖാഫ്. അത് ഉച്ചരിക്കുക എങ്ങനെയാണ്? ഖാഫ് ഖാ എന്ന് പറയുമ്പോൾ തന്നെ അത് നാവ് മുകളിലേക്ക് ഉയരുന്നുണ്ട്. എന്നാൽ അതിൻ്റെ തൊട്ട് താഴെയുള്ള കാഫ് എന്ന് പറയുമ്പോൾ നാവ് മുകളിലേക്ക് ഉയരുന്നില്ല, കാഫ് എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഓരോ അക്ഷരങ്ങളെയും ശരിക്കും നമ്മൾ പരിശീലിക്കുകയാണെങ്കിൽ ഏതൊക്കെ അക്ഷരങ്ങളാണ് നാവ് മുകളിലേക്ക് ഉയർത്തുന്നത്,

0: അതായത് ഖുസ്സദഗ്ത്തിൻ ഖിൽ എന്ന ഏഴ് അക്ഷരങ്ങളേക്ക് ഏത് സമയത്തും ഇസ്തിഇലാ എന്ന വിശേഷണം ഉണ്ട്. അത് തുടക്കത്തിലാണെങ്കിലും അവസാനത്തിലാണെങ്കിലും മധ്യത്തിലാണെങ്കിലും ഏത് സന്ദർഭത്തിലാണെങ്കിലും ആ സിഫത്തുകൾ അതിൻ്റെ കൂടെയുണ്ട്. അതുപോലെ തന്നെ ഇസ്തിഫാനിലെ അക്ഷരങ്ങൾ, ബാക്കിയുള്ള അക്ഷരങ്ങൾ എല്ലാം ഇതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ സദാസമയവും ആ വിശേഷണം ഉണ്ട്. അതുകൊണ്ട് ആ വിശേഷണങ്ങൾ അതിന് എല്ലാ സമയത്തും വകവെച്ചു കൊടുക്കുക എന്നുള്ളതാണ് തജ്വീദോടുകൂടി ഓതുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിപരീതമുള്ള രണ്ട് സിഫത്തുകളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അതായത് ഇസ്തിഇലാ എന്ന് പറഞ്ഞാൽ ഉയർത്തുക എന്നാണ് അർത്ഥം, ഉയരുക. ആ ഉയർത്തൽ അക്ഷരങ്ങളെ ഉച്ചരിക്കുമ്പോൾ നാവിനെ ഉയർത്തുന്നു എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാവിനെ മുകളിലേക്ക് ഉയർത്തുന്നു, അണ്ണാക്കിലേക്ക് സ്പർശിച്ചുകൊണ്ട്. അതിന് നേരെ വിപരീതമാണ് പിന്നെ ഇസ്തിഫാനിലെ അക്ഷരങ്ങൾ. ആ ഇസ്തിഫാനിലെ അക്ഷരങ്ങൾ നാവ് താഴേക്ക് താഴ്ത്തിക്കൊണ്ടാണ് അതിനെ ഉച്ചരിക്കുന്നത്. അതിൻ്റെ അക്ഷരങ്ങൾ ഈ പറഞ്ഞ ഖുസ്സദഗ്തിൻ ഖിൽ, ഖുസ്സദഗ്തിൻ ഖിൽ അല്ലാത്ത അക്ഷരങ്ങളെല്ലാം ഇസ്തിഫാനിലെ അക്ഷരമാകുന്നു. ഇതെങ്ങനെയാണ് എന്നുള്ളത് ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. ഖാഫ്, കാഫ്, അതുപോലെ തന്നെ ഖോ, ഇതൊക്കെ അക്ഷരങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ട് ഒരു കണ്ണാടിക്ക് മുമ്പിൽ നമ്മൾ ഈ അക്ഷരങ്ങൾ പറഞ്ഞ് പരിശീലിക്കുക. അപ്പോൾ ഈ പറഞ്ഞ രൂപത്തിൽ നാവ് മുകളിലേക്ക് ഉയരുന്നുണ്ടോ, ശബ്ദം കനപ്പിക്കുന്നുണ്ടോ, നീർപ്പിക്കുന്നുണ്ടോ, അതുപോലെ തന്നെ നാവ് താഴേക്ക് പോകുന്നുണ്ടോ, മുകളിൽ അണ്ണാക്കിൽ സ്പർശിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി വിശദമായി പഠിക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വതആല ഓരോ അക്ഷരങ്ങളെയും ശരിയായ രൂപത്തിൽ ഉച്ചരിച്ചുകൊണ്ട് അതിൻ്റെ ഉത്ഭവസ്ഥാനത്തിൽ നിന്നും ഉച്ചരിക്കുകയും അതിനുള്ള വിശേഷണം നൽകുകയും ചെയ്തുകൊണ്ട് തജ്വീദ് പ്രകാരം ഖുർആൻ പാരായണം ചെയ്യാൻ നമ്മൾ പരിശീലിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ബാക്കിയുള്ള സിഫത്തുകളെ സംബന്ധിച്ച് ഇൻഷാ അല്ലാ അടുത്ത എപ്പിസോഡുകളിലായി നമുക്ക് പഠിക്കാം. വസല്ലല്ലാഹു വസല്ലം വബാറക അല നബിയ്യന മുഹമ്മദിൻ വഅല ആലിഹി വസഹബിഹി വസല്ലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: ബറകല്ലാഹു ഫീക്. നിങ്ങൾ ഇതുവരെ കേട്ടത് തജ്വീദ് പഠനം, അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ, ഭാഗം 4. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ബഹുമാന്യനായ അബ്ദുള്ള സമീർ മദീനി.
2: പ്രഭാതത്തിൻ്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിൻ്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിൻ്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിൻ്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം, പീസ് റേഡിയോ. ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിൻ്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പരിശുദ്ധ ഖുർആനിൽ കഴുത എന്ന ജീവിയെപ്പറ്റി അനേകം സ്ഥലങ്ങളിൽ അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ 62 അധ്യായം സൂറത്തുൽ ജുമുഅയിലെ 5 വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:

0: ആണ് ഈ വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ളത്. അതായത്, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെപ്പോലെയാകുന്നു അവർ എന്നാണ് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. കെമസലിൽ ഹിമാരി യഹ്മിലു അസ്വാറ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളുടെ ഉദാഹരണമാണ് ആ യഹൂദ പുരോഹിതന്റെ ഉദാഹരണമെന്നാണ് അള്ളാഹു തആല ഇവിടെ അറിയിക്കുന്നത്. അറിവുണ്ടാവുകയും ഉള്ള അറിവിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെപ്പറ്റിയാണ് പരിശുദ്ധ ഖുർആൻ ഈ ഒരു ഉദാഹരണത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്.
1: വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി മാറിയിട്ടുണ്ടോ? നാം ഉപയോഗിക്കുന്ന ചെറിയ ഉപകരണങ്ങൾ പോലും ഉപയോഗക്രമം നന്നായി വിവരിച്ചാണ് നിർമ്മാതാക്കൾ നമുക്ക് നൽകുന്നത്. സങ്കീർണമായ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള മാർഗം നമ്മുടെ സൃഷ്ടാവ് നമുക്കും വരച്ചു കാണിച്ചിട്ടുണ്ട്. മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യവും മാർഗവും വരച്ചു കാണിക്കുന്ന വിശുദ്ധ ഖുർആനാണ് മനുഷ്യവർഗത്തിന് സൃഷ്ടാവ് നൽകിയ യൂസർ മാനുവൽ. മനുഷ്യന്റെ വിശ്വാസവും സംസ്കാരവും എന്നുവേണ്ട സർവ്വ ജീവിത വ്യവഹാരങ്ങൾക്കും വഴികാട്ടിയായ വിശുദ്ധ ഖുർആൻ ജനമനസ്സുകളിൽ മുദ്രണം ചെയ്യുകയാണ് മലയാളത്തിന്റെ ധാർമ്മിക ശബ്ദ വിസ്മയമായ പീസ് ഖുർആൻ റേഡിയോ. പഠനം, മനനം, പാരായണം, ഗവേഷണം തുടങ്ങി ശ്രോതാക്കളുടെ ബൗദ്ധിക നിലവാരത്തിന് അനുസൃതമായി ഏതേത് മേഖലയിലേക്കും വഴികാട്ടിയായി വ്യത്യസ്തത നിറഞ്ഞു നിൽക്കുന്ന പരിപാടികൾ, ശ്രവണമധുരമായ പാരായണത്തിന്റെ രീതിയും നിയമവും അഭ്യസിപ്പിക്കുന്ന മധുരം ഖുർആൻ, പരലോകത്തേക്ക് സംഭരിച്ചു വെക്കാവുന്ന ഏറ്റവും നല്ല വിഭവമാണ് നാം ഹൃദ്യസ്ഥമാക്കിയ ഖുർആൻ വചനങ്ങൾ. അമൂല്യമായ ആ വിഭവ സമാഹരണത്തിന് സഹായകമായ ഹിഫ്ലുൽ ഖുർആൻ, ഹൃദയത്തിൽ പരിവർത്തനം വിതച്ച് വസന്തം വിരിയിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആശയം പ്രാമാണികമായി അനുശാസിക്കുന്ന ഹൃദയ വസന്തം. കൂടാതെ മനസ്സിലെ നിഖില മേഖലകളിലും സംസ്കൃതിയുടെ വെളിച്ചം വീശി ധാർമ്മിക വസന്തം തീർത്ത് സമാധാന തീരത്തേക്ക് നിങ്ങളുടെ ജീവിതം അടുപ്പിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. സമാധാനത്തിന്റെ ഈ ശബ്ദം ഇനി താങ്കളുടെ ജീവിതത്തിന്റെ താളമാവട്ടെ.
2: റേഡിയോയിൽ ഇപ്പോൾ മനപ്പാഠം. വിശുദ്ധ ഖുർആനിലെ 335-ാമത്തെ പേജിന്റെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സാദ് അൽ ഗാമിദി.

0: മനഃപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 335-ാമത്തെ പേജിൻ്റെ പാരായണമാണ് നമ്മൾ കേട്ടത്. നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നായിരുന്നു. 5 ആയത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തേത്. 3 ഇസ്ലാമിൻ്റെ അടിസ്ഥാനം: 1 തൗഹീദ്, 2 റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം, മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പോൾ ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത് അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽ പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തായത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് 5: അള്ളാഹുൽ വിശ്വസിക്കുക, പരലോകത്തിൽ വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ 5 കാര്യങ്ങൾ. അതുപോലെ 6 ഈമാൻ കാര്യങ്ങൾ, 6 ഇസ്ലാം കാര്യങ്ങൾ, 5 നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള. ഇതൊന്നുമല്ല ആദ്യത്തായത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസ് ആയ, ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് സ്റ്റഡി, സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവിക ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ 1 മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കൂ. ജീവിതത്തിലുടനീളം പുണ്യം നേടൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: വിശുദ്ധ ഇരുഹറമുകളെയും സുബഹ് മഗ്രിബ് നമസ്കാരത്തിലെ പാരായണം കേൾക്കാം.

0: وسبحوا بحمد ربهم وهم لا يستكبرون.
1: الله أكبر، الله أكبر.

فأعرض عنهم وانتظر إنهم منتظرون. الحمد

أنعمت عليهم غير المغضوب عليهم ولا الضالين.

വിജ്ഞാനം ഒരു വിസ്മയമാണ്, മനസ്സിൽ വിപ്ലവം വിതച്ച് നന്മയുടെ നാമ്പുകൾ തളിരണിയിക്കുന്ന വിസ്മയം. അജ്ഞതയുടെ ഓരം പറ്റിയാണ് നമ്മിൽ പലരുടെയും ജീവിതം. ചുറ്റുപാടുകളിൽ നിന്നും പാഠം പഠിക്കാൻ പോലും തയ്യാറാവാതെ അലസമായ ജീവിതം. ജീവിതം ഒരു പഠന പ്രയാണമാണ്. ചുറ്റുപാടുകളെയും സാഹചര്യങ്ങളെയും വിലയിരുത്തി നമ്മുടെ ജീവിതത്തിന് അഭിവൃദ്ധി പകരുന്നതിനുള്ള പ്രയാണം. ഹ്രസ്വമായ ഈ ജീവിതത്തിന് വേണ്ട ഭൗതിക വിഭവങ്ങൾ സമാഹരിക്കുന്നതിന് നാം ചെയ്യുന്ന ത്യാഗപരിശ്രമങ്ങൾ എത്ര ഭാരിച്ചതാണ്! അപ്പോൾ സഹസ്രാബ്ദങ്ങളുടെ ദൈർഘ്യവും പിന്നിട്ട് അനന്തമായ ജീവിതം നയിക്കേണ്ട പരലോകത്തേക്ക് നാം എത്രമാത്രം അധ്വാനിക്കേണ്ടി വരും! തിരക്കേറിയ ജീവിതത്തിൽ ഒരൽപ്പം സമയമെങ്കിലും ആ മഹായജ്ഞത്തിനായി നീക്കിവെക്കൂ. വിജ്ഞാനത്തിന്റെ വാതായനങ്ങൾ നിങ്ങളുടെ വിരൽ തുമ്പിനാൽ തുറക്കപ്പെടട്ടെ. വിശുദ്ധ ഖുറാനിന്റെ അനന്തമായ വിജ്ഞാന സാഗരത്തിലേക്ക് വാതായനങ്ങൾ തുറക്കുന്ന അന്നൂർ ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം. സങ്കീർണമായി നാം നിനയ്ക്കുന്ന ഇസ്ലാമിക കർമ്മശാസ്ത്ര വിധികളുടെ ലളിതമായ ബോധനം. ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ. കുരുന്നു മനസ്സുകളിൽ ധാർമ്മികതയുടെ വിത്തുപാകി നന്മയുടെ തീരമടുപ്പിക്കുന്ന ഈ മദ്രസ വിജ്ഞാനവീതിയിൽ വിപ്ലവ പാതയൊരുക്കി സമാശ്വാസത്തിന്റെ ശബ്ദവിസ്മയം. പീസ് റേഡിയോ താങ്കളുടെയും ജീവിതത്തിന്റെ താളമാവട്ടെ.

0: ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ തഖ്വയുള്ളവനാവണം അഥവാ സൂക്ഷ്മതയുള്ളവനാവണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആ സൂക്ഷ്മത പാലിക്കുന്ന വ്യക്തികൾക്ക് നേർവഴി കാണിക്കാനുള്ള ഘടകമെന്താണ്, അവൻ്റെ പാത ഏതു രൂപത്തിലാവണമെന്ന് സൂചിപ്പിക്കുന്നതായ ഒരായത്ത് കേൾക്കുക. ഇതാകുന്നു ഗ്രന്ഥം, അതിൽ സംശയമേയില്ല, സൂക്ഷ്മത പാലിക്കുന്നവർക്ക് നേർവഴി കാണിക്കുന്നതത്രേ അത്.
1: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബകങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറത്ത് ആശ്വാസത്തിൻ്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിൻ്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിൻ്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിൽ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് അറബി ഭാഷയിൽ ചില കവിതകളും ചില കഥകളും ചില യുദ്ധവർണ്ണനകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ ഒരു ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം എന്ന നിലക്ക് ഒരു ഗ്രന്ഥം ഉണ്ടായിട്ടില്ല. അറബി ഭാഷയിലെ ആദ്യത്തെ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം ഖുർആനാണ്. ഔവലു കിതാബിൻ ദുവ്വിന ഫില്ലോകത്തിൽ അറബിയ എന്ന് അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ആ ഭാഷയാണ് ഇന്നും മനുഷ്യൻ പ്രയോഗിക്കുന്നത്, ഉപയോഗിക്കുന്നത്. 100 മുമ്പുള്ള ഒരു ഭാഷ, മലയാളത്തിലെ ഭാഷ നോക്കിയാൽ അതൊന്നും ഉണ്ടാവുകയില്ല. ഇന്നത് ഉപയോഗിക്കുകയില്ല എന്നത് വായിച്ചാൽ മനുഷ്യൻ ചിരിക്കുകയും. ഇംഗ്ലീഷും അങ്ങനെ തന്നെ. ഷേക്സ്പിയർ ഇംഗ്ലീഷ് അല്ലല്ലോ ഒന്ന് ഭാഷ ഉപയോഗിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ ഇന്ന് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഖുർആൻ്റെ അതേ ഭാഷ തന്നെയാണ് ഇന്ന് അറബ് നാടുകളിൽ അവരുടെ പ്രസംഗത്തിനും എഴുത്തിനുമൊക്കെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു അത്ഭുതകരമായ സംഗതിയാണ്. 1400 മുമ്പ് ഇറങ്ങിയ ഒരു ഗ്രന്ഥത്തിലെ ഭാഷ തന്നെയാണ് ഇന്നും ഉപയോഗിക്കുന്നത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അൽ മുഅല്ലിം. സൂറത്തുൽ മാഇദ 12-13 ആയത്തുകളുടെ ആവർത്തിച്ചുള്ള പാരായണമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ഖലീഫ അത്തുനേജി.

ونحن أقرب إليه منكم ولكن لا تبصرون.

فروح وريحان، فروح وريحان وجنة نعيم، وجنة نعيم، وجنة

0: فسبح باسم ربك العظيم.
1: ما شاء الله جزاكم الله خيرا. പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പരിപാടിയാണ് ഇപ്പോൾ നാം കേട്ടത്. 56 അധ്യായം സൂറത്തുൽ വാഖിഅ 75 മുതൽ 96 വരെ വചനങ്ങളുടെ.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി നാം കാതോർക്കുന്നത് തഫ്സീർ അമാനി. മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനത്തിന്റെ ശബ്ദാവിഷ്കാരം. വിശുദ്ധ ഖുർആനിലെ അധ്യായം 11 ഹൂദ് 29 മുതൽ 35 കൂടിയ വചനങ്ങൾ.
3: വചനം 29. വയാ ഖൗമി, എന്റെ ജനങ്ങളെ, ലാ അസ്അലുക്കും, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല, അലൈഹി, ഇതിന് മാലൻ, ഒരു ധനവും, ഇൻ അജ്രിയ, എന്റെ പ്രതിഫലം അല്ല, ഇല്ല അല്ലാതെ, അലല്ലാ, അല്ലാഹുവിങ്കൽ, വമാ അന, ഞാനല്ല, ബിത്വാരിദി, ആട്ടിക്കളയുന്നവൻ, അല്ലദീന ആമനു, വിശ്വസിച്ചവരെ, ഇന്നഹും, നിശ്ചയമായും, അവർ, മുലാഖൂ, കണ്ടുമുട്ടുന്നവർ, റബ്ബിഹിം, അവരുടെ റബ്ബിനെ, വലാക്കിന്നി, എന്നാൽ ഞാൻ, അറാക്കും, ഞാൻ നിങ്ങളെ കാണുന്നു, കൗമൻ, ഒരു ജനതയായി, തജ്ഹലൂൻ, നിങ്ങൾ അറിയാതിരിക്കുന്നു.

0: എന്റെ ജനങ്ങളെ, ഇതിന്റെ അഥവാ ഈ പ്രബോധനത്തിന്റെ പേരിൽ ഞാൻ നിങ്ങളോട് പ്രതിഫലമായി യാതൊരു ധനവും ചോദിക്കുന്നില്ല. എന്റെ പ്രതിഫലം അള്ളാഹുവിന്റെ മേലല്ലാതെ ബാധ്യത ഇല്ല. ഞാൻ വിശ്വസിച്ചവരെ ആട്ടിക്കളയുന്നവനല്ലതാനും. കാരണം അവർ തങ്ങളുടെ റബ്ബുമായി കണ്ടുമുട്ടുന്നവരാകുന്നു. എങ്കിലും ഞാൻ നിങ്ങളെ അറിഞ്ഞുകൂടാത്ത ഒരു മൂഢജനതയായി കാണുന്നു.
1: വചനം 30. വയാ കോമി, എന്റെ ജനങ്ങളെ, മൻ ആർ യൻസുറുനി, എന്നെ സഹായിക്കും, മിനല്ലാഹി, അള്ളാഹുവിൽ നിന്ന്, ഇൻ തറത്തുഹും, ഞാൻ അവരെ ആട്ടിക്കളഞ്ഞാൽ. അഫലാ തദക്കറൂൻ, നിങ്ങൾ ആലോചിച്ചു നോക്കുന്നില്ലേ.

0: എന്റെ ജനങ്ങളെ, ഞാൻ അവരെ ആട്ടിവിട്ടാൽ ആരാണ് അള്ളാഹുവിൽ നിന്ന് എന്നെ സഹായിച്ചു രക്ഷിക്കുന്നത്? അപ്പോൾ നിങ്ങൾ ഒട്ടും ആലോചിച്ചു നോക്കുന്നില്ലേ?
1: വചനം 31. വലാ അഖൂലു, ഞാൻ പറയുന്നുമില്ല, ലഖും, നിങ്ങളോട്, ഇന്ദീ, എന്റെ പക്കലുണ്ട്, ഖസാഇനു, ഖജാനകൾ, അല്ലാഹി, അല്ലാഹുവിന്റെ, വലാ അഅലമു, എനിക്കറിയുകയുമില്ല, അൽ ഗൈബ, മറഞ്ഞ കാര്യം, വലാ അഖൂലു, ഞാൻ പറയുന്നുമില്ല, ഇന്നീ, നിശ്ചയമായും ഞാൻ, മലക്കുൻ, ഒരു മലക്ക്, വലാ അഖൂലു, ഞാൻ പറയുന്നുമില്ല, ലില്ലദീന, യാതൊരുവരെ പറ്റി, തസ്ദരി, നിസാരമാക്കുന്നു, അഅയുനുക്കും, നിങ്ങളുടെ കണ്ണുകൾ, ലഞ്ഞുത്തിയഹും, അവർക്ക് നൽകുന്നതല്ല, അല്ലാഹു, അല്ലാഹു, ഖൈറൻ, ഒരു ഗുണവും, അല്ലാഹു, അല്ലാഹു, അഅലമു, ഏറ്റവും നന്നായി അറിയുന്നവൻ, ബിമാ, യാതൊന്നിനെപ്പറ്റി, ഫീ അംഫുസിഹിം, അവരുടെ മനസ്സുകളിലുള്ള, ഇന്നീ, നിശ്ചയമായും ഞാൻ, ഇതൻ, അപ്പോൾ, ലമിനദ്ദാലിമീൻ, അക്രമികളിൽപ്പെട്ടവൻ തന്നെ.

0: ജനങ്ങളെ, അള്ളാഹുവിന്റെ ഖജാനകൾ എന്റെ പക്കലുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നുമില്ല. ഞാൻ അദൃശ്യകാര്യം അറിയുന്നുമില്ല. ഞാൻ ഒരു മലക്കാണെന്ന് ഞാൻ പറയുന്നുമില്ല. നിങ്ങളുടെ കണ്ണുകൾ അവഗണിച്ചു നിസ്സാരമാക്കിക്കൊണ്ടിരിക്കുന്നവരെക്കുറിച്ച് അവർക്ക് അള്ളാഹു ഒരു ഗുണവും നൽകുന്നതേയല്ല എന്നും ഞാൻ പറയുന്നില്ല. അവരുടെ സ്വന്തങ്ങളിൽ അഥവാ മനസ്സുകളിൽ ഉള്ളതിനെപ്പറ്റി അള്ളാഹു നല്ലവണ്ണം അറിയുന്നവനാണ്. നിശ്ചയമായും ഞാൻ അങ്ങനെ പറഞ്ഞാൽ അപ്പോൾ അക്രമികളിൽ പെട്ടവൻ തന്നെയായിരിക്കും.
1: ആ ജനതയുടെ ആരോപണങ്ങൾക്കും കുതർക്കങ്ങൾക്കും നൂഹ് നബി അലൈഹിസ്സലാം നൽകിയ മറുപടിയാണിതെല്ലാം. യാതൊരു വ്യാഖ്യാനത്തിന്റെയും സഹായം കൂടാതെ തന്നെ അതിലടങ്ങിയ ആശയങ്ങൾ വ്യക്തമാണ്. അതിൽ നിന്ന് നാം പലതും പഠിച്ചു മനസ്സിലാക്കേണ്ടതുള്ളത് കൊണ്ടാണ് ആ മറുപടി ഇത്ര വിശദമായി ഇവിടെ അള്ളാഹു ഉദ്ധരിച്ചിരിക്കുന്നതെന്ന് പറയേണ്ടതില്ല. അതുകൊണ്ട് ഈ വചനങ്ങളിലടങ്ങിയ പാഠങ്ങളിൽ ചിലത് ഇവിടെ ചൂണ്ടിക്കാട്ടുന്നത് ഉപകാരമായിരിക്കും. ഉദാഹരണമായി, ഒന്ന്, മതോപദേശം നൽകുന്നവരും സന്മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നവരും അള്ളാഹുവിങ്കിൽ നിന്നുള്ള പ്രതിഫലമല്ലാതെ ജനങ്ങളിൽ നിന്ന് യാതൊരു പ്രതിഫലവും ആവശ്യപ്പെടുകയോ പ്രതീക്ഷിക്കുകയോ ചെയ്യരുത്. രണ്ട്, ജനങ്ങൾ ഉന്നതവർഗത്തിലോ പ്രമാണിവർഗത്തിലോ പെട്ടവരാണോ അല്ലേ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ സത്യവിശ്വാസത്തെയും സന്മാർഗിക കാര്യങ്ങളെയും വിലയിരുത്തിക്കൂടാത്തതാണ്. മൂന്ന്, ദുർബലരും സാധുക്കളുമായ ആളുകളായിരിക്കും നല്ല കാര്യങ്ങളിലേക്ക് അധികം മുന്നോട്ട് വരിക. നാല്, ഒരു നല്ല കാര്യത്തിൽ മുന്നിട്ട് നിൽക്കുന്നവർ കേവലം താഴേക്കിടയിലുള്ളവരായതിൻ്റെ പേരിൽ മേലേക്കിടയിലുള്ളവർ അറച്ചു നിൽക്കുന്ന പക്ഷം അതവരുടെ വിഡ്ഢിത്തമാണെന്ന് അവരെ ബോധ്യപ്പെടുത്തുകയല്ലാതെ താഴേക്കിടക്കാരെ അവഗണിച്ചു കളയുവാൻ പാടില്ല. അഞ്ച്, പ്രവാചകന്മാർക്ക് പോലും അദൃശ്യമായ കഴിവുകളോ അദൃശ്യകാര്യങ്ങളെക്കുറിച്ചുള്ള അറിവോ ഇല്ല. എന്നിരിക്കെ പ്രവാചകത്വം പോലുമില്ലാത്ത മഹാത്മാക്കളോ സജ്ജനങ്ങളോ ആയതിൻ്റെ പേരിൽ ആർക്കും അത് രണ്ടും ഒരിക്കലും ഉണ്ടാകാവതല്ല. നൂഹ് നബി അലൈഹിസ്സലാമയുടെ ഹൃദയസ്പൃക്കായ ഈ നീണ്ട പ്രസ്താവനകൾക്ക് ആ ജനതയിൽ നിന്നുണ്ടായ പ്രതികരണം നോക്കുക.
2: വചനം 32. ഖാലു, അവർ പറഞ്ഞു, യാ നൂഹു, നൂഹേ, ഖദ് ജാദൽതന, നീ ഞങ്ങളോട് തർക്കിച്ചു, ഫഅക്സർത, എന്നിട്ട് നീ ധാരാളമാക്കുകയും ചെയ്തു, ജിദാലന, ഞങ്ങളുമായുള്ള തർക്കം, ഫഅതിന, ഇനി ഞങ്ങളിലേക്ക് വരിക, ബിമാ, യാതൊന്നുകൊണ്ട്, തഅദുന, നീ ഞങ്ങളെ താക്കീത് ചെയ്യുന്ന, ഇൻകുന്ത, നീ ആണെങ്കിൽ, മിനസ്വാദിഖീൻ, സത്യം പറയുന്നവരിൽപ്പെട്ട ആൾ.

0: അവർ പറഞ്ഞു, നൂഹേ, നീ ഞങ്ങളോട് തർക്കിച്ചു, അങ്ങനെ ഞങ്ങളോടുള്ള തർക്കം നീ വളരെ വർദ്ധിപ്പിച്ചു. ഇനി നീ ഞങ്ങളോട് താക്കീത് ചെയ്യുന്ന കാര്യം അഥവാ ആ ശിക്ഷ ഞങ്ങൾക്ക് കൊണ്ടുവരിക. നീ സത്യം പറയുന്നവനാണെങ്കിൽ അതൊന്ന് കാണാമല്ലോ.
1: ഇതായിരുന്നു ആ ധിക്കാരികളുടെ പ്രതികരണം. അവരുടെ അഹന്തയും ഔദ്ധത്യവും പരിഹാസവും അതികഠിനം തന്നെ. ആ മഹാനുഭാവൻ അവസാനമായി പറയുന്നത് നോക്കുക.
2: വചനം 33. ഖാല, അദ്ദേഹം പറഞ്ഞു, ഇന്നമാ യഅതീകും, നിങ്ങൾക്ക് കൊണ്ടുവരും, ബിഹി, അത്, അല്ലാഹു, അല്ലാഹു, ഇൻഷാ, അവൻ ഉദ്ദേശിച്ചാൽ, വമാ, അല്ല, അന്തും, നിങ്ങൾ, ബിമുഅജിസീൻ, അശക്തമാക്കുന്നവർ.

0: അദ്ദേഹം പറഞ്ഞു, അള്ളാഹു മാത്രമാണത് നിങ്ങൾക്ക് കൊണ്ടുവരിക. അവൻ ഉദ്ദേശിച്ചെങ്കിൽ നിങ്ങൾ അവനെ അശക്തരാക്കി തോൽപ്പിക്കുന്നവരല്ലതാനും.
1: വചനം 34. വലാ യംഫഉകും, നിങ്ങൾക്ക് ഉപകരിക്കുന്നതല്ല, നുസ്ഹി, എന്റെ ഉപദേശം, ഇൻ അറത്തു, ഞാൻ ഉദ്ദേശിച്ചാൽ, അൻ അൻസഹ, ഞാൻ ഉപദേശിക്കാൻ, ലക്കും, നിങ്ങളെ, ഇൻകാന, ആയാൽ, അള്ളാഹു യുരീദു, ഉദ്ദേശിക്കുക, അൻ യുഗവിയക്കും, അവൻ നിങ്ങളെ വഴിപിഴപ്പിക്കാൻ, ഹുവ, അവൻ, റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ്, വ ഇലൈഹി, അവങ്കലേക്ക് തന്നെ, തുർജഊൻ, നിങ്ങൾ മടക്കപ്പെടുക.

0: നിങ്ങൾക്ക് ഉപദേശം നൽകുവാൻ ഞാൻ ഉദ്ദേശിച്ചാൽ എന്റെ ഉപദേശം നിങ്ങൾക്ക് ഉപകരിക്കുകയുമില്ല. നിങ്ങളെ വഴിപിഴവിലാക്കുവാൻ അള്ളാഹു ഉദ്ദേശിച്ചിരിക്കുകയാണെങ്കിൽ അവൻ നിങ്ങളുടെ റബ്ബത്രേ, അവനിലേക്ക് തന്നെ നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യുന്നു.
1: നിങ്ങളോട് താക്കീത് ചെയ്യപ്പെടുന്ന ശിക്ഷ ഇറക്കുന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു പങ്കോ സ്വാധീനമോ ഇല്ല. അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ അവൻ അത് നടപ്പിൽ വരുത്തുമെന്ന് മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ. എന്നാൽ ഒരു കാര്യം നിങ്ങളുടെ ഓർമ്മയിലിരിക്കട്ടെ, ശിക്ഷ വരുന്ന പക്ഷം അവനെ തോൽപ്പിച്ച് നിങ്ങൾക്ക് രക്ഷപ്പെടാമെന്നു നിങ്ങൾ ധരിക്കേണ്ട. നിങ്ങളുടെ സ്ഥിതിഗതികളിൽ നിങ്ങൾ മാറ്റം വരുത്താതെ ചടിച്ചു നിൽക്കുന്ന സ്ഥിതിക്ക് നിങ്ങളെ വഴിപിഴച്ച ദുർമാർഗികളാക്കി സ്ഥിരപ്പെടുത്തുവാനാണ് അള്ളാഹു ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാകുന്നു. ആകയാൽ നിങ്ങളെ ഉപദേശിക്കുവാൻ ഇനിയും ഞാൻ ഒരുങ്ങിയിട്ട്, അതുകൊണ്ട് ഫലം ഉണ്ടാവാൻ വഴികാണുന്നില്ല. നിങ്ങൾ എന്തു തന്നെ പറഞ്ഞാലും ശരി, നിങ്ങളുടെ റബ്ബ് അള്ളാഹുവാണ്. അവങ്കലേക്ക് തന്നെ നിങ്ങൾ മടങ്ങുകയും ചെയ്യും. ഈ ധിക്കാരത്തിന്റെ ഫലം അപ്പോൾ നിങ്ങൾക്ക് കാണാം എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞതിന്റെ സാരം. എത്ര മനോവേദനയോടുകൂടിയായിരിക്കും അദ്ദേഹം ഇതെല്ലാം പറയുന്നതെന്ന് ആലോചിച്ചു നോക്കുക. അള്ളാഹു പറയുന്നു.
2: വചനം 35. അം അതല്ല, യഖൂലൂന, അവർ പറയുന്നുവോ, ഇഫ്തറാഹു, അദ്ദേഹം അത് കെട്ടിച്ചമച്ചുവെന്ന്. ഖുൽ, നീ പറയുക, ഇനിഫ്തറൈതുഹു, ഞാനത് കെട്ടിച്ചമച്ചുവെങ്കിൽ, ഫഅലയ്യ, എന്നാൽ എന്റെ മേലാണ്, ഇജ്റാമീ, എന്റെ കുറ്റം ചെയ്യൽ, അഥവാ ഞാൻ ചെയ്ത കുറ്റം. വ അന, ഞാനാകട്ടെ, ബരീഉൻ, ഒഴിവായവനാണ്, മിമ്മ തുജ്രിമൂൻ, നിങ്ങൾ കുറ്റം ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ നിന്ന്.

0: അഥവാ അവർ പറയുന്നുവോ അതദ്ദേഹം കെട്ടിച്ചമച്ചിരിക്കുകയാണെന്ന്? പറയുക, ഞാനത് കെട്ടിച്ചമച്ചുവെങ്കിൽ ഞാൻ ചെയ്ത കുറ്റം എന്റെ മേലായിരിക്കും. നിങ്ങൾ കുറ്റം ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് ഞാൻ ബാധ്യത ഒഴിവായവനുമാണ്.
1: ഈ വചനം നൂഹ് നബി അലൈഹിസ്സലാമയെയും ജനതയെയും സംബന്ധിച്ച് തന്നെയാണെന്നാണ് ഖുർആൻ വ്യാഖ്യാതാക്കൾ പലരും പറഞ്ഞു കാണുന്നത്. ഇതൊക്കെ നൂഹ് അലൈഹിസ്സലാം വൃതാ കെട്ടിപ്പറഞ്ഞുണ്ടാക്കുകയാണെന്നാണ് ആ ജനത പറയുന്നതെങ്കിൽ വാസ്തവത്തിൽ അതാണ് അവരുടെ വാദവും. അവരോട് ഇന്നിന്ന പ്രകാരം മറുപടി പറയണമെന്ന് നൂഹ് അലൈഹിസ്സലാമയോടുള്ള കൽപ്പനയായിരിക്കും അപ്പോൾ ഇത്. ഞാൻ ഇതൊക്കെ എന്റെ സ്വന്തം വകയായി പറഞ്ഞുണ്ടാക്കുന്നതാകയാൽ അതിന്റെ ശിക്ഷയും ബാധ്യതയും നിങ്ങൾക്കില്ല, എനിക്ക് മാത്രമായിരിക്കുന്നതാണ്. എന്നാൽ നിങ്ങൾ അനേകം കുറ്റങ്ങളും തോന്നിയവാസങ്ങളും ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെയെല്ലാം ബാധ്യതയും ശിക്ഷയും നിങ്ങൾ പേരേണ്ടി വരും. അതിൽ നിന്ന് ഞാൻ ശുദ്ധനുമായിരിക്കും. ഇക്കാര്യം നിങ്ങൾ ഓർമ്മിച്ചിരിക്കണമെന്ന് സാരം. ഖത്താദ റളിയല്ലാഹു അൻഹു മുതലായവരുടെ അഭിപ്രായത്തിൽ ഈ വചനം നൂഹ് അലൈഹിസ്സലാമയെയും ജനതയെയും കുറിച്ചുള്ള സംസാരത്തിനിടയിൽ ആ ജനത ചെയ്തതുപോലെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കള്ളവാദം നടത്തിക്കൊണ്ടിരുന്ന മക്ക മുശ്രിക്കുകളെ പറ്റി നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിമുഖീകരിച്ചുകൊണ്ടുള്ള ഒരു ഇടവാക്യമാണിത്. ഈ അഭിപ്രായമാണ് ഇബ്നു കസീർ, ഇമാം റാസി റഹ്മത്തുല്ലാഹി അലൈഹിമ, മറ്റു ചിലരും സ്വീകരിച്ചു കാണുന്നതും കൂടുതൽ നന്നായി തോന്നുന്നതും ഇതുതന്നെ. അല്ലാഹു ആലം.
2: നാം ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി, വിശുദ്ധ ഖുർആനിലെ അധ്യായം 11, സൂറ ഹൂദ്, 29 മുതൽ 35 കൂടിയ വചനങ്ങൾ.
3: നീ എന്താ റേഡിയോ പോലെ കേൾവിക്കാരന് അവസരം കൊടുക്കാത്ത സംസാരപ്രിയരോട് നാം ചോദിക്കാറുള്ള ചോദ്യമാണിത്. ഈ അർത്ഥത്തിൽ പീസ് റേഡിയോ ഒരു ഏകപക്ഷീയമായ റേഡിയോ അല്ല. കാരണം ശ്രോതാവിന്റെ ചോദ്യങ്ങൾ, അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ടെക്സ്റ്റായും പിക്ചറായും ശബ്ദമായും പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി താങ്കൾക്കും സംവേദനം ചെയ്യാം. പീസ് റേഡിയോ ജനങ്ങളുടെ ഉറ്റ ചങ്ങാതിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. وصاحب نبيلا ولا تكثرن فكم مكثر يا اخي حرم وحقق دارم تشيع. പീസ് റേഡിയോ റെഡി ബട്ടന്റെ വലതുഭാഗത്തായി കാണുന്ന മെസ്സേജ് ഐക്കൺ പ്രസ് ചെയ്താൽ താങ്കളുടെ പേര്, ഫോൺ നമ്പർ, ഇമെയിൽ ഐഡി എന്നിവ ചേർത്ത ശേഷം പ്രോഗ്രാം എന്ന് കാണുന്ന ഭാഗത്ത് അമർത്തിയാൽ വിവിധ പരിപാടികളുടെ പേരുകൾ കാണാം. താങ്കൾ ഉദ്ദേശിക്കുന്ന പരിപാടിയിൽ സ്പർശിച്ച ശേഷം താങ്കൾക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം. മുകളിലെ വോയിസ് ഐക്കൺ അമർത്തിയാൽ ഫീഡ്ബാക്ക് ശബ്ദമായും അയയ്ക്കാം. അടുത്തറിയുക ഈ സംവിധാനം ഇപ്പോൾ തന്നെ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ഖുർആനിന്റെ പഠനം സാർവത്രികമാക്കാൻ പീസ് റേഡിയോ ഒരുക്കുന്ന ഹൃദയവസന്തത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് സൂറത്ത് ഹൂദിലെ 69-70 വചനങ്ങളാണ് ജംഷീർ സലാഹി നമുക്ക് മുൻപിൽ ക്ലാസ് എടുക്കുന്നത്.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأخذ الذين ظلموا الصيحة فأصبحوا في ديارهم جاثمين. പ്രിയ ബട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇന്നത്തെ ഹൃദയവസന്തം ക്ലാസ്സിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുകയാണ്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹൂദ് 11-ാമത്തെ അധ്യായം സൂറത്തുൽ ഹൂദിലെ വചനങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ മനസ്സിലാക്കി വന്നത്. ഇന്ന് നമ്മൾ സൂറത്തുൽ ഹൂദിലെ 67-ാമത്തെ വചനമാണ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഇൻഷാ അല്ലാ. ആ വചനം ഇപ്രകാരമാകുന്നു: വഅഖദല്ലദീന ളലമുസ്സൈഹത്തു ഫഅസ്ബഹു ഫീ ദിയാരിഹിം ജാസിമീൻ. വ അഖദല്ലദീന ളലമു, അക്രമം പ്രവർത്തിച്ചവരെ പിടികൂടി. അസ്വൈഹത്തു, ഒരു ഘോര ശബ്ദം. ഫഅസ്ബഹു, അങ്ങനെ അവർ ആയിത്തീർന്നു, പ്രഭാതത്തിലായിത്തീർന്നു. ഫീ ദിയാരിഹിം, അവരുടെ വീടുകളിൽ. ജാസിമീൻ, കമഴ്ന്നടിച്ചു വീണ അവസ്ഥയിൽ. ഈ വചനം ഒരു ജനതയെ അള്ളാഹു നശിപ്പിച്ചതിനെ കുറിച്ചാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഏതാണ് ജനത? അവർ സമൂദ് ഗോത്രമാകുന്നു. മഹാനായ സ്വാലിഹ് നബി അലൈഹിസ്സലാമിനെയാണ് സമൂദ് ഗോത്രത്തിലേക്ക് അള്ളാഹു പ്രവാചകനായി നിയോഗിച്ചത് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി. സ്വാലിഹ് നബി അലൈഹിസ്സലാം ആ ജനതയെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നതിലേക്കും അവർ അള്ളാഹു അവർക്കു നൽകിയ കായിക ശക്തിയും പാറകൾ തുരന്ന് വീടുകളുണ്ടാക്കാൻ ഉള്ള പ്രാപ്തിയും അങ്ങനെ പല കഴിവുകളും അള്ളാഹു അനുഗ്രഹങ്ങളും ചൊരിഞ്ഞ ഒരു ജനതയായിരുന്നു സമൂദ് ഗോത്രമെന്ന് ഖുർആനിലെ വേറെയും സൂറത്തുകളിലെ ആയത്തുകളിലൂടെയും ഈ സൂറത്തുൽ ഹൂദിലെ തൊട്ട് മുമ്പുള്ള വചനങ്ങളിലൂടെയുമൊക്കെ അള്ളാഹു നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, നമുക്ക് വ്യക്തമാക്കി തന്നിട്ടുണ്ട്. പക്ഷേ അവർ ധിക്കാരികളായിത്തീരുകയും അള്ളാഹുവിൽ പങ്കുചേർക്കുന്നവരാവുകയും അഹങ്കാരികളാവുകയും ചെയ്തതു നിമിത്തം അള്ളാഹു അവരിലേക്ക് അവരിൽ നിന്നു തന്നെ അവരുടെ സഹോദരൻ എന്നാണ് ഖുർആൻ പ്രയോഗിച്ച പദം സ്വാലിഹ് നബി അലൈഹിസ്സലാമിനെ നിയോഗിക്കുകയും അദ്ദേഹം അള്ളാഹുവിലേക്ക് നിരന്തരം ആ ജനതയെ സമൂദ് ഗോത്രത്തെ ക്ഷണിക്കുകയും ഒക്കെ ചെയ്തെങ്കിലും അവരുടെ മറുപടി ധിക്കാരം നിറഞ്ഞതായിരുന്നു. സ്വാലിഹെ, നീയൊരു പ്രവാചകനാണെങ്കിൽ ഞങ്ങൾക്കൊരൊട്ടകത്തെ കൊണ്ടുവാ എന്നവർ പരിഹാസപൂർവ്വം വെല്ലുവിളിക്കുന്ന രംഗമൊക്കെ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അള്ളാഹു ഒരു ഒട്ടകത്തിനെ അവർക്ക് ദൃഷ്ടാന്തമായി ഒരു പാറയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരികയും അങ്ങനെ ഒട്ടകത്തിന് വെള്ളം കുടിക്കാൻ കിണറിൽ ഊഴം നിശ്ചയിക്കുകയും ഒട്ടകത്തെ നിങ്ങൾ ഉപദ്രവിക്കരുത് എന്നെല്ലാം സ്വാലിഹ് നബി അലൈഹി സ്വലാം സമൂദ് ഗോത്രത്തെ ഓർമ്മിപ്പിക്കുന്ന വചനങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. പക്ഷേ അഹങ്കാരികളായ ആ ജനത ആ ഒട്ടകത്തെ അറുത്തുകളയുകയാണ് ചെയ്തത്, വെട്ടി അറുത്തു കൊന്നു. അതോടുകൂടി സ്വാലിഹ് നബി അലൈഹി സ്വലാം അവരോട് പറയുന്നുണ്ട്, ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിൽ 3 ദിവസം മാത്രമാണ് ബാക്കി. فأقروها فقال تمتعوا في داركم 3 أيام. 3 ദിവസം നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ സുഖിച്ചുകൊള്ളുക. ذلك وعد غير مكذوب. അത് തെറ്റാകാനിടയില്ലാത്ത ഒരു വാഗ്ദാനമാണ്. മക്ദൂബാകാത്ത, തെറ്റാകാനിടയില്ലാത്ത ഒരു വഅദാണ്. ശിക്ഷ നിങ്ങൾക്ക് വരിക തന്നെ ചെയ്യും, ശിക്ഷ നിങ്ങൾക്ക് വരിക തന്നെ ചെയ്യും. ബൽ ലാ ബുദ്ദ മിൻ വുഖൂഇഹി എന്നാണ് സഅദി റഹ്മഹുള്ള അതിനെ വിശദീകരിച്ചത്. അങ്ങനെ ഫലമ്മാ ജാ അംറുന നജ്ജൈന സ്വാലിഹൻ വല്ലദീന ആമനൂ മഅഹു ബിറഹ്മത്തിൻ മിന്ന വമിൻ ഖിസ്യി യൗമിഇദിൻ റബ്ബ് ഇന്ന റബ്ബക ഹുവൽ ഖവിയുൽ അസീസ്. എത്ര അഹങ്കാരികളായാലും എന്തെല്ലാം പ്രാപ്തിയും കഴിവും സ്വാധീനവും ഉണ്ട് എന്ന് മനുഷ്യരായ നമ്മൾ വിചാരിച്ചാലും അള്ളാഹുവിനെ വെല്ലുവിളിക്കാനോ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളെ മറികടക്കാനോ സാധിക്കില്ല എന്നുള്ളത് ഈ സമൂദ് ഗോത്രത്തിൻ്റെ അവസ്ഥ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. ഫലമ്മാ ജാഅ അംറുന, നമ്മുടെ കൽപ്പന വന്ന് കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞാൽ ബിവുഖൂഇൽ അദാബ്, ശിക്ഷ സംഭവിച്ചപ്പോൾ. നജ്ജൈന സ്വാലിഹൻ വല്ലദീന ആമനു മഅഹു, സ്വാലിഹിനെയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരെയും നാം രക്ഷപ്പെടുത്തി. ബിറഹ്മത്തിൻ മിന്ന, നമ്മുടെ കാരുണ്യം കൊണ്ട്. വമിൻ ഖിസ്യി യൗമിഇദിൻ, ആ ദിവസത്തെ അപമാനത്തിൽ നിന്ന്. അല്ലേ, ശിക്ഷ ബാധിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ശിക്ഷ ബാധിക്കുക എന്ന് പറഞ്ഞാൽ ആ ശിക്ഷയനുഭവിക്കണം, അത് അപമാനകരമാണ്. വളരെ വ്യക്തമായി അള്ളാഹു ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നത് ഖിസ്യ് എന്ന പദമാണ് പ്രയോഗിച്ചത്. നിന്ദ്യത, അപമാനം, നിന്ദ്യമായി ആ ദിവസത്തിൽ നിന്ദ്യരാവുകയാണ്. കാരണം അവസാനത്തെ വിജയം അള്ളാഹുവിൻ്റെ പ്രവാചകനും വിശ്വാസികൾക്കുമാണ്. അവരെ അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് അള്ളാഹു രക്ഷപ്പെടുത്തി. നജ്ജൈനാഹും മിനൽ അദാബി വൽ ഖിസ്യിൽ ഫലീഹ, വളരെ മോശമായ ആ അപമാനത്തിൽ നിന്നും ശിക്ഷയിൽ നിന്ന് നാം അവരെ രക്ഷപ്പെടുത്തുന്നതാണ്. എന്നിട്ട് അള്ളാഹു ഓർമ്മിപ്പിക്കുന്നത് ഇന്ന റബ്ബക ഹുവൽ കവിയുൽ അസീസ്, തീർച്ചയായും നിന്റെ രക്ഷിതാവ് തന്നെയാണ് കവിയ ശക്തനും അസീസ് പ്രതാപവാനും. താൽക്കാലികമായി അള്ളാഹുവിനെ വെല്ലുവിളിക്കുന്നവർക്ക്, അള്ളാഹുവിനെ പരിഹസിക്കുന്നവർക്ക് താൽക്കാലികമായൊരാശ്വാസം അവർക്ക് തോന്നും, കാരണം ഞങ്ങൾ വെല്ലുവിളിച്ചിട്ടും ഞങ്ങൾക്കൊരു ചുക്കും സംഭവിച്ചില്ലല്ലോ, ഞങ്ങൾ അള്ളാഹുവിനെ പരിഹസിച്ചിട്ടും ഞങ്ങൾക്കൊന്നും സംഭവിക്കുന്നില്ലല്ലോ, ഞങ്ങൾ മതനിയമങ്ങൾ ലംഘിച്ചിട്ടും അതിനെ പരിഹസിച്ചിട്ടും അതിനെ എതിർത്തിട്ടും ഒന്നും ഞങ്ങൾക്ക് ഒരു ചുക്കുവിടെ സംഭവിക്കുന്നില്ലല്ലോ എന്നൊക്കെ പുതിയ കാലത്തും സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ കമൻറ്റുകളും പോസ്റ്ററുകളും ഇടുന്ന ആളുകളെ, വീഡിയോകൾ ചെയ്യുന്ന ആളുകളെയൊക്കെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. പക്ഷേ അതൊക്കെ അൽപായുസ് മാത്രമാണ്. ഖുർആൻ ഓർമ്മിപ്പിച്ചതുപോലെ അവരുടെയൊക്കെ ശിക്ഷയിൽ വർദ്ധനവ് കിട്ടാനുള്ളൊരു കാരണവും നിമിത്തവുമായി മാറുക എന്നല്ലാതെ മറ്റൊന്നും അതുകൊണ്ട് സംഭവിക്കല്ല. അവസാനം അവർക്ക് ബോധ്യമാകും എന്ത്, ഇന്ന റബ്ബക ഹുവൽ കവിയുൽ അസീസ്, നിന്റെ റബ്ബാണ് ശക്തനും പ്രതാപവാനുമെന്ന്. അങ്ങനെ അഖദല്ലദീന ളലമു സ്വൈഹത്തു, ഒരു ഘോര ശബ്ദമാണ്, സമൂദ് ഗോത്രത്തെ ഒരു ഘോര ശബ്ദം കൊണ്ടാണ് അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞത്. ഫഅസ്ബഹു, പ്രഭാതത്തിൽ അവരുടെ വീടുകളിലവർ, ഫീ ദിയാരിഹിം ജാസിമീൻ, അവരുടെ വീടുകളിലവർ മുഖം കുത്തി കമഴ്ന്നടിച്ചു വീണ അവസ്ഥയിലാണ് അവർ കിടന്നിരുന്നത്. അള്ളാഹുവിൻ്റെ ശിക്ഷ അവരെ പിടികൂടി. ഹമിദീന ലാ ഹറാക്കലഹും, നിശ്ചലരായിക്കൊണ്ട് അവർ കടന്നുപോയി. എന്നിട്ട് അള്ളാഹു പറയുന്നതറിയോ, ക അടുത്ത 68-ാമത്തെ വചനം, ക അല്ലം യഗ്നൗ ഫീഹാ അലാ ഇന്ന സമൂദ കഫറു റബ്ബഹും അലാ ബുഅദൽ ലിസമൂദ്, ക അല്ലം യഗ്നൗ ഫീഹാ, അവർ അവിടെ താമസിച്ചിട്ട് ഇല്ലാത്ത പോലെ അവർ അങ്ങോട്ട് ഉന്മൂലനം ചെയ്യപ്പെട്ടു. മനസ്സിലായില്ലേ? ക അല്ലം യഗ്നൗ ഫീഹാ, അവിടെ അവർ താമസിച്ചിട്ടില്ലാത്ത വിധം അവർ ഉന്മൂലനം ചെയ്യപ്പെട്ടു. അല, നിങ്ങളറിയുക, ഇന്ന സമൂദ്, തീർച്ചയായും സമൂദ് ജനത, കഫറൂ റബ്ബഹും, അവർക്കനുഗ്രഹങ്ങൾ നൽകിയ, അവരെ സൃഷ്ടിച്ച അവരുടെ സൃഷ്ടാവായ തങ്ങളുടെ രക്ഷിതാവിനോടവർ നന്ദി കേട് കാണിച്ചു. അല, അറിയുക, ശ്രദ്ധിക്കുക, ബുഇദൻ ലിസമൂദ്, ബുഇദൻ, വിദൂരത, വളരെ ദൂരെ, വിദൂരത, എവിടെ നിന്ന്? അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന്. ലിസമൂദ്, സമൂദ് ഗോത്രത്തിന് അല്ലേ, വളരെ വ്യക്തമാണ്. അവർക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നപ്പം തന്നെ, ക അല്ലം യഗ്നൗ ഫീഹ, ഇമാം സഈദ് റഹ്മഹുള്ള പറഞ്ഞതറിയോ, ക അന്നഹും ലമ്മാ ജാഅഹുമുൽ അദാബ് മാ തമത്തഉ ഫീ ദിയാരിഹിം, അള്ളാഹുവിൻ്റെ ശിക്ഷ അവർക്കങ്ങോട്ട് വന്നപ്പോൾ അവരുടെ വീടുകളിലൊരു ആസ്വദിച്ച് ജീവിച്ചിരുന്നതിൻ്റെ ഒരടയാളം പോലും ഇല്ലാത്തതുപോലെ. മനസ്സിലായില്ലേ? അവർക്ക് കാലത്ത് വലാ തൻഇമു ബിഹാ യൗമം മിനദ്ദഹർ, കാലത്തിൽ നിന്നൊരു ദിവസം പോലും ഒരു സുഖം, സൗഖ്യം, അനുഗ്രഹം അനുഭവിച്ചിട്ടില്ലാത്ത രൂപത്തിൽ. ഖദ് ഫാറഖഹും അന്നഈം വതനാവലഹും അൽ അദാബ്, ശിക്ഷയാണ് അവർക്ക് പകരം കിട്ടിയത്, അനുഗ്രഹങ്ങൾ അവർ നഗന്നുപോയി. മനസ്സിലായില്ലേ? ഒരിക്കലും മുറിയാത്ത ശിക്ഷ അവരെ പിടികൂടാണ്. മനസ്സിലായില്ലേ? അല ഇന്ന സമൂദ കഫറു റബ്ബഹും ജഹദൂഹു ബഅദ അൻ ജാഅതുഹുമുൽ ആയത്തുൽ മുബ്സിറ, ഉൾക്കാഴ്ച നൽകുന്ന അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ അവരുടെ കൺമുമ്പിലേക്ക് വന്നപ്പോൾ പോലും ആ ആയത്തുകളെ സ്വീകരിക്കാൻ അവരുടെ മനസ്സ് അഹങ്കാരം കൊണ്ട്, നിഷേധം കൊണ്ട് അവരുടെ മനസ്സ് തയ്യാറായില്ല. അവരുടെ കൺമുമ്പിലൊരൊട്ടകം വന്നു അല്ലേ, പാറക്കെട്ടിൽ നിന്ന്. എത്രയോ മനുഷ്യർക്ക് ബോധ്യപ്പെടുന്ന ദൃഷ്ടാന്തം, പക്ഷേ ആ ജനത അത് സ്വീകരിച്ചില്ല. അങ്ങനെ അവർ ദൗർഭാഗ്യവന്മാരായി, അവർ ഏറ്റവും പിന്നെ നിന്ദ്യരായി. അങ്ങനെ അള്ളാഹുവിൻ്റെ ശിക്ഷക്കവർ വിധേയരായി എന്ന് വളരെ വ്യക്തമായി അള്ളാഹു ഈ വചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. തീർച്ചയായും ഇതിൽ നമുക്ക് വളരെ വലിയ ഗുണപാഠമാണുള്ളത്. റഹ്മാനായ അള്ളാഹു അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരിലൂടെ ഈ ലോകത്ത് നന്മയും നീതിയും സത്യവുമൊക്കെയാണ് നടപ്പാക്കാൻ വളരെ ബോധപൂർവം അല്ലാഹു അതിനുവേണ്ടിയാണ് പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുള്ളത്. പക്ഷേ മനുഷ്യർക്കുള്ളൊരു പ്രശ്നം അവരുടെ മനസ്സ് ഇച്ഛകളുടെ കൂടെ പോകുന്നുള്ളതാണ്. ഏതു കാലത്തും ഏതു നാട്ടിലും അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു പ്രമാണിവർഗം പലപ്പോഴും ഉണ്ടാകും. പലപ്പോഴും നാട്ടിലെ മഹാഭൂരിപക്ഷത്തിൻ്റെ പിന്തുണകളും ഇത്തരം സ്വേച്ഛാധിപതികൾക്കും ഇത്തരം താന്തോന്നികൾക്കും ലഭിക്കും. അവർ ചെയ്യുന്ന വൃത്തികേടുകളും അവരുടെ ഇച്ഛകളും ഒക്കെ നന്മയായി അല്ലെങ്കിൽ ഇഷ്ടങ്ങളായി സമൂഹത്തിലെ സംസ്കാരങ്ങളായി ഒക്കെ ഉയർത്തപ്പെടും അല്ലേ. പുതിയ കാലത്ത് നമുക്കറിയാലോ എന്തെല്ലാം വൃത്തികേടുകളും തോന്നിവാസങ്ങളുമാണ് പുരോഗമനത്തിൻ്റെ പേരിൽ നമ്മുടെ സമൂഹത്തിലേക്ക് എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്നത്. എല്ലാം പുരോഗതിയാണ്, ഒരു നാടിൻ്റെ ഡെവലപ്മെൻ്റാണ്, കാലത്തിൻ്റെ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഉണ്ടാകുന്ന പുരോഗതിയാണ് എന്നൊക്കെയാണ് എല്ലാ ആഭാസങ്ങളെയും വൃത്തികേടുകളെയും പ്രൊമോട്ട് ചെയ്യുന്നവർ. പുരോഗമന ചിന്തയുടെ മറവിലാണ് ഇതിനെയെല്ലാം സമൂഹത്തിലേക്ക് ഇറക്കുന്നത്. പക്ഷേ ആത്യന്തികമായി അതെല്ലാം മനുഷ്യർക്ക് നഷ്ടവും ഉപദ്രവവും ദുരന്തവുമാണ് സമ്മാനിക്കുന്നത്. മനുഷ്യർ മനുഷ്യരുടെ ഇച്ഛകൾക്കനുസരിച്ച് സഞ്ചരിക്കാൻ ശ്രമിച്ചാൽ അത് മഹാദുരന്തമായിരിക്കും സമൂഹത്തിൽ സൃഷ്ടിക്കുക അല്ലേ. അധാർമിക പ്രവർത്തനങ്ങൾ വിവാഹങ്ങളിൽ നിന്ന് അകന്നു പോകുന്നു, കുടുംബങ്ങൾ തകരുന്നു, ലഹരി വ്യാപകമാകുന്നു, വ്യഭിചാരം അത് സാർവത്രികമാകുന്നു, ആണും പെണ്ണുമുള്ള അതിർത്തികൾ ലംഘിക്കപ്പെടുന്നു എന്ന് തുടങ്ങി എല്ലാ ദുരന്തങ്ങളിലേക്കും പുതിയ കാലത്തും സമൂഹം പുരോഗതിയുടെ പേരിൽ നയിക്കപ്പെടുമ്പോൾ തീർച്ചയായും ഈ ഭൂമിയിൽ അള്ളാഹു നിയോഗിച്ച അമ്പിയാക്കളുടെ ചരിത്രം ബുദ്ധിയുള്ളവർ വളരെ ഗുണപാഠമായി ഉൾക്കൊള്ളുകയാണ് ചെയ്യേണ്ടത്. എത്രയോ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ ഉപയോഗിച്ച് ജീവിച്ച സമൂദ് ഗോത്രത്തിൻ്റെ ചരിത്രമാണ് അള്ളാഹു ഇവിടെ നമ്മുടെ മുമ്പിൽ വരച്ചു കാണിച്ചു തന്നിട്ടുള്ളത്. ആ അവസ്ഥയിൽ നിന്ന് അവരുടെ പരിണിതി മഹാദുരന്തമായിരുന്നു. വഅഖദല്ലദീന ളലമു സ്വൈഹത്തു, അള്ളാഹു ഒരു ഘോര ശബ്ദം കൊണ്ട് ആ അതിക്രമികളെ പിടികൂടി. ഫഅസ്ബഹു ഫീ ദിയാരിഹിം ജാസിമീൻ, പ്രഭാതത്തിൽ അവരുടെ വീടുകളിൽ കമഴ്ന്നിടിച്ചു വീണ അവസ്ഥയിൽ അവരിങ്ങനെ കിടക്കണക്ക. അല്ലം യഗനൗ ഫീഹ, ഒരിക്കലും ഈ ഭൂമിയിൽ അവർ താമസിച്ചിട്ടേയില്ലാത്ത പോലെ അങ്ങോട് ഉന്മൂലനം ചെയ്യപ്പെടുകയാണ് അവർ ചെയ്തത്. അല ഇന്ന സമൂദ്, അറിയുക തീർച്ചയായും സമൂദ് കഫറു റബ്ബഹും, സമൂദ് ഗോത്രം തങ്ങളുടെ റബ്ബിനെ നിഷേധിച്ചു കളഞ്ഞു. അല ബുഅദല്ലി സമൂദ്, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് എത്രയോ വിദൂരതയിലേക്ക് വലിച്ചെറിയപ്പെട്ട ഒരു ജനതയായി, ശാപമേറിയ ഒരു ജനപഥമായി, ജനതയായി സമൂദ് ഗോത്രം മാറി. തീർച്ചയായും ഇതിൽ വിശ്വാസികൾക്ക് നമുക്ക് ഗുണപാഠമുണ്ട്. അള്ളാഹുവിനും അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർക്കും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സമ്പൂർണ്ണ സംതൃപ്തിയോടും മനസ്സോടും കീഴൊതുങ്ങി അവർ കാണിച്ചു തന്ന മാർഗത്തിൽ ജീവിതം ക്രമപ്പെടുത്തലാണ് സുരക്ഷിതമായ മാർഗം. റഹ്മാനായ അള്ളാഹു അള്ളാഹുവിൻ്റെ യഥാർത്ഥ മാർഗത്തിൽ ജീവിച്ച് മരിക്കാൻ, ഈമാനോടുകൂടി ജീവിച്ച് മരിക്കാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇന്നത്തെ ഈ ഹൃദയവസന്തം ക്ലാസ് ഇവിടെ സമാപിക്കുന്നു. വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
5: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ സൂറത്ത് ഹൂദ് 69-70 വചനങ്ങളാണ് നാം പഠിച്ചത്. അദൃശ്യത്തിൻ്റെ താക്കോൽ അള്ളാഹുവിൻ്റെ അടുക്കൽ മാത്രം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മോടൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്നത് ജംഷീർ സലാഹി.
7: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എൻ്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
8: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി ഇന്ന സമിഅന.
9: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധനരീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം, സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം, അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു

പരിശുദ്ധ ഖുർആനിൻ്റെ 27-ാം അധ്യായം സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. أعوذ بالله من الشيطان الرجيم.

من تحتها الأنهار جنات تجري من تحتها الأنهار ويجعل لك قصورا.

إلى ما عملوا من عمل فجعلناه هباء فجعلناه

0: നമ്മൾ ഇതുവരെ ശ്രവിച്ചത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 25-ാം അധ്യായം സൂറത്തു ഫുർഖാൻ 10 മുതൽ 34 കൂടി വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് പ്രശസ്ത ഖാരി ഷെയ്ഖ് നാസർ അൽ ഖത്തമി.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ലോകപ്രശസ്ത കാര്യങ്ങളുടെ ഖുർആൻ പാരായണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ തൻസീലിൽ സൂറ ആലി ഇമ്രാൻ 130 മുതൽ സൂറ നിസ 134 വരെയുള്ള വചനങ്ങളാണ് ശ്രോതാക്കളെ കേൾപ്പിക്കുന്നത്. പാരായണം നിർവഹിച്ചത് പ്രശസ്ത ഖാരി സഊദ് അശ്ശുറൈം.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി. തിരുമൊഴികൾ ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ. ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ. അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് കിഡ്സ് ടൈം.

0: പീസ് ഖുറാൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് കിഡ്സ് ടൈം.
1: മതവിജ്ഞാന പഠനത്തിന് കാലത്തിന്റെ വരദാനം ഈ മദ്രസ. പ്രക്ഷേപണം രാവിലെ 7:10 വൈകുന്നേരം 6:05 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും, കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ ഈ മദ്രസ.
2: പീസ് ഖുറാൻ റേഡിയോ ഖത്തമുൽ ഖുറാൻ, വിശുദ്ധ ഖുറാൻ്റെ ആദ്യം മുതൽ അവസാനം വരെ ഓരോ ജുസുകളായി പാരായണം നിർവഹിക്കുന്ന പ്രോഗ്രാം.
3: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് ഖത്തമുൽ ഖുർആൻ.
1: ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ, പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന, ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവശ്യപ്പെട്ടത് എന്താണ്? തന്റെ സഹചാരികൾക്ക്, തന്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്ദിനെ ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.

പരിശുദ്ധ ഖുർആനിൻ്റെ അനേകമായത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല, ഒട്ടകത്തിന്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിന്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്.

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്ത് ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടന്നുവരാത്തവരായി ആരും തന്നെയില്ല. എന്നാൽ ഏതൊരു ഞെരുക്കത്തിൻ്റെ കൂടെയും ഒരു എളുപ്പമുണ്ടായിരിക്കും എന്ന ഒരു സന്തോഷവാർത്ത ഖുർആൻ നൽകുന്നു. അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അന്തരീക്ഷത്തിൽ ദൈവിക കൽപ്പനയ്ക്ക് വിധേയമായിക്കൊണ്ട് പറക്കുന്ന പക്ഷികളുടെ നേർക്ക് അവർ നോക്കിയില്ലേ? അല്ലാഹു അല്ലാതെ ആരും അവയെ താങ്ങി നിർത്തുന്നില്ല. വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ മനഃപ്പാഠം. വിശുദ്ധ ഖുർആനിലെ 335-ാമത്തെ പേജിന്റെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 335-ാമത്തെ പേജിൻ്റെ പാരായണമാണ് നമ്മൾ കേട്ടത്. നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസിൻ്റെ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. പിന്നെ ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ ജെയ്ത്ത് എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടുണ്ടല്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അത് അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്
2: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നും ഇല്ല.
1: അതെ,
2: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
1: അതെ,
2: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ, അതിരുകൾ. അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ലാഹ് നല്ലൊരു.
1: നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മിനിങ്ങളെല്ലാവരും ഇവിടെ ജയിൽ അനുഭവങ്ങളല്ല നേരിടുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും, നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ചില സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിനു കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: വിശുദ്ധ ഖുർആനിന്റെ അനർഘമായ ജീവിത മാർഗരേഖ അനുസ്യൂതമായി പ്രവഹിക്കുന്ന പ്രത്യേക പഠന പദ്ധതി അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ശരിയെന്ന് കരുതി നാം അനുഷ്ഠിക്കുന്ന കാര്യങ്ങളെ അപഗ്രഥനം ചെയ്യാനും ജീവിതത്തിൻ്റെ ഇരുട്ടകറ്റാനും അറിവിൻ്റെ അതിരുകളില്ലാത്ത ലോകം പ്രേക്ഷകർക്ക് മുന്നിൽ അനാവരണം ചെയ്യുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അള്ളാഹുവിൻ്റെ വചനങ്ങൾക്ക് പ്രമാണബദ്ധിതമായ പണ്ഡിതോചിതമായ അവതരണം, ശാസ്ത്രീയമായ പാഠ്യക്രമവും നിരന്തരമായ മൂല്യനിർണയ സംവിധാനങ്ങളും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ വിജ്ഞാന സ്രോതസ്സിൻ്റെ പ്രയോജകരാവാൻ ഉടൻ തന്നെ പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷൻ വഴി അന്നൂർ ഖുർആൻ പഠന പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യൂ. വിജ്ഞാനത്തിൻ്റെ ഈ മഹാവിപ്ലവത്തിൽ താങ്കളും പങ്കാളിയാകൂ. ശബ്ദവീജികൾ ജീവിതത്തിൽ വിപ്ലവമൊരുക്കുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ തഖ്വയുള്ളവനാവണം അഥവാ സൂക്ഷ്മതയുള്ളവനാവണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആ സൂക്ഷ്മത പാലിക്കുന്ന വ്യക്തികൾക്ക് നേർവഴി കാണിക്കാനുള്ള ഘടകമെന്താണ്, അവൻ്റെ പാത ഏതു രൂപത്തിലാവണമെന്ന് സൂചിപ്പിക്കുന്നതായ ഒരായത്ത് കേൾക്കുക.
7: ذلك الكتاب لا ريب فيه هدى للمتقين.
6: ഇതാകുന്നു ഗ്രന്ഥം, അതിൽ സംശയമേയില്ല, സൂക്ഷ്മത പാലിക്കുന്നവർക്ക് നേർവഴി കാണിക്കുന്നതത്രേ അത്.
5: മനസ്സിന് ചെറുതായി മുറിവേൽക്കുമ്പോൾ പോലും ആത്മഹത്യയിൽ അഭയം തേടുന്നവരുടെ വാർത്തകൾ ഇടയ്ക്കിടെ നാം കേൾക്കുന്നു. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് പെൺകുട്ടിയെ കുത്തിക്കൊലപ്പെടുത്തുന്ന കൗമാരക്കാരൻ, മൊബൈൽ ഗെയിമുകൾക്ക് അടിമപ്പെട്ട് ജീവിതമൂല്യം മറക്കുന്ന കുട്ടികൾ, കൗമാരക്കാരുടെ, യുവാക്കളുടെ, വിദ്യാർത്ഥികളുടെ വൈകാരിക പരിസരങ്ങൾ അരക്ഷിതവും സങ്കീർണവുമാണെന്ന് പറഞ്ഞാൽ അതിശയോക്തിയാളില്ല. മനസ്സിനെ നിയന്ത്രിക്കുന്നതിൽ, മനുഷ്യനെ മനസ്സിലാക്കുന്നതിൽ, ജീവന്റെ വിലയറിയുന്നതിൽ നമ്മുടെ കുട്ടികൾ പരാജയപ്പെടുകയാണോ? ധാർമ്മികത ഒഴിവാക്കിയുള്ള, മനസ്സിനെ അവഗണിച്ചുകൊണ്ടുള്ള അശാസ്ത്രീയമായ വിദ്യാഭ്യാസ പദ്ധതിയുടെയും കപട സദാചാര ധാരണകളുടെയും ആകത്തുകയാണ് കുട്ടികളുടെ കരുണാർദ്രമല്ലാത്ത മനസ്സുകൾ. പ്രാധാന്യമേറുന്ന പരിഹാരവുമായി പീസ് റേഡിയോ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ടീൻസ് ടൈം എല്ലാ ശനിയാഴ്ചകളിലും വൈകുന്നേരം 5:05 പീസ് റേഡിയോ ടീൻസ് ടൈം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: أعوذ بالله من الشيطان الرجيم.

0: ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടുകഴിഞ്ഞത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിലൂടെ വിശുദ്ധ ഖുർആനിലെ 7-ാമത്തെ അധ്യായം സൂറത്തു ആറാഫ് 35 മുതൽ 43 കൂടിയ വചനങ്ങളാണ് നാം ശ്രവിച്ചത്. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഖാലിദ് അൽ കഹ്താനി.
1: ഖുർആൻ റേഡിയോ തഫ്സീർ സഅദി. ഇന്ന് തഫ്സീർ സഅദിയിൽ സൂറത്തുൽ മാഊന്റെ വിശദീകരണമാണ് നമ്മൾ പഠിക്കുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനരായ ശ്രോതാക്കളെ, സ്നേഹിതന്മാരെ, സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിലെ സൂറത്തുകൾ തഫ്സീറു സഅദി നൽകിയ വ്യാഖ്യാനവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മലയാള വിവർത്തനം പഠിച്ചുകൊണ്ടിരിക്കുന്ന തഫ്സീറു സഅദി ക്ലാസ്സിലാണ് നമ്മളുള്ളത്. ബഹുമാന്യ പണ്ഡിതൻ പ്രൊഫസർ ഹാരിസുബിൻ സലീം തഫ്സീറു സഅദിക്ക് നൽകിയ മലയാള വിവർത്തനവും വ്യാഖ്യാനവുമാണ് ഈ വിഷയത്തിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നാം മനസ്സിലാക്കുന്നത് വിശുദ്ധ ഖുർആനിലെ 107-ാം അധ്യായം സൂറത്തു അൽ മാഊൻ എന്ന അധ്യായമാണ്. മക്കയിലാണ് ഈ സൂറത്ത് അവതരിപ്പിച്ചിട്ടുള്ളത്. 7 വചനങ്ങളാണ് മുഴുവനായും ഈ സൂറത്തിലുള്ളത്. ആദ്യമായി ഈ സൂറത്തിൻ്റെ പാരായണം നമുക്ക് കേൾക്കേണ്ടതുണ്ട്. പാരായണം കേൾക്കുന്ന സമയത്ത് ആ പാരായണത്തിൽ ശ്രദ്ധയൂന്നുകയും അതേപ്രകാരം അത് പാരായണം ചെയ്യാൻ നമ്മളും ശ്രദ്ധിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആനിലെ 107-ാം അധ്യായം സൂറത്തുൽ മാഊൻ, അതിൻ്റെ പാരായണമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ സൂറത്തിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പേ ഈ സൂറത്തിൻ്റെ ആയത്തുകളുടെ പദാനുപദ അർത്ഥം, ഓരോ വാക്കുകളുടെയും അർത്ഥം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിപ്രകാരം നമുക്ക് കേൾക്കാം. അറഅയ്ത, നീ കണ്ടുവോ, അല്ലദീ യുഖസ്സിബു, വ്യാജമാക്കുന്നവനെ, ബിദ്ദീൻ, മതത്തെ, പ്രതിഫല നടപടിയെ, ഫസാലിക്കല്ലദി, യാതൊരുവനത്രേ അത്, യദുഉ, തള്ളിവിടുന്നു, പിടിച്ചു തള്ളുന്ന, തുരത്തിവിടുന്ന, അൽ യതീമ, അനാഥക്കുട്ടിയെ, വലാ യഹുദ്ദു, അവൻ പ്രോത്സാഹനം നൽകുകയുമില്ല, അലാ തുആമി, ഭക്ഷണത്തിൻ്റെ മേൽ, അൽ മിസ്കീൻ, സാധുവിൻ്റെ, പാവപ്പെട്ടവൻ്റെ, ഫവൈലുൻ, എന്നാൽ നാശം, കഷ്ടം, ലിൽ മുസല്ലീൻ, നമസ്കരിക്കുന്നവർക്കത്രേ, അല്ലദീന, അതായത് യാതൊരുവൻ, ഹും, അല്ലദീന, അതായത് യാതൊരുവർ, ഹും, അവർ, അൻ സ്വലാത്തിഹിം, തങ്ങളുടെ നമസ്കാരത്തെക്കുറിച്ച്, സാഹൂൻ, അശ്രദ്ധരാണ്, വിസ്മരിച്ചവരാണ്, അല്ലദീന, അതായത് യാതൊരുവർ, ഹും യുറാഊൻ, അവർ കാണിക്കുവാനായി പ്രവർത്തിക്കുന്നു, വയം നഊന, അവർ മുടക്കുകയും ചെയ്യും, അൽ മാഊൻ, പരോപകാര വസ്തുവേ, അഥവാ ചെറുകിട വസ്തുക്കളെ. വിശുദ്ധ ഖുർആന്റെ 107-ാം അധ്യായം സൂറത്തുൽ മാഊനിലെ ആയത്തുകളുടെ വാക്കർത്ഥമാണ്, പദാനുപദ അർത്ഥമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. അർത്ഥം മനസ്സിലാക്കി എഴുതി പഠിക്കണമെന്നുള്ളവർ അത് ശ്രദ്ധിക്കണമെന്ന് അറിയിക്കുകയാണ്. ഇനി നമുക്ക് അതിൻ്റെ ഓരോ ആയത്തുകളുടെയും മുഴുവനായുള്ള അർത്ഥം ഇങ്ങനെ
1: മനസ്സിലാക്കാം.
2: മതത്തെ വ്യാജമാക്കുന്നവൻ ആരെന്ന് നീ കണ്ടുവോ? അനാഥക്കുട്ടിയെ തള്ളിക്കളയുന്നവനത്രേ അത്.
1: ولا يحض على طعام المسكين
2: പാവപ്പെട്ടവന്റെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പ്രോത്സാഹനം നടത്താതിരിക്കുകയും ചെയ്യുന്നവൻ.
1: فويل للمصلين
2: നമസ്കാരക്കാർക്കാകുന്നു നാശം.
1: الذين هم عن صلاتهم ساهون
2: തങ്ങളുടെ നമസ്കാരത്തെ പറ്റി ശ്രദ്ധയില്ലാത്തവരായ,
1: ജനങ്ങളെ
2: കാണിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരായ, പരോപകാര വസ്തുക്കൾ മുടക്കുന്നവരുമായ.
0: സൂറത്തുൽ മാഊൻ ആയത്തുകളുടെ മുഴുവനായുള്ള അർത്ഥം നമുക്ക് കേട്ട് കഴിഞ്ഞു. വിശുദ്ധ ഖുർആൻ അതിൻ്റെ തഫ്സീർ, തഫ്സീർ ഉസ്സാഅദി

0: ഈ സൂറത്തിന് നൽകിയിരിക്കുന്ന വ്യാഖ്യാനവും അതിൻ്റെ വിശദീകരണവും നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൻ്റെ മലയാള പരിഭാഷയാണ്, അതിൻ്റെ വിവർത്തനമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബഹുമാന്യ പണ്ഡിതനായ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം അവർകളാണ് ഇതിൻ്റെ പരിഭാഷ മലയാളത്തിലേക്ക് നിർവഹിച്ചിരിക്കുന്നത്. നേർപഥം വാരികയിൽ ഓരോ ആഴ്ചയും തഫ്സീർ സഅദി വിശദീകരണം നാം കണ്ടുകൊണ്ടിരിക്കുന്നു, പഠിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകേണ്ടതുണ്ട്. അതിൻ്റെ വിശദീകരണം ഇപ്രകാരമാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്.
1: അള്ളാഹുവിനോടും അവൻ്റെ അടിമകളോടും നിർവഹിക്കേണ്ട ബാധ്യതകളിൽ വീഴ്ച വരുത്തുന്നവരെ ആക്ഷേപിക്കുന്നതാണ് ഈ വചനങ്ങൾ. പ്രതിഫല നടപടിയെ വ്യാജമാക്കുന്നവനാരെന്ന് നീ കണ്ടുവോ? അതായത് ഉയർത്തെഴുന്നേൽപ്പിനെയും പരലോകത്തുള്ള പ്രതിഫലത്തെയും കളവാക്കുന്നവർ. അപ്പോൾ അവർ പ്രവാചകന്മാർ കൊണ്ടുവന്നതിൽ വിശ്വസിക്കുന്നില്ല. അനാഥകളെ തള്ളിക്കളയുന്നവനത്രേ അവൻ. ശിക്ഷ ഭയപ്പെടുകയോ പ്രതിഫലം ആഗ്രഹിക്കുകയോ ചെയ്യാത്തതിനാൽ ഹൃദയകാഠിന്യം മൂലം കരുണയില്ലാതെ പരുഷമായും കഠിനമായും അനാഥയെ തള്ളിക്കളയുന്നു. അഗതികൾക്ക് ഭക്ഷണം നൽകുന്നില്ലെന്ന് മാത്രമല്ല, മറ്റുള്ളവരെ അതിന് പ്രേരിപ്പിക്കുകയും ചെയ്യുന്നില്ല. എന്നാൽ നമസ്കാരക്കാർക്ക് നാശം. അവർ നമസ്കാരം നിലനിർത്തുന്നതിൽ നിർബന്ധം കാണിക്കുന്നവരാണെങ്കിലും അവരുടെ നമസ്കാരത്തെപ്പറ്റി ശ്രദ്ധയില്ലാത്തവരാണ്. നമസ്കാരം പാഴാക്കുന്നവരും സമയനിഷ്ഠ പാലിക്കാത്തവരും നമസ്കാരം സ്വീകരിക്കപ്പെടാൻ നിർബന്ധമായ കാര്യങ്ങളിൽ വീഴ്ച വരുത്തുന്നവരുമാകുന്നു അവർ. അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് അർഹിക്കുന്ന പ്രാധാന്യം നൽകാതിരിക്കുന്നത് കൊണ്ടാണ് അവൻ്റെ കൽപ്പനകളിൽ ഏറെ പ്രാധാന്യമുള്ളതും പുണ്യം നിറഞ്ഞതുമായ നമസ്കാരം അവർ പാഴാക്കിയത്. ഇത്തരം അശ്രദ്ധ ആക്ഷേപത്തിനും ശിക്ഷയ്ക്കും അർഹമായതു തന്നെയാണ്. എന്നാൽ നമസ്കാരത്തിലുള്ള മറവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയടക്കം എല്ലാവർക്കും സംഭവിക്കാവുന്നതാണ്. അതിനാൽ തന്നെയാണ് ഈ വിഭാഗത്തെ ലോകമാന്യതയും ഹൃദയകാഠിന്യവും കരുണയില്ലായ്മയും കൊണ്ട് അള്ളാഹു വിശേഷിപ്പിച്ചത്. ജനങ്ങളെ കാണിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരും പരോപകാര വസ്തുക്കളെ തടയുന്നവരുമാണവർ. ദാനമായോ വായ്പയായോ നൽകുന്നത് മൂലം പ്രയാസം നേരിടാത്ത വസ്തുക്കൾ പോലും നൽകാത്തവർ. സാധാരണഗതിയിൽ നൽകാറുള്ള മഴു, തൊട്ടി, പാത്രം മുതലായവ പോലും തടയുന്നു. അപ്പോൾ എങ്ങനെയാണ് അതിനേക്കാൾ വലുത് അവർ നൽകുക? പൊതുവിൽ ഈ അധ്യായം പാവപ്പെട്ടവനും അനാഥനും ഭക്ഷണം നൽകാനും മറ്റുള്ളവരെ അതിന് പ്രോത്സാഹിപ്പിക്കാനും നമസ്കാരം ശ്രദ്ധയോടെയും സൂക്ഷ്മതയോടെയും നിർവഹിക്കാനും അതിലും മറ്റെല്ലാ പ്രവൃത്തികളിലും ആത്മാർത്ഥത കാണിക്കാനുമുള്ള പ്രേരണയാണ്. എല്ലാ നന്മകൾക്കുമുള്ള പ്രചോദനം ഇതിലുണ്ട്. പുസ്തകം, തൊട്ടി, പാത്രം തുടങ്ങിയ നിസ്സാര വസ്തുക്കൾ പോലും ചെലവഴിക്കാൻ പ്രേരിപ്പിക്കുന്നു. അതു ചെയ്യാത്തവനെ അല്ലാഹു ആക്ഷേപിക്കുകയും ചെയ്യുന്നു. അല്ലാഹുവാണ് നന്നായി അറിയുന്നവൻ.
0: തഫ്സീർ സഅദിയിൽ സൂറത്തുൽ മാഊൻ എന്ന അധ്യായത്തിൻ്റെ വ്യാഖ്യാനമാണ് മലയാളത്തിൽ ഇപ്പോൾ നമ്മൾ കേട്ടത്. വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളും അതിൻ്റെ വ്യാഖ്യാനങ്ങളും മനസ്സിലാക്കി അതിലുള്ള ഗുണപാഠങ്ങൾ മുഴുവനായും ജീവിതത്തിൽ പകർത്താനും അതോടൊപ്പം ഖുർആനുമായി ആത്മബന്ധം സ്ഥാപിക്കാനും നാം ഓരോരുത്തരും പരിശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ ഇതുവരെ കേട്ടുകഴിഞ്ഞത് തഫ്സീർ സഅദി. ഇന്ന് തഫ്സീർ സഅദിയിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞത് സൂറത്തുൽ മാഊന്റെ വിശദീകരണം.
3: പരിശുദ്ധ ഖുർആനിന്റെ 88-ാം അധ്യായം 17-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:
4: അഫല യൻസുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്ത്.
3: ഒട്ടകമെന്ന സൃഷ്ടിയെ നോക്കി അതിന്റെ അത്ഭുതം വിലയിരുത്താനും ആ സൃഷ്ടിയിലൂടെ സ്രഷ്ടാവായ റബ്ബിനെ മനസ്സിലാക്കാനും അല്ലാഹു തആല നമ്മോട് കൽപ്പിക്കുന്നു. ഒട്ടകമെന്നത് മരുഭൂമിയിലെ പൊടിക്കാറ്റുകൾ കുമിഞ്ഞുകൂടി പ്രകൃതിയുടെ വികൃതിയായി ഉണ്ടായതാണോ അല്ല അതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ടോ എന്ന ചിന്ത വളരെ പ്രധാനമാണ്. ഒട്ടകത്തിൻ്റെ നാവും അതിൻ്റെ ആമാശയവും അതിൻ്റെ കുളമ്പും അതിൻ്റെ കണ്ണിൻ്റെ പീലികളും തുടങ്ങി ഓരോന്നിനെപ്പറ്റിയും പഠിക്കുന്ന ഒരാൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും അതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ട് എന്ന്. അതുകൊണ്ടാണ് അല്ലാഹു ചോദിക്കുന്നത്, അവർ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ, അതെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന്.
1: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിന്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു. ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ, ഓരോ ക്ലാസിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം, 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
5: Peace Radio. Tune to reality.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ഖുർആൻ ഇന്ദ്രിയാതീതവും അഭൗതികവുമായ പ്രതിപാദ്യങ്ങൾ ഇതിൽ നമുക്ക് കാണാൻ കഴിയും. അതായത് മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറത്തുള്ള വിവരങ്ങൾ, അഭൗതികമായ വിഷയങ്ങൾ, ഇത് മനുഷ്യൻ്റെ ഗവേഷണങ്ങൾ കൊണ്ടോ പഠനം കൊണ്ടോ ചിന്ത കൊണ്ടോ എത്തിപ്പിടിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് മലക്കുകൾ, അല്ലെങ്കിൽ പിശാച്ച്, അതുപോലെ അള്ളാഹുവിൻ്റെ അസ്തിത്വം, അതുപോലെയുള്ള കുറേ കാര്യങ്ങൾ, സ്വർഗം നരകം ഇതൊക്കെ, അതുപോലെ റൂഹ്, മനുഷ്യൻ്റെ മനസ്സ്, ഇതെല്ലാം മനുഷ്യന് ജീവൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഖുർആനിൽ വന്നിട്ടുണ്ട് ഇത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മലക്കിനെ സംബന്ധിച്ചുള്ള, അതായത് പ്രകാശം മുഖേനയാണ് മനുഷ്യനെ മലക്കിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. അതുപോലെ തീയിൽ നിന്നാണ്, തീനാളത്തിൽ നിന്നാണ് പിശാചിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. ഇതൊക്കെ ആ സൃഷ്ടിച്ചവൻ പറഞ്ഞു തന്നാൽ തന്നെ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ടാണ് ലോകത്തെ സൃഷ്ടിച്ച, മനുഷ്യനെ സൃഷ്ടിച്ച, മലക്കിനെയും പിശാചിനെയും സൃഷ്ടിച്ച റബ്ബുൽ ആലമീനാണ് ഈ കാര്യങ്ങൾ നമ്മൾക്ക് വിശദീകരിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലക്കുള്ള വിവരങ്ങൾ പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് നമ്മൾക്ക് കാണാൻ കഴിയും. അതായത് ഇന്ദ്രിയാതീതവും അഭൗതികവുമായ ഒരുപാട് വിഷയങ്ങൾ ഈ ഗ്രന്ഥത്തിലൂടെ നമ്മുടെ മുമ്പിൽ, മനുഷ്യൻ്റെ മുമ്പിൽ വെക്കുന്ന അതായിട്ട് നമ്മൾക്ക് കാണാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ഇന്നത്തെ തൻസീലിൽ സൂറത്തുൻ നിസാ 135 മുതൽ മുഴുവനായും, സൂറത്തുൽ മാഇദ മുഴുവനായും, സൂറത്തുൽ അൻആം 30 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചത് പ്രശസ്ത ഖാരി സഊദ് അഷ്ശുറൈം.

0: പാരായണം നിർവഹിച്ചത് പ്രശസ്ത ഖാരി സഊദ് അശ്ശുറൈം.
1: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്നു വച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 286 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷെ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ, ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിന് വെല്ലുന്നതാണോ, ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമുക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഈസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ. ഈസ് ഖുർആൻ റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്ന ഏറെ ശ്രദ്ധേയമായ അത്തഹ്സീനിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹഷറിൽ നിന്നും 11-ാമത്തെ ആയത്താണ് ഹാഫിദ് അബ്ദുൽ ശുക്കൂർ ക്ലാസ് എടുക്കുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കൾ, സൂറത്തുൽ ഹഷർ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളെ സംബന്ധിച്ചുമാണ് പഠിച്ചു വരുന്നത്. ഇൻഷാല്ലാ 10 വരെയുള്ള ആയത്തുകൾ നമ്മൾ കേട്ടു കഴിഞ്ഞു. ഇൻഷാല്ലാ ഇനി 11-ാമത്തെ ആയത്ത്.
2: أَلَمْ تَرَ إِلَى الَّذِينَ نَافَقُوا يَقُولُونَ لِإِخْوَانِهِمُ الَّذِينَ كَفَرُوا مِنْ أَهْلِ الْكِتَابِ لَئِنْ أُخْرِجْتُمْ لَنَخْرُجَنَّ مَعَكُمْ وَلَا نُطِيعُ فِيكُمْ أَحَدًا أَبَدًا وَإِن قُوتِلْتُمْ لَنَنصُرَنَّكُمْ وَاللَّهُ يَشْهَدُ إِنَّهُمْ لَكَاذِبُونَ أَلَمْ تَرَ إِلَى الَّذِينَ نَافَقُوا أَلَمْ تَرَ
1: ഇവിടെ തറാ എന്ന പദത്തിൽ താഉം താ എന്ന അക്ഷരം ലൈറ്റായിട്ട് ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, അഥവാ നേർപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കണം. എന്നാൽ റായിനെ കനപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കണം. സ്വാഭാവികമായിട്ടും പലപ്പോഴും പല ആളുകളും ഓതിപ്പോകുന്നത് അലം തറ എന്നാണ്. തറ അലം തറ. ഇവിടെ സംഭവിക്കുന്നത് രണ്ടും. തറ എന്ന് പറയുമ്പോൾ തായിനെ കനപ്പിക്കുന്ന രൂപത്തിൽ തറ തറ ധ തറ അലം തറ. തായിനെ ലൈറ്റായിട്ട് ഉച്ചരിക്കണം, അതാണ് അറബികളുടെ ശൈലി. അലം തറ റായിനെ കനപ്പിക്കലോ റ അല്ല തറ. ഇവിടെ നേർപ്പിക്കലും കനപ്പിക്കലും അക്ഷരങ്ങളുടെ സിഫത്തുകൾ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം ഇൻഷാല്ലാ.
2: അലം തറ ഇലല്ലദീന ഇലല്ലദീന അല്ലദീന ദാലിൻ്റെ ഉച്ചാരണമാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. അല്ലദീന അലം തറ ഇലല്ലദീന നാഫഖൂ
1: ഖാഫ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ് ഖാഫ്. അതിൻ്റെ മഖ്റജ് തൊണ്ടയുടെ മുകൾ ഭാഗം, അതിൻ്റെയും മേലെ ചെറുനാക്ക്.
2: നാഫഖൂ യഖൂലൂന
1: യഖൂലൂന അല്ല
2: യഖൂലൂന ലിഖ്വാനിഹിം
1: അല്ല ഹംസ ഉച്ചരിക്കണം. ലിഖ്വാനിഹിം
2: ലിഇഖ്വാനിഹിമുല്ലദീന
1: ഇവിടെ ലിഇഖ്വാനിഹിമു മീമിന് ദമ്മ്. ലിഇഖ്വാനിഹിമുല്ലദീന അത് കൃത്യമായിട്ട് അതുപോലെ തന്നെ പറയുവാനും ഓതുവാനും ശ്രദ്ധിക്കണം.
2: ലിഇഖ്വാനിഹിമുല്ലദീന അല്ലദീന അല്ലസീന അല്ല അല്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി മിൻ അഹ്ലി
1: സാക്കിന നൂന് ശേഷം ഹംസ വന്നാൽ ഇസ്ഹാർ വെളിവാക്കി ഉച്ചരിക്കണം. നൂനിനെയും ഹംസയൊക്കെ കൃത്യമായിട്ട് ഉച്ചരിക്കണം. ഇവിടെ ഓതിപ്പോകുമ്പോൾ മിൻ അഹ്ലി എന്ന് വരരുത്. ഏതുപോലെ
2: കുഫുവൻ നഹദ് വലമ്യ കുല്ലഹു കുഫുവൻ നഹദ്
1: എന്നാണ് അധികാളുകൾ ഓത്. കുഫുവൻ നഹദല്ല കുഫുവൻ അഹദ്. ഹംസയും നൂനൊക്കെ ക്ലിയറായിട്ട് ഉച്ചരിക്കണം, കൃത്യമായിട്ട് ഉച്ചരിക്കണം. ഇവിടെ ഇവിടെയും അതുപോലെ തന്നെ
2: മിൻ അഹ്ലി അല്ല മിൻ അഹ്ലി മിൻ അഹ്ലിൽ കിതാബി ലഇൻ ഉഖ്രിജുതും ലഇൻ
1: ലൈൻ ഉഖ്രിജുതും ഇങ്ങനെ ഓതരുത്. ലൈൻ അല്ല ലഇൻ ല ഇ ഹംസ ഉച്ചരിക്കണം. തൊണ്ടയുടെ താഴെ ഭാഗമാണ് മഖ്റജ്.
2: ലഇൻ ലഇൻ ഉ ലഇൻ ഉ
1: സാക്കിന നൂന് ശേഷം ഹംസ ഇസ്ഹാർ വെളിവാക്കി ഉച്ചരിക്കണം. നൂനും ഹംസയും വെളിവാക്കി ഉച്ചരിക്കണം.
2: ലഇൻ ഉഖ്രിജുതും ഉഖ്രിജുതും
1: റായിന് കസ്ർ ജീമിന് സുക്കൂന്. ഇതൊക്കെ കൃത്യമായിട്ട് വരണമെങ്കിൽ ഖുർആൻ ഓതി ഓതി ഓതി നമുക്ക് പരിചയം വേണം. അല്ലാതെ നമ്മളെന്നെങ്കിലും വർഷത്തിലൊരിക്കലൊക്കെ റമളാനിലൊക്കാണ്ട് ഓതിപ്പോകുന്ന സമയത്ത് ഖത്തം ചെയ്യാൻ വേണ്ടി അത് മുഴുവനായിട്ടും പെട്ടെന്ന് ഓതി തീർക്കാൻ വേണ്ടി ഓതിപ്പോകുമ്പോൾ ധാരാളമായിട്ട് അബദ്ധങ്ങൾ വരും. പ്രത്യേകിച്ചും ഇങ്ങനെയുള്ളതൊക്കെ ഒരു സംശയവുമില്ല. അതുകൊണ്ട് ഇതെല്ലാം കേട്ട് പഠിക്കണം, പരിചയപ്പെടണം ഇത്തരം പദങ്ങൾ.
2: ലഇൻ ഉഖ്രിജിതും ഉഖ്രിജ്തും ലനഖ്റുജന്ന ലനഖ്റുജന്ന ലനഖ്റുജന്ന നൂൻ ശദ് മണിക്കണം. മഅകും വല ലനഖ്റുജന്ന മഅകും വല സാക്കിന മീമിന് ശേഷം വ. ഇവിടെ മീമിനെ പൂർണ്ണമാക്കി അഥവാ രണ്ട് ചുണ്ട് തമ്മിൽ തട്ടിച്ച് പൂർണ്ണമാക്കി ഉച്ചരിക്കണം. ഏതുപോലെ ഗൈരിൽ മഖ്ദൂബി അലൈഹിം വലദ്ദാലിൻ അലൈഹിം വ ഇതുപോലെ. മഅകും വല നുതീഉ വല നുതീഉ ത ത ഉച്ചരിക്കുമ്പോൾ ഇത്ബാഖ് എന്ന സിഫത്ത് നൽകി സ്വരഭാരത്തിലാക്കണം. നുതീഉ നുതീഉ അല്ല ത അല്ല ത ത തീ തു അത് അത് നുതീഉ ഫീകും ഫീകും അഹദൻ അബദ ഫീകും അഹദൻ സാക്കിന മീമിന് ശേഷം ഹംസ. ഇവിടെ ഒരു സംശയവുമില്ലാതെ അധിക ആളുകൾ ഓതെങ്ങനെയായിരിക്കും ഫീകും മഹദൻ എന്ന ഫീകും മഹദൻ ഹംസ പോയി മീമിനെ കൊണ്ട് തന്നെ പറയും. അതുകൊണ്ട് ശ്രദ്ധിക്കണം ഫീകും അഹദൻ. സാക്കിന മീമിന് ശേഷം ഹംസ വന്നാൽ ഇസ്ഹാറാണ്, എളി വാക്കി ഉച്ചരിക്കണം. ഫീകും അഹദൻ അബദ അഹദൻ അബദ അല്ല അഹദൻ അബദ. ഇവിടെയും നൂനിനെ കൊണ്ട് അഹദൻ അബദ എന്ന് പറയരുത്, അഹദൻ അബദ ഹംസ ഉച്ചരിക്കണം, തൻവീൻ വെളിവാക്കണം. അഹദൻ അബദ നിർത്തുമ്പോൾ അബദ എന്ന് രണ്ട് ഹർക്കത്തിൻ്റെ ഖദറിൽ ഓതി നിർത്താം. അബദ കൂട്ടി ഓതുകയാണെങ്കിലോ അബദൻ വഇൻ ഇത് ഗാംബിഗുന്ന തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അബദൻ വഇൻ വഇൻ ഖൂതിൽതും സാക്കിന നൂന് ശേഷം ഖാഫ്. ഇവിടെ വഇൻ ഖു ഇഖ്ഫാ ബിഗുന്ന അവ്യക്തമാക്കി ഉച്ചരിക്കണം, നൂനിനെ അവ്യക്തമാക്കി ഉച്ചരിക്കണം. ഖാഫ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, ഗുന്നയും ശ്രദ്ധിക്കണം. വഇൻ ഖൂതിൽതും ലനൻസുറന്ന ലനൻസു ഇഖ്ഫാ ബിഗുന്ന അവ്യക്തമാക്കി ഉച്ചരിക്കണം. സ്വാദ് ഇസ്തിഅല എന്റെ അക്ഷരമാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, ഗുന്നയും ശ്രദ്ധിക്കണം. ലനൻസുറന്ന നൂൻ മുശദ്ദഗുന്ന ലനൻസുറന്നകും വല്ലാഹു യഷ്ഹദു ഇന്നഹും ഇന്നഹും നൂനെ മണിക്കണം. ലകാദിബൂൻ ലകാസിബൂൻ അല്ല ലകാദിബൂൻ. ഒന്നുകൂടെ ഓതാം. أَلَمْ تَرَ إِلَى الَّذِينَ نَافَقُوا يَقُولُونَ لِإِخْوَانِهِمُ الَّذِينَ كَفَرُوا مِنْ أَهْلِ الْكِتَابِ لَئِنْ أُخْرِجْتُمْ لَنَخْرُجَنَّ مَعَكُمْ وَلَا نُطِيعُ فِيكُمْ أَحَدًا أَبَدًا وَإِنْ قُوتِلْتُمْ لَنَنْصُرَنَّكُمْ والله يشهد انهم لكاذبون
0: സൂറത്തുൽ ഹശ്റിലെ 11-ാമത്തെ ആയത്താണ് കേട്ടു മനസ്സിലാക്കിയത്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഖുർആൻ പാരായണം ചെയ്യാനും ശ്രദ്ധിച്ചുകൊണ്ട് പഠിക്കുവാനും ഒക്കെ എല്ലാത്തിനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: ജസാക്കല്ലാഹു ഖൈറാ ബറകല്ലാഹു ഫീക്കും. സൂറത്തുൽ ഹശ്റിലെ 11-ാമത്തെ ആയത്താണ് ബഹുമാനനായ ഹാഫിദ് അബ്ദുൽ ഷുക്കൂർ ഇന്നത്തെ അത്തഹ്സീനിലൂടെ നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത്. വിശുദ്ധ ഖുർആൻ കൂടുതൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും റബ്ബ് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.
4: ഒരാളുടെ അസുഖം ഭേദമാക്കൽ വളരെയധികം പുണ്യം ലഭിക്കുന്ന കാര്യമാണ്. അസുഖം വരാതെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ പുണ്യം ലഭിക്കും. ആയിരക്കണക്കിന് ആളുകൾക്ക് അസുഖം വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങൾ, അസുഖം നേരത്തെ കണ്ടെത്തുവാനും അസുഖത്തിന്റെ തീവ്രത എത്തുന്നതിന് മുൻപേ ചികിത്സിച്ച് ഭേദമാക്കുവാനും ആളുകളെ ബോധവൽക്കരിക്കുക എന്ന പ്രയത്നമാണ് പീസ് റേഡിയോ ചെയ്യുന്നത്. അത്തരത്തിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് പീസ് റേഡിയോ നടത്തുന്ന പ്രോഗ്രാമുകൾ കുറഞ്ഞ മിനിറ്റുകൾ കൊണ്ട് തന്നെ ഓരോ വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള ആരോഗ്യ ബോധവൽക്കരണം എല്ലാ ദിവസവും ഇന്ത്യൻ സമയം രാവിലെ 6:35 കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും ആരോഗ്യ വിചാരം വിദഗ്ധ ഡോക്ടർമാരുടെ പ്രത്യേക വിഷയത്തെ ആസ്പദമാക്കിയുള്ള അഭിമുഖം തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ സമയം 9:25 ഡോക്ടറോട് ചോദിക്കാം. ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം തെരഞ്ഞെടുത്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്ന പ്രോഗ്രാം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. أعوذ بالله من الشيطان الرجيم.

0: മാന്യ ശ്രോതാക്കൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആൻ പരിപാടിയിൽ സൂറത്ത് അൻകബൂത്തിലെ 16 മുതൽ 45 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് ഷെയ്ഖ് അബ്ദുള്ള അൽഖലഫ്.
1: പരിശുദ്ധ ഖുർആനിന്റെ 29-ാം അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ 41-ാമത്തെ വചനത്തിൽ എട്ടുകാലി എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. 29-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ അൽ അൻകബൂത്ത് എന്നാണ്. അൻകബൂത്ത് എന്ന പദത്തിനർത്ഥം ചിലന്തി, എട്ടുകാലി എന്നാണ്. ഇവിടെ അല്ലാഹു ഉദ്ധരിക്കുന്ന ആയത്ത് ഇപ്രകാരമാണ്:

0: ഈ ആയത്തിലൂടെ അല്ലാഹു അറിയിക്കുന്നത്, അല്ലാഹുവിന് പുറമെ ആരാധ്യരെ സ്വീകരിച്ചവരുടെ ഉദാഹരണം എട്ടുകാലിയുടെ വല പോലെയാണ് എന്നതാണ്. ചിലന്തി വല പോലെ അതീവമായ ദുർബലമായ ഒരവസ്ഥാവിശേഷമാണ് അവർക്കുള്ളത് എന്ന് അല്ലാഹു ഇതിലൂടെ വ്യക്തമാക്കുന്നു. ശിർക്കും അതിൻ്റെ അനുയായികളും ദുർബലതയിൽ തന്നെയാണ്. എട്ടുകാലി വല പോലെ അവരുടെ വിശ്വാസം അതീവ ദുർബലമാണ് എന്ന കാര്യം ഇവിടെ അറിയിക്കുന്നു.
1: ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് അൽ മുഅല്ലിം.

0: ഇതുവരെ കാതോർത്തത് അൽമുഅല്ലിം.
1: പർച്ചേസിനിറങ്ങുമ്പോൾ എല്ലാം ലഭിക്കുന്ന ഒരിടം തേടുകയാണ് എൻ്റെയും നിങ്ങളുടെയുമൊക്കെ ഒരു പൊതുപ്രകൃതം. പച്ചക്കറിയും പഴവും സ്റ്റേഷനറിയും എല്ലാം ലഭിക്കുന്ന സൂപ്പർ മാർക്കറ്റ് തേടിപ്പോകും പോലെ വൈജ്ഞാനിക രംഗം എല്ലാം ഇപ്പോൾ ഒരു വിരൽ തുമ്പിൽ നമുക്ക് ലഭ്യമാകുന്നു. ടീം പീസ് റേഡിയോയുടെയും വിസ്റ്റം മീഡിയ സ്കൂളിൻ്റെയും പുത്തൻ സംരംഭം ജമീൽ ഓൺലൈൻ ലൈബ്രറി. പീസ് റേഡിയോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നത് ആയിരക്കണക്കിന് വീഡിയോ ഓഡിയോ നൂറുകണക്കിന് ഡോക്യുമെന്റ്സ് അടങ്ങുന്ന മനോഹരമായ വൈജ്ഞാനിക ശേഖരം. യൂട്യൂബ് കേൾവികൾക്കും കാഴ്ചകൾക്കുമിടയിൽ നന്മയുടെ കേൾവിയും കാഴ്ചയും കഴിഞ്ഞ് യൂട്യൂബ് അൽഗോരിതങ്ങൾ നമുക്ക് മുന്നിലെത്തിക്കുന്ന തിന്മകളുടെ കാഴ്ചയിൽ നിന്നിനി മനസ്സിനെ മോചിപ്പിക്കാം. കുരുന്നുകൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന തേൻമൊഴികൾ കേൾക്കാനും പഠിക്കാനും പാടാനും പകർത്താനും വേണ്ടി അവർക്ക് നൽകുമ്പോൾ അത് കഴിഞ്ഞ് അടുത്തൊരു തിന്മയിലേക്ക് അവരുടെ വിരൽത്തുമ്പുകൾ പോകുമോ എന്ന ആധി ഇനി ആവശ്യമില്ല. മനോഹരമായ ഈ സംരംഭം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുവെന്ന് ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. ആഴമുള്ള പ്രഭാഷണങ്ങളും നന്മയുടെ ആയിരമായിരം നിമിഷങ്ങളും സൃഷ്ടിക്കുന്ന ഓരോ സമ്മേളനങ്ങളിലെയും പ്രഭാഷണങ്ങൾ ഷോർട്ട് വീഡിയോസായി ഇപ്പോൾ ജമീൽ ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. പഠനത്തിനുള്ള സമയത്തിന്റെ അഭാവത്തെക്കുറിച്ചുള്ള ആദികൾ ഇനിയില്ല. അറിഞ്ഞ സത്യങ്ങൾ സമൂഹത്തിന് കൈമാറുന്ന സാഹചര്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി ടീം പീസ് റേഡിയോയും മീഡിയ സ്കൂളും ചേർന്നൊരുക്കുന്ന ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്.
2: ജീവിതത്തിൽ നന്മ ചെയ്യാനും തിന്മയിൽ നിന്ന് രക്ഷ നേടാനും പരിശ്രമിക്കുന്ന ആളുകൾക്ക് പ്രചോദനം നൽകുന്ന ഒരു വചനം.

0: അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാൻ എന്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള വ്യക്തമായ തെളിവിനെ അവലംബിക്കുന്നവനായിരിക്കുകയും അവൻ എനിക്ക് അവന്റെ വകയായി ഉത്തമമായ ഉപജീവനം നൽകിയിരിക്കുകയുമാണെങ്കിൽ നിങ്ങളെ ഞാൻ ഒരു കാര്യത്തിൽ നിന്ന് വിലക്കുകയും എന്നിട്ട് നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഞാൻ തന്നെ അത് പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുമില്ല. എനിക്ക് സാധ്യമായത്ര നന്മ വരുത്തുകയല്ലാതെ മറ്റൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. അള്ളാഹു മുഖേന മാത്രമാണ് എനിക്ക് അനുഗ്രഹം ലഭിക്കുന്നത്. അവൻ്റെ മേലാണ് ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അവനിലേക്ക് ഞാൻ താഴ്മയോടെ മടങ്ങുകയും ചെയ്യുന്നു.
1: ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കാരുണ്യത്തിൽ ഉൾപ്പെടാനായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് അറിയുന്നതോടൊപ്പം അള്ളാഹുവിൻ്റെ കോപത്തിൻ്റെ ഗൗരവം കൂടി അറിയിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തുകയും അഥവാ വിധിക്കുകയും ചെയ്യണമേ. തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അവൻ അഥവാ അള്ളാഹു പറഞ്ഞു, എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏൽപ്പിക്കുന്നതാണ്. എന്റെ കാരുണ്യമാകട്ടെ സർവവസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും. എന്നാൽ ധർമ്മനിഷ്ഠ പാലിക്കുകയും സക്കാത്ത് കൊടുക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക് പ്രത്യേകമായി ഞാനത് രേഖപ്പെടുത്തുന്നതാണ്.
1: പീസ് റേഡിയോ, പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം പതിനായിരങ്ങൾ നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു. ടീം പീസ് റേഡിയോയുമായി താങ്കളെ ബന്ധിപ്പിക്കുന്ന ഈ നമ്പർ മറക്കാതിരിക്കുക. 90 20 840 840.
2: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: വിശുദ്ധ ഖുർആൻ പഠനം സാർവത്രികമാക്കാൻ പീസ് റേഡിയോ ഒരുക്കുന്ന ഹൃദയവസന്തത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. സൂറത്ത് ഹൂദ് 73-ാമത്തെ വചനമാണ് ഇന്ന് നാം പഠിക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ജംഷീർ സലാഹി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അല്ലദി ഹദാനാ ലിഹാദ വമാ കുന്ന ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قالوا أتعجبين من أمر الله رحمة الله وبركاته عليكم أهل البيت إنه حميد مجيد. പ്രിയപ്പെട്ട പീസ് റേഡിയോ ഹൃദയ വസന്തം ശ്രോതാക്കളെ, ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുകയാണ്. സൂറത്തുൽ ഹൂദിലെ 73-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ആ വചനം ഇപ്രകാരമാകുന്നു. ഖാലു, അവർ പറഞ്ഞു. അവർ എന്ന് പറഞ്ഞാൽ മലക്കുകളെയാണ് ഇവിടെ ഉദ്ദേശം, അള്ളാഹുവിൻ്റെ ദൂതന്മാരായ മലക്കുകൾ. അതഅജബീന, നീ അത്ഭുതപ്പെടുകയോ, മിൻ അംരില്ല, അള്ളാഹുവിൻ്റെ കൽപ്പനയെക്കുറിച്ച്, റഹ്മത്തുല്ലാഹി, അള്ളാഹുവിൻ്റെ കാരുണ്യം, അള്ളാഹുവിൻ്റെ കാരുണ്യം, വബറകാതുഹു, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളും, അലൈക്കും, നിങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ, അഹ്ലൽ ബൈത്ത്, ഏ വീട്ടുകാരെ, ഇന്നഹു, തീർച്ചയായും അവൻ അള്ളാഹു, ഹമീദുൻ, സ്തുത്യർഹനാണ്, മജീദ്, മഹത്വമേറിയവനും. ഈ വചനം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ വീട്ടിൽ അള്ളാഹുവിൻ്റെ മലക്കുകൾ വന്ന സമയത്ത് നടന്ന അവർ തമ്മിലുള്ള സംഭാഷണത്തിൻ്റെ ഒരു പശ്ചാത്തലമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളത് മനസ്സിലാക്കി. മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ ജനത അള്ളാഹുവിനെയും അവരിൽ നിയോഗിക്കപ്പെട്ട പ്രവാചകനായ ലൂത്ത് നബിയെയുമൊക്കെ ധിക്കരിച്ച് വളരെ വൃത്തികേട് പ്രവർത്തിച്ച് ശിർക്കും കുഫുറും തമ്മാടിത്തങ്ങളുമായി ജീവിക്കുന്ന ഒരു ജനത, അവരെ നശിപ്പിച്ചു കളയാൻ അള്ളാഹുവിൻ്റെ കൽപ്പന വന്നെത്തുകയും ആ ദൗത്യം നിർവഹിക്കാൻ വേണ്ടി മലക്കുകൾ വരുന്ന രംഗവുമാണ് ഇവിടെ ഇതിൻ്റെ തൊട്ട് മുമ്പ് നമ്മൾ മനസ്സിലാക്കിയത്. അവിടേക്ക്, ആ സദൂം എന്ന നാട്ടിലേക്ക് മലക്കുകൾ പോകുന്നതിൻ്റെ മുമ്പ് അതേ കാലത്ത് ജീവിക്കുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ വീട്ടിലേക്ക് അവർ വരികയും ഇബ്രാഹിം നബിക്കും അദ്ദേഹത്തിൻ്റെ പത്നി സാറയ്ക്കും ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം എന്ന സന്താനം ജനിക്കാൻ പോകുന്നതിൻ്റെ സന്തോഷ വാർത്ത അറിയിക്കാനും കൂടിയാണ് മലക്കുകൾ ആ വഴിയിലേക്ക് വന്നത്. അങ്ങനെ മലക്കുകൾ മലക്കുകളാണെന്നറിയാതെ മനുഷ്യരൂപത്തിൽ വന്ന അതിഥികളെ സ്വീകരിക്കാൻ വേണ്ടി ഇബ്രാഹിം നബി ഒരുങ്ങുകയും ആ സ്വീകരണത്തിന് വേണ്ടി അവരെ പിന്നെ അതിഥി സൽക്കാരം നടത്തുന്നതിന് വേണ്ടി ഒരു മൂരിക്കുട്ടിയെ അറുത്ത് പൊരിച്ച് അവരുടെ മുമ്പിൽ ഭക്ഷണ വിഭവം തയ്യാറാക്കി. പക്ഷെ അവർ കഴിക്കാതിരിക്കുന്നത് കാണുമ്പോഴാണ് മൂസാ നബി അലൈഹി സ്വലാമിനൊരു പേടി തോന്നുന്നതും അവസാനം അവർ, ഞങ്ങൾ അള്ളാഹുവിൻ്റെ മലക്കുകളാണ്, നിങ്ങൾക്ക് ഇസ്ഹാഖ് എന്ന ഒരു നബി, പിന്നീട് ഇസ്ഹാഖ് നബിയുടെ തലമുറയ്ക്ക് അടുത്ത പുത്രനായി യാക്കൂബ് നബി, അവരുടെയൊക്കെ സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറയുക. ഈ സംസാരം കേൾക്കുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ഭാര്യ സാറ, അവർ അത്ഭുതത്തോടുകൂടി ചോദിക്കുന്നുണ്ട്, ഖാലത്ത് യാ വൈലത്ത, ആ അലിദു വ അന അജൂസുൻ വഹാദാ ബഅലി ഷൈഖ, എൻ്റെ ഭർത്താവ് ഒരു വൃദ്ധനായിട്ടുണ്ട്, എൻ്റെ ബഅല് ഭർത്താവ് ഷെയ്ഖൻ, ഒരു വൃദ്ധനായിരിക്കുന്നു, ഞാനാകട്ടെ അജൂസ്, ഒരു വൃദ്ധയുമായിട്ടുണ്ട്, കിഴവയുമായിട്ടുണ്ട്, എന്നിട്ട് ആ അലിദു, ഞാൻ പ്രസവിക്കുകയോ, ഇന്നഹാദ ലഷൈ ഉൻ അജീബ്, അങ്ങനെയാണെങ്കിൽ ഇതൊരത്ഭുതകരമായ അജീബായ ഒരു ഷെയ് ആണ്, ഒരു കാര്യം ആകുന്നു എന്ന് അത്ഭുതം പ്രകടിപ്പിക്കുന്ന സമയത്ത് മലക്കുകൾ, അള്ളാഹുവിൻ്റെ മലക്കുകൾ അവരോട് ചോദിക്കണ ഖാലു, ആ ആയത്താണിത്. മലക്കുകൾ ആ സാറ റളിയല്ലാഹു അൻഹ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ഭാര്യ സാറ, മലക്കുകൾ അവർക്ക് സന്തോഷ വാർത്ത, സന്താനം ജനിക്കാൻ പോകുന്നു എന്ന വാർത്തയറിയിക്കുമ്പോൾ അതിൽ അത്ഭുതം പ്രകടിപ്പിച്ച അവരോട് തിരിച്ച് അള്ളാഹുവിൻ്റെ മലക്കുകൾ പറയുന്ന രംഗമായിട്ടാണ് ഈ ആയത്ത് എന്നാണ് മുഫസ്സിറുകൾ വിശദീകരിച്ചു നൽകിയിട്ടുള്ളത്. ഖാലു, അവർ പറഞ്ഞു, മലക്കുകൾ, അള്ളാഹുവിൻ്റെ മലക്കുകൾ, അതഅജബീന, നീ അത്ഭുതപ്പെടുകയാണോ, അള്ളാഹുവിൻ്റെ എന്തിനെക്കുറിച്ച്, മിൻ അംരില്ലാഹി, അള്ളാഹുവിൻ്റെ കൽപ്പനയെക്കുറിച്ച്, റഹ്മത്തുല്ലാഹി വബറകാതുഹു അലൈക്കും അഹ്ലൽ ബൈത്ത്, ഏ വീട്ടുകാരെ, അഹ്ലു ബൈത്ത് വീട്ടുകാരെ, അള്ളാഹുവിൻ്റെ കാരുണ്യവും അനുഗ്രഹവും നിങ്ങളുടെ മേലുണ്ടാകട്ടെ, തീർച്ചയായും അള്ളാഹു ഇന്നഹു, തീർച്ചയായും അവൻ അള്ളാഹു, ഹമീദുൻ മജീദ്, ഏറെ സ്തുത്യർഹനും മഹത്വമേറിയവനും ആകുന്നു. ഇവിടെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാവർക്കും അറിയാം ഒരു കാര്യം, ഈ ലോകത്ത് സംഭവിക്കുന്നതെല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം സൃഷ്ടിപ്പ് എന്നുള്ളത് അല്ലെങ്കിൽ ഒന്നും പ്രയാസകരമായൊരു കാര്യവും അള്ളാഹിനെ സംബന്ധിച്ചില്ല. പക്ഷേ മനുഷ്യർക്ക് സ്വാഭാവികമായ രീതിയിൽ വാർദ്ധക്യത്തിൻ്റെ അവസ്ഥയിലെത്തുന്ന ഒരു ഭർത്താവും വാർദ്ധക്യത്തിൻ്റെ അവസ്ഥയിലെത്തിയ ഒരു ഭാര്യയും അവർക്കൊരു സന്താനം ജനിക്കുക എന്നുള്ളത് സാധാരണഗതിയിൽ അങ്ങനെ അങ്ങോട്ട് നാട്ടിൽ പതിവില്ലാത്ത ഒരു സംഗതിയാണ്. അപ്പോൾ വാർദ്ധക്യത്തിൻ്റെ അവസ്ഥയിലാണ് ഇബ്രാഹിം നബിയും അവരുടെ ഭാര്യയും. അപ്പോഴാണ് സന്താനം ജനിക്കും എന്നുള്ള വാർത്ത കേൾക്കുമ്പോൾ ഒരത്ഭുതം പ്രകടിപ്പിക്കുകയാണ്. അപ്പോൾ അതിലത്ഭുതം പ്രകടിപ്പിക്കേണ്ടതില്ല എന്ന് മലക്കുകൾ അവരെ ഓർമ്മിപ്പിക്കുകയാണ്. മാത്രമല്ല അള്ളാഹുവിൻ്റെ മലക്കുകൾ പ്രാർത്ഥിക്കുകയാണ് അല്ലേ, എന്താ റഹ്മത്തുല്ലാഹി വബറകാത്തുഹു അലൈക്കും അഹ്ലൽ ബൈത്ത്. ഒരാളുടെ ജീവിതത്തിൽ കിട്ടുന്ന വലിയ വലിയ സൗഭാഗ്യങ്ങളിൽ ഒന്നാണ് ഇത്. അള്ളാഹുവിൻ്റെ മലക്കുകൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. എന്ത് സന്തോഷത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ കാരുണ്യം, അള്ളാഹുവിൻ്റെ കാരുണ്യം, അള്ളാഹുവിൻ്റെ കാരുണ്യവും അള്ളാഹുവിൻ്റെ റഹ്മത്തും ഉണ്ടാകട്ടെ. അതായത് ലാ തസാലു റഹ്മത്തുഹു വ ഇഹ്സാനുഹു വ ബറകാത്തുഹു. അള്ളാഹുവിൻ്റെ റഹ്മത്ത്, ഇഹ്സാന്, ബറക്കാത്ത് അതെല്ലാം ഉണ്ടാകട്ടെ. അത് അസ്സിയാദത്തു മിൻ ഖൈരിഹി വ ഇഹ്സാനിഹി, അള്ളാഹുവിൻ്റെ അടുക്കലിൽ നിന്നുള്ള അനുഗ്രഹങ്ങളുടെ വർദ്ധനവിന് വേണ്ടിയാണ് അവർ പ്രാർത്ഥിക്കുന്നത്. അതിൻ്റെ നൈരന്തര്യത്തിന് വേണ്ടിയാണ് അവർ പ്രാർത്ഥിക്കുന്നത്. അതേപോലെ വഹുലൂലുൽ ഖൈരിൽ ഇലാഹി അലൽ അബ്ദ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹം, ഖൈറ് അവൻ്റെ അടിമയുടെ മേൽ സംഭവിക്കട്ടെ, ലഭിക്കട്ടെ എന്നൊക്കെയുള്ള പ്രാർത്ഥനയാണ്. മലക്കുകളാണ് പ്രാർത്ഥിക്കുന്നത് അല്ലേ. അതോടൊപ്പം അള്ളാഹുവിൻ്റെ ഹമീദു സിഫാത്ത്, അള്ളാഹുവിൻ്റെ ആ സിഫാത്ത് എന്താണ്? ലി അന്ന സിഫാത്തഹു, ലി അന്ന സിഫാത്തിഹി സിഫാത്തുൻ കമാലുൻ. അള്ളാഹുവിൻ്റെ സിഫത്ത്, ആ വിശേഷണം, എല്ലാ വിശേഷണങ്ങളിലും അള്ളാഹു പരിപൂർണനാണ്. അള്ളാഹു ഹമീദ് എന്ന് പറഞ്ഞാൽ അതിൽ പരിപൂർണനാണ് അള്ളാഹു. അതേപോലെ അള്ളാഹു മജീദ് എന്ന് പറയുമ്പോൾ അത് അള്ളാഹുവിൻ്റെ അളുമത്ത്, മഹത്വവും അതിൻ്റെ വിശാലതയെയുമാണ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് എന്ന് മുഫസ്സിറുകൾ വിശദീകരിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ എല്ലാ സിഫത്തുകളും പരിപൂർണമാണ്. വലഹു മിൻ കുല്ലി സിഫത്തിൻ കമാൽ, അള്ളാഹുവിൻ്റെ ഏത് വിശേഷണങ്ങളിലും അള്ളാഹു സമ്പൂർണനാണ്. അക്മലുഹ വ അതമ്മുഹ വ അഅമ്മുഹ, അതിൻ്റെ എല്ലാ നിലക്കും ഏത് വശങ്ങളിലൂടെ അതിനെ പരിഗണിച്ചാലും അതിലെല്ലാം അള്ളാഹു സമ്പൂർണനാണ്. അപ്പോൾ തീർച്ചയായും ഈ 73-ാമത്തെ ഈ വചനം നമ്മളെ അള്ളാഹു ഓർമ്മിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ കാര്യങ്ങളെ തൊട്ട് അള്ളാഹുവിൽ നിന്ന് എന്തും ഒരു വിശ്വാസിക്ക് എപ്പോഴും ആഗ്രഹിക്കാം, പ്രതീക്ഷിക്കാം അല്ലേ. ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിലും ഒരു വിശ്വാസിയും എന്ത് ചെയ്യേണ്ടതില്ല, നിരാശപ്പെടേണ്ടതില്ല എന്നുള്ളൊരു ചിന്ത കൂടി, ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി ഈ വചനം നൽകുകയാണ്. കാരണം ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നുണ്ട്, അള്ളാഹുവേ റബ്ബി ഹബിലി മിന സ്വാലിഹീൻ, സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ ഞങ്ങൾക്ക് നൽകണേ, എനിക്കും നൽകണേ. അപ്പോൾ സാധാരണഗതിയിൽ നാട്ടിൽ ഒരു വാർദ്ധക്യത്തിൻ്റെ അവസ്ഥയിലെത്തിയ ദമ്പതികൾ, ഭാര്യ ഒരു കിഴവി അല്ലെങ്കിൽ വാർദ്ധക്യത്തിൻ്റെ അങ്ങേ തലയിലെത്തുക, ഭർത്താവിന് വാർദ്ധക്യം പ്രാപിക്കുക, പിന്നെ മക്കൾ ജനിക്കൂല എന്നുള്ളതാണ് നാട്ടിലുള്ളൊരു സാധാരണ ഒരു ചിന്ത. പക്ഷേ വിശ്വാസികളാണെങ്കിൽ ഒരിക്കലും അള്ളാഹുവിനോടുള്ള ദുആയിൽ, അള്ളാഹുവിൽ നിന്നുള്ള പ്രതീക്ഷയിൽ അവരൊരിക്കലും നിരാശരാവൂല. അതാണ് ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വിഷയം. ഇതേപോലെ തന്നെ സക്കരിയ നബി അലൈഹിസ്സലാമിൻ്റെ ദുആ, പിന്നെ സൂറത്തു മറിയമിൽ നമ്മൾ പഠിക്കുന്നുണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ടാവും, മനസ്സിലാക്കിയിട്ടുണ്ടാവും. അവിടെ സക്കരിയ നബി പറയുന്നുണ്ട്, എൻ്റെ തലമുടികളൊക്കെ പിന്നെ നരച്ചുപോയി, എൻ്റെ എല്ലുകൾ ബലക്ഷയം വന്നു, പക്ഷേ അള്ളാഹുവിൽ നിന്നുള്ള പ്രതീക്ഷ എനിക്കൊരിക്കലും കുറഞ്ഞിട്ടില്ല. സക്കരിയ നബിക്ക് അവസാനം യഹ്യ അലൈഹിസ്സലാം എന്ന സന്താനത്തിന് അള്ളാഹു നൽകുന്നുണ്ട്. അപ്പോൾ മനുഷ്യർ പുതിയ കാലത്ത് പലർക്കും ഇപ്പോൾ ഖുർആൻ തന്നെ നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, മക്കൾ എന്നുള്ളത് അള്ളാഹുവിൻ്റെ അനുഗ്രഹവുമാണ്, പരീക്ഷണവുമാണ്. ചിലർക്ക് അള്ളാഹു ആൺമക്കളെ മാത്രമാണ് നൽകുക, ചിലർക്ക് പെൺമക്കളെ മാത്രമാണ് നൽകുക, ചിലർ ആൺമക്കളെയും പെൺമക്കളെയും ഇടകലർത്തി അള്ളാഹു നൽകും, ചിലർക്ക് മക്കളെ നൽകാതെ അള്ളാഹു പരീക്ഷിക്കും. പലപ്പോഴും ഈ കുട്ടികളില്ലാത്ത മക്കളില്ലാത്ത ആളുകൾ അവർ പല നിരക്കുള്ള ചൂഷണങ്ങൾക്ക് വിധേയരാകാറുണ്ട്. ആത്മീയമായ പല ചൂഷണങ്ങൾക്കും തട്ടിപ്പുകൾക്കും മക്കളില്ലാത്തവർ ജാറങ്ങളിൽ, ദർഗകളിൽ, ബീവിമാർ, ഇങ്ങനെ പല സ്ഥലങ്ങളിലും അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത, അള്ളാഹുവിൽ പങ്കുചേർത്തുകൊണ്ട് പല കേന്ദ്രങ്ങളിലും അവർ നേർച്ചകളും വഴിപാടുകളുമായി മക്കളെ തേടി നടക്കാറുണ്ട്. പലരും പല സമുദായങ്ങളുടെയും ആരാധനാ കേന്ദ്രങ്ങളിൽ വരെ ഇതര സമൂഹങ്ങളുടെ, സമുദായങ്ങളുടെ, മതവിഭാഗക്കാരുടെ ആരാധനാലയങ്ങളിൽ വരെ നേർച്ചകളും വഴിപാടുകളുമൊക്കെ സന്താന സൗഭാഗ്യത്തിന് വേണ്ടി നടത്താറുണ്ട്. സത്യത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മക്കളെ അവന് ലഭിക്കുക എന്നുള്ളത് അള്ളാഹു നൽകുന്നതാണ്, അത് വളരെ വ്യക്തമാണ്. അപ്പോൾ ക്ഷമയോടുകൂടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് മക്കളില്ലാത്ത ആളുകൾക്ക് മുന്നിലുള്ള പരിഹാരം. അതാണ് സക്കരിയ നബിയുടെ ജീവിതവും ഇബ്രാഹിം നബിയുടെ ജീവിതവുമൊക്കെ പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അതായത് ജീവിതത്തിൻ്റെ ഒരു വാർദ്ധക്യത്തിൻ്റെ അവസ്ഥയിലാണ് സക്കരിയ നബിക്കും അതേപോലെ ഇവിടെ ഇബ്രാഹിം നബി അലൈഹി സ്സലാമിനുമൊക്കെ അള്ളാഹു സന്താനങ്ങളെ നൽകുന്നത്, മക്കളെ നൽകുന്നത്. ആ മക്കളെ നൽകാനുള്ള കഴിവ് അത് അള്ളാഹുവിൻ്റെ ഖദറും അള്ളാഹുവിൻ്റെ ഖലാവുമൊക്കെയാണ്. അതല്ലാ ഏറ്റവും ഖൈറായൊരു സമയത്താണ് അള്ളാഹു അത് നൽകുക. അതിൽ പല ഹിക്മത്തുകളും ഉണ്ടാകും. അപ്പോൾ മക്കളില്ലാത്തവർ ക്ഷമയോടുകൂടി അള്ളാഹുവിൽ മാത്രം ഭരമേൽപ്പിച്ച്, അള്ളാഹുവിൽ മാത്രം പ്രതീക്ഷയർപ്പിച്ച്, അവനോട് മാത്രം അത് ചോദിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും പലരും മക്കളില്ലാത്ത ദമ്പതികളെ അവരുടെ കുടുംബങ്ങളോ അവരുടെ സൗഹൃദങ്ങളോ അവരുടെ കൂട്ടുകാരൊക്കെ ആയിരിക്കും പലപ്പോഴും വഴിതെറ്റിക്കുന്നത്. നീ ഇന്ന ഒരു സ്ഥലത്ത് പോയി, അവിടെ ഒരു മഹാനുണ്ട് അല്ലെങ്കിൽ ദിവ്യനുണ്ട്, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പോയി നേർച്ചയോ വഴിപാടോ നടത്തിയാൽ നിനക്കെന്ത് ചെയ്യും, മക്കളുണ്ടാകും. കുറേ ആളുകൾക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ശിർക്കിൻ്റെ കേന്ദ്രങ്ങളിലേക്കും അല്ലാ, ഈ ലോകത്തിൻ്റെ സൃഷ്ടാവും പരിപാലകനും നിയന്താവുമായ അള്ളാഹുവിൻ്റെ അപ്പുറം നമുക്ക് സന്താനങ്ങളെ തരാൻ കഴിയും എന്ന് വിചാരിച്ച് പ്രതീക്ഷയർപ്പിച്ച് വിശ്വസിച്ച് പല അപകടങ്ങളിലും ചെന്ന് പതിക്കുന്ന ആളുകളെ മുസ്ലിം സമൂഹത്തിലടക്കം നമ്മൾ കാണുമ്പോൾ ഈ സക്കരിയ നബിയുടെയും ഇബ്രാഹിം നബിയുടെയും ഒക്കെ ജീവിതം നമുക്കതിൽ തീർച്ചയായും വളരെ വലിയ ഓർമ്മപ്പെടുത്തലും ഗുണപാഠവുമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഏതായാലും ഇവിടെ അള്ളാഹുവിൻ്റെ മലക്കുകൾ ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ തൊട്ട്, അള്ളാഹുവിൻ്റെ കാര്യങ്ങളെ തൊട്ട് അത്ഭുതപ്പെടരുത്. അത് നമുക്കുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് എന്ന് പറഞ്ഞാൽ ഒരു നിരാശയുമില്ലാതെ തങ്ങളുടെ റബ്ബിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് ഒരു വിശ്വാസിക്ക് ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെ മുന്നോട്ട് പോകാവുന്നതാണ്. ഏറ്റവും ഖൈറായതാണ് ഒരു മനുഷ്യനൊരു വിശ്വാസിക്ക് അവൻ്റെ അനുഗ്രഹദാതാവായ അള്ളാഹു നൽകുന്നത് എന്ന ഒരു ബോധ്യം ഇതിലൂടെ നമുക്കുണ്ടാവണം. രണ്ടാമത്തേത് അള്ളാഹുവിൻ്റെ അനുഗ്രഹം, അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യം, അതാണ് ആത്യന്തികമായി ഒരു വിശ്വാസിക്ക് ലഭിക്കേണ്ടത് അല്ലേ. അനുഗ്രഹവും കാരുണ്യവുമില്ലാതെ പിന്നെ മറ്റെന്ത് കിട്ടിയിട്ടും ഒരു കാര്യമില്ല. അള്ളാഹുവിൽ നിന്ന് നിങ്ങൾക്ക് മക്കളെ ലഭിക്കുമെന്ന സന്തോഷ വാർത്തയ്ക്ക് പുറമേ അള്ളാഹുവിൻ്റെ മലക്കുകൾ സാറയോടും ഇബ്രാഹിം നബിയോടും പറയുന്നത് അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യവും അവനിൽ നിന്നുള്ള അനുഗ്രഹവും ഈ വീട്ടുകാരെ നിങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ എന്നൊരു ദുആ കൂടിയാണ്. അതേറ്റവും പ്രധാനമാണ്. കാരണം അള്ളാഹു ഏറ്റവും സ്തുത്യർഹനും അള്ളാഹു ഏറ്റവും ശ്രേഷ്ഠനുമാണ്, മഹത്വമേറിയവനുമാകുന്നു എന്ന രണ്ട് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളിലൂടെയാണ് ഈ 73-ാമത്തെ വചനം അള്ളാഹു അവസാനിപ്പിക്കുന്നത്. തീർച്ചയായും അള്ളാഹുവിൻ്റെ ഖുർആൻ യഥാവിധി മനസ്സിലാക്കി ജീവിതം അതിനനുസരിച്ച് ക്രമപ്പെടുത്തി ശരിയായ വിശ്വാസത്തിൻ്റെ വഴിയിൽ സഞ്ചരിച്ച് മുവഹ്ഹിദുകളായി ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇന്നത്തെ ഈ ഹൃദയവസന്തം ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. വസല്ലല്ലാഹു അലാ നബിയ്യന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ സൂറത്തു ഹൂദിലെ 73-ാമത്തെ വചനമാണ് നാം പഠിച്ചത്. അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കാൻ നാം എന്തെല്ലാം ചെയ്യണം എന്നതിനെക്കുറിച്ചായിരുന്നു ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ ക്ലാസ് എടുത്തത്. ജംഷീർ സലാഹി.
5: അറിവില്ലാതെ ഏതൊരു കാര്യം ചെയ്താലും വലിയ നഷ്ടങ്ങൾ തീർച്ചയാണ്. ഒന്നുകൂടി പഠിക്കാമായിരുന്നു, അറിവുള്ളവരോട് ചോദിക്കാമായിരുന്നു എന്ന് പിന്നീട് ഖേദിച്ചിട്ട് എന്ത് കാര്യം? മതം നൽകുന്ന ചില അറിവുകൾ ഇല്ലാതെ പോയാൽ ജീവിതം തന്നെ നമുക്ക് നഷ്ടമാകും. വിളക്ക് കത്തിക്കാൻ അറിയാതെ ഇരുട്ടിൽ നടന്നു പോകുന്നവർ, പുര കത്തുമ്പോൾ മാത്രം വാഴ വെട്ടാൻ ശ്രമിക്കുന്ന മറ്റു ചിലർ, ഇപ്പോൾ അവസരങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെ എത്തിയിരിക്കുന്നു. ഏറ്റവും ആധികാരികമായ സ്രോതസ്സുകളിൽ നിന്ന് ആഴത്തിൽ മതം പഠിച്ച പണ്ഡിതന്മാരുടെ വാക്കുകളിലൂടെ നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന അടിസ്ഥാന അറിവുകൾ കൈമാറുന്ന പ്രോഗ്രാമുകൾ വിശുദ്ധ നാമങ്ങളുടെ പൊരുൾ പകർന്ന് അസ്മാഉൽ ഹുസ്ന പ്രക്ഷേപണം തിങ്കൾ ഇന്ത്യൻ സമയം രാത്രി 9:35 ഗഹന പഠനത്തിന്റെ ശ്രവ്യാനുഭവം സലഫി ദുരൂസ് പ്രക്ഷേപണം ചൊവ്വ ഇന്ത്യൻ സമയം രാത്രി 9:35 പൂർവസൂരികളുടെ പ്രാമാണിക പാഠങ്ങൾ പ്രകാശതീരം ബുധൻ ഇന്ത്യൻ സമയം രാത്രി 9:35 വിശ്വാസ പാഠങ്ങളുടെ വെള്ളി വെളിച്ചങ്ങൾ അടിത്തറകൾ പ്രക്ഷേപണം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 9:35 കർമ്മശാസ്ത്രത്തിന് കാതോർക്കുക കർമ്മസരണി പ്രക്ഷേപണം വെള്ളി ഇന്ത്യൻ സമയം രാത്രി 9:35 മഹാമനീഷികളുടെ മാതൃകയറിയാൻ സ്മൃതിപദം പ്രക്ഷേപണം ശനി ഇന്ത്യൻ സമയം രാത്രി 9:35 നേർവഴിയുടെ പാഠങ്ങൾ സുപദം പ്രക്ഷേപണം ഞായർ ഇന്ത്യൻ സമയം രാത്രി 9:35 കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും
1: പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി.
6: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألف لا

0: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാനിൻ്റെ പാരായണമാണ് നാം ഇതുവരെയും കാതോർത്തത്. പാരായണം നിർവഹിച്ചത് അബ്ദുൽ വാലി അൽ അർഖാനി.
1: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെയും മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ് അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ് മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്തെ വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും, മുഅ്ജിസത്തും അത് തന്നെയാണ്. അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഖുർആൻ ടെലിക്യൂസ്, നമ്മുടെ കുരുന്നു മക്കളുടെ ഖുർആൻ വിജ്ഞാനിയങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന ഖുർആൻ ടെലിക്യൂസിൽ മോഡറേറ്ററായി ആദിൽ അബ്ദുള്ള എടത്തനാട്ടുകര.
4: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ. അമ്മാ ബാദ്. പീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലിക്യൂസിലാണ് നമ്മളുള്ളത്. ഇൻഷാല്ലാ ഇന്നത്തെ ഈ എപ്പിസോഡിലെ ഒന്നാമത്തെ കോളർ ആരാണെന്ന് നോക്കാം. പ്ലീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലിക്യൂസിലേക്ക് സ്വാഗതം.
5: പേര് പറഞ്ഞോളൂ.
4: അജില്ല. നീ എന്റെ പേരെന്താ? എവിടെ ഉള്ളത്? നാട്ടിലുണ്ടോ? വന്നിട്ടില്ല. അന്റെ പേരെന്തായിരുന്നു? പേരെന്തായിരുന്നു? മറന്നു. കേൾക്കണില്ലേ? അജിസിലോ. ഓക്കെ ഓക്കെ, എന്റെ പേര് മറന്നു. ഇതാ എന്താണ് കാക്കാന്റെ പാട്? ഓക്കെ. അപ്പോ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു എന്താ വിളിക്കാത്തത്. ഞാനാണെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ലല്ലേ? അല്ല, എന്താ എന്റെ ഹിഫ്ദ് പഠനം എന്തായി?
5: ഒരു
4: ആ ഞാൻ അറിഞ്ഞു മാഷാ അസ്ലഹ ഉസ്താദാണ് അല്ലേ. അമ്മ ജൂസും തബാറക്ക് ജൂസും കഴിഞ്ഞോ? ബക്കറ അവിടുന്ന് തുടങ്ങിയത്? ആ ഓക്കെ ഓക്കെ മാഷാ. എന്തായാലും എന്താ പറയാ, കുറച്ച് നേരത്തെ തുടങ്ങേണ്ട ആയിരുന്നു, അപ്പോ നമ്മള് പെട്ടെന്ന് സ്പീഡ് ആക്കണം കേട്ടോ. നമുക്ക് ചോദിക്കല്ലേ, ചോദ്യം ചോദിക്കട്ടെ. നമുക്ക് നോക്കി വെക്കാം. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ثم إنهم لصال الجحيم. അത് ഏത് സൂറത്തിലാണ് അഞ്ചില? ഭയങ്കര സിമ്പിളാണ്, എന്നും ചോദിക്കണ പോലെ അല്ല കേട്ടോ. ثم إنهم لصال الجحيم ഏത് സൂറത്തെയാണ്? ഹലോ, ഇൻഷാല്ലാ ഈ എപ്പിസോഡിലെ അടുത്ത കോളറിലേക്ക് പോവാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലിവിഷനിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? അജിസിലാണ്. അജിസി നേരത്തെ കട്ടായി പോയില്ലേ? ഇജി അന്നോട് ചോദ്യം ചോദിക്കുമ്പോ ഇജി കട്ടാക്കാണല്ലോ, എല്ലാ പ്രാവശ്യം ചോദിക്കും കട്ടാക്കുണ്ടല്ലോ. കട്ടാക്കിട്ട് അവിടെ പോയി നോക്കുന്നുണ്ടാവൂലെ. അറിയാത്ത ചോദ്യം വരുമ്പോ കട്ടാക്കണതാ? ഞാൻ വിചാരിച്ചു അറിയാത്ത ചോദ്യം വന്നപ്പോ വേഗം കട്ടാക്കിട്ട് നോക്കിട്ട് പിന്നെ വിളിക്കണം. ഇടക്കിടക്ക് അറിയാതെ കട്ടാവുണ്ടല്ലോ. അപ്പൊ കൈകൊണ്ട് അമർത്തി കട്ടാവാതിരിക്കും. എന്താണ് അച്ഛല്ലേ, അറിയാത്ത ചോദ്യാവും, അതാണ് അറിയാതെ കട്ടാവുന്നത്. ആയിക്കോട്ടെ, ഞാൻ ചോദ്യം ചോദിച്ചാ, ഒന്ന് ഒന്നാമത്തെ ചോദ്യം ചോദിച്ചാ. അല്ല അത് അത് ചോദിക്കണില്ല, അത് ഞാൻ ഇനിയിപ്പോ നോക്കിയിട്ടുണ്ടോ. ഞാൻ വേറെ ചോദിക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.

0: അത് ഏത് സുഹൃത്തിനാണ്? അൻസിൽ. ഇന്നഹു കാന ഫീ അഹ്ലിഹി മസ്റൂറ. ഉറപ്പാണ്, തെറ്റാനും പോവും, തെറ്റാ വിട്ടാവും. ഉറപ്പാ? ഉറപ്പെന്ന് പറഞ്ഞിട്ട് തെറ്റിയാൽ പിന്നെ ഔട്ടാവും കേട്ടോ. ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ഉറപ്പാ? ഓക്കെ, മാഷാല്ലാ. രണ്ടാമത്തെ ചോദ്യം പേടിക്കണ്ട, രണ്ട് ചോദ്യം ഉണ്ടല്ലോ, രണ്ടെണ്ണം ഉണ്ടല്ലോ, രണ്ടെണ്ണത്തിൽ കിട്ടിയാലല്ലേ കിട്ടുള്ളൂ. أعوذ بالله من الشيطان الرجيم. إنه هو يبدئ ويعيد. أين توت مبلايت؟ أوكي. إنه هو يبدئ ويعيد. إنه هو يبدئ ويعيد. അത് ഏതാ സുഹൃത്ത്? ഏതാ അമ്മ ജുസിലാണ്? ഏതാ സുഹൃത്ത്? ഏതാ ഇത് കിട്ടൂല അജ്സിലേ. പിന്നെ ഹുഹോയ്ബുദി ഹോയ്വായത് ഏത് സുഹൃത്ത്? ഏതാ അത് സിമ്പിളാണല്ലോ. അജ്സിൽ
1: അറിയില്ല.
0: അറിയില്ല എന്ന് പറയാൻ പറ്റൂല, അമ്മ ജ്യൂസ് ആണ്, സിമ്പിൾ സുഹൃത്താണ്. അത് ഞാൻ ആൻസർ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും അത്ര സിമ്പിൾ ആയിരുന്നല്ലോ, അത്രക്ക് സിമ്പിളാണ് സുഹൃത്തിന്റെ പേര്. ഉറപ്പാണോ? വെറുതെ ഉറപ്പെന്ന് പറഞ്ഞിട്ട് പിന്നെ ഔട്ടാ കിട്ടോ, ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ഓക്കെ, സുഹൃത്ത് ബുറൂജാണ്, നമ്മളെ ക്വസ്റ്റ്യൻ അതല്ല. ഇന്ന ഹു ഹു ഉപതി ഹോയ് വഴിതിൻ്റെ തൊട്ട് മുമ്പുള്ള ആയത് അത് പറഞ്ഞു കഴിച്ചില്ല.

0: അജിസിൽ, ഹലോ, കട്ടായോ? ആരാ പറഞ്ഞത്? ഒപ്പന ഉമ്മ പറഞ്ഞിരുന്നില്ലല്ലോ. ആ അത് കിട്ടാൻ വഴിയില്ലല്ലോ, ഇത്രയും ടഫാക്കിട്ട്. മൂന്നാ അത് ശരിയാണ്. മാഷാ തബാറക് ജ്യൂസ് അറിയോ? അജിസിൽ ആയിക്കോട്ടെ, എന്നാ മൂന്നാമത്തെ ഒരു ചോദ്യം കൂടി ചോദിക്കാം. ഇൻഷാല്ലാ പരമാവധി ടഫാക്കട്ടെ കേട്ടോ. ഇതിന് കിട്ടിയ എനിക്ക് സമ്മാനം കിട്ടൂലേ? സമ്മാനൊക്കെ എവിടെ വെക്കുക വീട്ടില്? അതൊക്കെ നിറഞ്ഞല്ലോ, അത് ഇവിടെ നിന്ന് ഇങ്ങനെ വാങ്ങിക്കൊണ്ടേട്ട് എപ്പോഴും വാങ്ങാൻ പറ്റൂല. അങ്ങനെ അങ്ങനെ എപ്പോഴും വാങ്ങണ്ട. ഞാൻ നോക്കാം, നമുക്ക് മൂന്നാമത്തേടും ഉത്തരം പറഞ്ഞു ചോദിക്കട്ടെ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فأخذه الله نكال الآخرة والأولى
1: إن في ذلك
0: إن في ذلك നോക്കിയോസുണ്ടി? ആ ഫീതായിരിക്കും. മാഷാല്ലാ, ഇപ്പൊ എനിക്ക് ഓക്കെ മതി മതി മതി. ഇപ്പൊ അജിസിലിന് തോന്നിയുണ്ടാവും മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. പക്ഷെ ഇതല്ല ചോദ്യം. ഈ ഫഹദഹുല്ലാഹു നക്കാലൽ ആഖിറത്തി വൽ ഊല എന്നുള്ള ആയത്തില്ലേ, അത് ഏത് സൂറത്ത്? നാസിയാത്താണ്. മാഷാല്ലാ, എന്നാ അതും അല്ല ചോദ്യം. ചോദ്യം എന്താണെന്ന് വെച്ചാല് എന്നുള്ള ആയത്തില്ലേ, അതിന്റെ തൊട്ട് മുമ്പുള്ള ആയത്ത്. സൂറത്തു നാസിയാത്തിലാണ് അറിയാലോ. ഓതി നോക്കാം, ഫഹദഹുല്ലാഹുവിന്റെ തൊട്ട് മുമ്പത്തെ ആയത്.
1: Okay.

فأخذه الله نكال الآخرة والأولى. അവസാനത്തായത്, സോറി, അതിൻ്റെ തൊട്ട് മുമ്പുള്ളായത്.

0: ഉത്തരം അറിയോ? ഇല്ലെങ്കിൽ നമുക്ക് ഔട്ടാക്കാം. പെൻസിൽ. നാസിയാത്ത് ഓതി നോക്കാം. നാസിയാത്ത് അറിയില്ലേ സുഹൃത്ത്? ഓതി നോക്കാം പിന്നെ. അങ്ങനെ വേണ്ട. ഫഹദഹുല്ലാഹു നകാലൽ ആഖിറത്തി വൽ ഊല എന്ന് പറഞ്ഞ ആയത്തിന്റെ തൊട്ട് മുമ്പത്തെ ആയത്ത്. നാസിയാത്ത് ഓതിയ കിട്ടുമല്ലോ. രണ്ട് ചോദ്യം പറഞ്ഞിട്ട് മൂന്നാമത്തേല് ഔട്ടായാല് മോശമാണ് കേട്ടോ. വേ ഓതി നോക്ക്, സ്പീഡ് നോക്കി ഓതി. ഔട്ട് ഔട്ടോ. ഈ ആഴ്ചത്തെ സമ്മാനം
1: പോവും.
0: ഒന്നുകൂടി അതല്ല, അത് ഞാൻ ഓതി ആയത്. അതിന് മുമ്പത്തെ ആയത് ഓതി. ആരാ പറഞ്ഞ? നമ്മച്ചി പറഞ്ഞതുണ്ടാവും അല്ലേ. ഒറ്റ കിട്ടിയോ? അപ്പോ ഈ ആഴ്ച കഴിച്ചില്ലായതാണ്, ജസ്റ്റ് മിസ്സിന്. അടുത്ത ആഴ്ച ഞാൻ
1: പിടിച്ചോളാം
0: കേട്ടോ. വിളിക്കോണ്ട് ഇൻഷാല്ല. ഈ എപ്പിസോഡിലെ അടുത്ത കോളറിലേക്ക് പോവാം. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള.
2: അസ്സലാമു അലൈക്കും.
0: വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. പി എസ് ഖുർആൻ റേഡിയോ സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഹാജറോ. ഹാജറോ കൊല്ലം ജില്ലയിലെ ഐത്തിൽ. ഹാജർ എത്ര ക്ലാസ്?
2: കൊല്ലം മൂന്നിലെ.

0: ചോദ്യങ്ങളാണ് ചോദിക്കുക. അതില് മൂന്നെണ്ണത്തിന് ഉത്തരം പറഞ്ഞാൽ ഇൻഷാല്ലാ എന്താ പറയാ സമ്മാനം ഉണ്ടാവും വീട്ടില്. സമ്മാനം വീട്ടിലേക്ക് എത്തും കേട്ടോ. ഏതൊക്കെ സൂറത്തുകൾ അറിയാം? അമ്മ ജൂസ് ഫുൾ അറിയില്ല. അമ്മ ജൂസ് ഫുൾ അറിയില്ല. ഓക്കെ, എന്തായാലും ഇൻഷാല്ലാ ആദ്യമായിട്ട് വിളിക്കണല്ലോ അല്ലേ. ഓക്കെ, എന്തായാലും ഞാൻ ചോദ്യം ചോദിക്കാം ഇൻഷാല്ലാ. ഹാജറിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: ഉമ്മ, വാപ്പ, അനിയൻ, ഫാമിലി മൊത്തം ഉണ്ട്.
0: ഓക്കെ, ഹാജറാണ് മൂന്ന് മോള്. ഓക്കെ, അപ്പൊ ഇൻഷാല്ലാ അടുത്താരുള്ളത്? അനിയനുണ്ട്, ഉമ്മച്ചിണ്ടോ? അപ്പൊ എന്താ ചോദിക്കണ ചോദ്യത്തിന് ഉമ്മച്ചി പറഞ്ഞുതരില്ലല്ലോ. എന്നാ ചോദിക്കാം ഇൻഷാല്ലാ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يومئذ تحدث أخبارها بأن ربك أوحى لها أين باقي يا سورة فلايت وضع അതിന്റെ ബാക്കി ഓത അറിയണ സൂറത്തല്ലേ, അറിയോ? അതെ, അത് തന്നെയാണ്. ബാക്കി ഓക്കെ ഓക്കെ, ഞാൻ വേറെ ചോദ്യം ചോദിക്കാം. وأرسل عليهم طيرا أبابيل
1: ترميهم بحجارة من سجيل فجعلهم كعصف مأكول.
0: اوكي ما شاء الله، ده ايه سورة تانا؟ هاجرة؟ ده ايه سورة تانا؟ وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كعصف مأكول. ما شاء الله، سورة الفيل. اوكي، ممكن രണ്ടാമത്തെ ചോദ്യം ചോദിക്കാം.

0: ولا يحض على طعام
1: فبين
0: المسكين.
1: المصلين الذين عن صلاتهم ساهون ويمنعون أمرهم
0: الذين
1: ساهون
0: هم عن صلاتهم
1: الذين هم راهون ويملكون الماعون
0: ويمنعون عين ط هاجر. هذه ايه سورته؟
1: سورة الماعون.
0: സൂറത്തുൽ മാഊൻ. മാഷാ
1: അല്ലാ.
0: അവസാനത്തെ ഒരു ചോദ്യം കൂടി നമുക്ക് ബാക്കിയുണ്ട്. എങ്ങനെ? ആ ചെറിയ ചെറിയ സൂറത്ത് തന്നെയാണ് കേട്ടോ. ما أغنى عنه ماله
1: سيصلى نارا ذات لهب وامرأته حمالة الحطب في جيدها حبل من مسد.
0: اوكي ما شاء الله.
1: سورة المسد.
0: سورة المسد. اوكي ما شاء الله. അപ്പോൾ ഇങ്ങനെയാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക. ഇൻഷാല്ലാ അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോൾ കുറച്ചുകൂടി വലിയ വലിയ സൂറത്ത് നിന്ന് ചോദിക്കും കേട്ടോ. അതിപ്പോൾ ആദ്യം ആയതുകൊണ്ടാണ് ഞാൻ ചെറിയ ചെറിയ സൂറത്ത് നിന്ന് ചോദിച്ചത്. ഇൻഷാല്ലാ അപ്പോൾ എന്താ പറയുക, കുറച്ചുകൂടെ സൂറത്തുകൾ പഠിച്ചിട്ട് അടുത്ത ഞായറാഴ്ച വീണ്ടും വിളിക്കാം ഇൻഷാല്ലാ. അപ്പോൾ പീസ് റേഡിയോയിൽ എന്താ ഫീഡ്ബാക്ക് ഓപ്ഷൻ ഉണ്ട്, അവിടെ ഹാജറിൻ്റെ അഡ്രസ്സ് ഒന്ന് കൊടുക്കണം കേട്ടോ. സമ്മാനം വേണ്ടേ? അടുത്ത പ്രാവശ്യം ഒന്ന് വിളിക്കാം. ഓക്കെ. മാഷാ പീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലിഗ്രസിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ കുട്ടികളെ പരമാവധി ഈ പ്രോഗ്രാമിലേക്ക് പങ്കെടുപ്പിക്കാൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
2: ജസാകുമുല്ലാഹു ഖൈറ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഖുർആൻ ടെലിഗ്രസ്. أعوذ بالله من الشيطان الرجيم.

0: മാന്യശ്രോതാക്കൾ കേട്ടത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആൻ പരിപാടിയിൽ സൂറത്ത് നൂറിലെ 21 മുതൽ 34 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ.
1: أعوذ بالله من الشيطان الرجيم.

അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്നുപോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: ഈസ് ഖുർആൻ റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നേറെ ശ്രദ്ധേയമായ തഹ്സീനിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് നമുക്ക് കേൾക്കാം. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹശറിൽ നിന്നും 10-ാമത്തെ ആയത്താണ് ഇൻഷാല്ലാ ഹാഫിയ അബ്ദുൽ ശുക്കൂർ ക്ലാസ് എടുക്കുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, ഇൻഷാ അല്ലാ സൂറത്തുൽ ഹഷറിലെ 10-ാമത്തെ ആയത്താണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട വളരെ ഗൗരവതരമായിട്ടുള്ള കാര്യങ്ങളാണ് പഠിച്ചു വരുന്നത്. തജ്വീദ് നിയമങ്ങളും അതുപോലെ സാധാരണ ഓതിപ്പോകുന്ന സമയത്ത് തജ്വീദ് നിയമങ്ങളോ അല്ലെങ്കിൽ അക്ഷരങ്ങളുടെ ഉച്ചാരണമൊന്നും അറിയാത്ത ആളുകൾ ഓതിപ്പോകുന്ന സമയത്ത് ധാരാളം അബദ്ധങ്ങൾ വരാറുണ്ട് എന്നുള്ളത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കേണ്ട, വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഇൻഷാ അല്ലാ ഇന്നത്തെ ക്ലാസ്സിൽ 10-ാമത്തെ ആയത്താണ് പഠിക്കുന്നത്.
4: والذين جاءوا من بعدهم يقولون ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.
3: ഈ ആയത്ത് ധാരാളമായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്, അങ്ങനെയെല്ലാം ഉള്ള ഒരു ആയത്താണ്. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം.
4: വല്ലദീന ജഉ, വല്ലദീന,
3: ഇവിടെ എല്ലാ ക്ലാസ്സിലും പറയാറുള്ളത് പോലെ തന്നെ ദാലിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. വല്ലദീന അല്ല വല്ലദീന. വല്ലദീന ദാല് നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനരകൾക്കിടയിലൂടെ അല്പം പുറത്തോട്ട് വരണം, അതാണ് ദ. വല്ലദീന
4: ജഉ,
3: ഇവിടെ മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസയാണ്. ഒരേ പദത്തിലാണുള്ളത് മദ്ദ് മുത്തസിൽ. നിർബന്ധമായിട്ടും ഇത് 4-5 ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം.
4: ജഉ വല്ലദീന ജഉ മിൻ ബഅദിഹിം.
3: ഇനി മിൻ ബഅദിഹിം, സാക്കിന നൂന് ശേഷം ബ വന്നാൽ നൂണിനെ മീമാക്കി മാറ്റണം, അതാണ് ഇഖ്ലാബ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്
4: മിൻ ബഅദിഹിം. മിൻ ബഅദിഹിം അല്ല മിൻ ബഅദിഹിം.
3: അവിടെ നൂനിനെ മീമാക്കി മാറ്റി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം.
4: മിൻ ബഅദിഹിം യഖൂലൂന.
3: യഖൂലൂന അല്ല യഖൂ.
4: യഖൂലൂന റബ്ബന ഇഗ്ഫിർ ലനാ. റബ്ബന
3: ശേഷം ഇഗ്ഫിർ ലനാ എന്നാണല്ലോ. അതുകൊണ്ട് തന്നെ
4: റബ്ബനഗ്ഫിർ ലന
3: ഇങ്ങനെ ഓതണം. ഈ മദ് വസുലിൻ്റെ ഹംസ, ഇഗ്ഫിർ ലന എന്നതിലെ ഹംസ വസുലിൻ്റെ ഹംസയാണ്. അഥവാ ചേർത്തി ഓതുന്ന സമയത്ത് ആ അലിഫിനെ ഉച്ചരിക്കൂല.
4: റബ്ബനഗ്ഫിർ ലന എന്നാ പറയുക.
3: റബ്ബനഗ്ഫിർ ലന എന്നും ആവരുത്. ഗൈന് ഉച്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഗൈന് തൊണ്ടയുടെ മുഗൾ ഭാഗമാണ് മഖ്റജ്.
4: റബ്ബനഗ് ഫിർ ലന.
3: അതുപോലെ തന്നെ അവിടെ ശ്രദ്ധിക്കേണ്ടത് ഇഗ്ഫിർ റാഇനെ തർക്കീഖ് ചെയ്യണം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. ഇഗ്ഫിർ എന്നാണ്, ഈ റബ്ബനഗ്ഫിർ എന്നല്ല, റബ്ബന ഗ്ഫിർ ലന അല്ല, റബ്ബന ഗ്ഫിർ ലന, റബ്ബന ഗ്ഫിർ ലന വലി ഇഖ്വാനിന, വലി ഇഖ്വാനിന, വലി ഇഖ്വാനിന അല്ലദീന, വലി ഇഖ്വാനിന അല്ലദീന, രണ്ട് നൂനാണ്, ഇഖ്വാനിന, വലി ഇഖ്വാനിന എന്ന് കൃത്യമായിട്ട് ഉച്ചരിക്കണം. അല്ലദീന വലി ഇഖ്വാനിന അല്ലദീന, അല്ലദീന, അല്ലസീന അല്ല, അല്ലദീന സബഖൂന, സബഖൂന, ഇവിടെയൊക്കെ സബഖൂന എന്ന് ഓതിപ്പോകരുത്, സീനും ബാവും ഒക്കെ വളരെ ലൈറ്റായിട്ട് മീൻസ് കനപ്പിച്ചുകൊണ്ടല്ല ഉച്ചരിക്കേണ്ടത്. സ സബഖു അല്ല, സബഖു, സബഖു, സബഖൂന, അവിടെയും ഖാഫിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം, സബഖൂന അല്ല, സബഖു, സബഖു, അപ്പോഴാണ് അർത്ഥം ക്ലിയർ ആവുകയുള്ളൂ. സബഖൂന ബിൽ ഈമാനി, ബില്ലീമാനി അല്ല, ബില്ലീമാനി എന്നല്ല, ബിൽ ഈമാനി, ഹംസ ഉച്ചരിക്കണം, ബിൽ ഈമാനി, വല തജ്അൽ, വല തജ്, ജീമിനെ ഖൽഖല ചെയ്യണം, കേൾക്കണം, വല തജ്അൽ, തജ്അൽ അല്ല, ഹംസ അല്ല, തജ്അൽ, തജ്അൽ, വല തജ്അൽ ഫീ ഖുലൂബിന, ഫീ ഖുലൂബിന, ഖാഫ്, ഖുലൂബിന, ഖുലൂബിന ആവരുത്, ഖൽബും ഖൽബൊക്കെ വളരെ അർത്ഥവ്യത്യാസമുള്ള കാര്യമാണ്, എല്ലാവർക്കും അറിയാം ഖൽബ് എന്താണെന്നും ഖൽബ് എന്താണെന്നും ഒക്കെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് വല തജ്അൽ ഫീ ഖുലൂബിന, ഖാഫ്, തൊണ്ടയുടെ മുഗൾ ഭാഗം കഴിഞ്ഞ് ചെറുനാക്കിൻ്റെ ആ ഭാഗമാണ് മഹ്റജ്. അതുകൊണ്ട് ഫീ ഖുലൂബിന ഗില്ലൻ ലില്ലദീന, ഗില്ലൻ, ഗൈന്, തൊണ്ടയുടെ മുഗൾ ഭാഗം, ഗ, ഗി, ഗു, ഗില്ലൻ, ഗില്ലൻ, ഗില്ലൻ ലില്ലദീന. ഇവിടേക്ക് ചില ആളുകളൊക്കെ പ്രാർത്ഥിക്കുന്നത് വലാത്ത ജൽഫി ഖുലൂബിന ഇല്ല ലില്ലദീന, ഇല്ല ലില്ലദീന എന്നൊക്കെ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് ശ്രദ്ധിക്കണം, ഗില്ലൻ ലില്ലദീന, ഗില്ലൻ ലില്ലദീന, ഗില്ലൻ ലില്ലദീന ആമനു, ആമനു, റബ്ബന ഇന്നക, റബ്ബന ഇന്നക, മദ്ദിൻ്റെ അക്ഷരം അലിഫിന് ശേഷം ഹംസയാണ് ഇവിടെ മദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിലത് നീട്ടണം. റബ്ബന ഇന്നക, മദ് മുൻഫസിൽ നീട്ടാവുന്ന മദ്, മദ് ജായിസാണ്. റബ്ബന ഇന്നക നൂൻ മുഷദ്ദഗുന്ന, ഇന്നക റഊഫുർ റഹീം, റഊഫുൻ, റഊഫുർ റഹീമല്ല, റാഇനെ കനപ്പിക്കണം, എന്നാൽ റ എന്നായി പോകരുത്, റഊഫുൻ, റഊഫുൻ, ഹംസ, റഊ, ഹംസയുടെ ഉച്ചാരണം മഖ്റജ് തൊണ്ടയുടെ താഴെഭാഗം. ഇവിടെ നമ്മൾക്ക് ഓതിപ്പോടുന്നത് പലപ്പോഴും ചില ആളുകളൊക്കെ ഓതിപ്പോവുകയാൽ പ്രാർത്ഥിക്കുന്നൊക്കെ ചെയ്യുന്നത് റബ്ബന ഇന്നക റഊഫുർ റഹീം, റഊഫുർ റഹീം എന്നൊക്കെ ആയിരിക്കും ഇൻഷാല്ല. അതുകൊണ്ട് കൃത്യമായിട്ടിത് കേട്ട് പഠിക്കണം, റഊഫുൻ, റഊഫുർ റഹീം, റഊഫുർ റഹീം, റഹീം, തൊണ്ടയുടെ മധ്യഭാഗം, ഹ, റഊഫുർ റഹീം. അവസാനത്തിൽ മദ് ഇഅറദുൽ സുക്കൂൻ അഥവാ രണ്ട് നാല് ആറ് ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്.

0: يقولون ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.
1: സൂറത്തുൽ ഹാഷറിലെ 10-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടു മനസ്സിലാക്കിയത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. കൃത്യമായിട്ട് ഖുർആൻ പാരായണം ചെയ്യാൻ ശ്രമിക്കുക, പഠിക്കുക. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: ജസാക്കല്ലാഹു ഖൈറാ, ബാറക്കല്ലാഹു ഫീക്ക്. അത്തഹ്സീൻ ഇവിടെ സമാപിക്കുകയാണ്. നമ്മൾ ഇന്ന് സൂറത്തുൽ ഹാഷറിൽ നിന്നും 10-ാമത്തെ ആയത്താണ് അൽഹംദുലില്ലാ പഠിച്ചത്. ക്ലാസ് എടുക്കാനായി സ്റ്റുഡിയോയിലുണ്ടായിരുന്നത് ഹാഫിദ് അബ്ദുൽ ശക്കൂർ.
3: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുന്നവരും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ 15 വചനങ്ങളാകുന്നു ഇപ്രകാരം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തുൻ നംലിലെ 25-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്.
4: അല്ലാ യസ്ജുദു ലില്ലാഹി അല്ലദീ യുഖ്രിജുൽ ഖബ

0: ആകാശങ്ങളിലും ഭൂമിയിലും ഒളിഞ്ഞുകിടക്കുന്നത് പുറത്തുകൊണ്ടുവരികയും നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അറിയുകയും ചെയ്യുന്നവനായ അള്ളാഹുവിന് അവർ പ്രണാമം ചെയ്യാതിരിക്കുവാൻ വേണ്ടി പിശാജ് അങ്ങനെ ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തുൻ നംലിലെ 25-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നിങ്ങൾ കേട്ടത്. പീസ് റേഡിയോ ഈ പഠനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഖുർആനിൽ ഇത്തരം വചനങ്ങൾ കേൾക്കുമ്പോൾ, അത് പാരായണം ചെയ്യുമ്പോഴും സുജൂദ് ചെയ്യാനുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്തുക എന്നുള്ളതാണ് എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ.
1: പ്രിയ ശ്രോതാക്കളിപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ അന്നൂർ.

0: പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
1: വിശുദ്ധ ഖുർആൻ പഠനത്തിനായി പീസ് റേഡിയോ ഒരുക്കുന്ന സമ്പൂർണ്ണ സമഗ്രമായ പഠന പദ്ധതിയാണ് അന്നൂർ ഖുർആൻ പഠന പദ്ധതി. അന്നൂറിന്റെ 16-ാമത്തെ മൊഡ്യൂളിൽ 18-ാമത്തെ ക്ലാസ്സിലേക്കാണ് ഇന്ന് നാം പ്രവേശിക്കുന്നത്. ഖുർആനിന്റെ അവതരണം എന്തിന്? ക്ലാസ് എടുത്തുകൊണ്ട് അബ്ദുൽ ജബ്ബാർ മദീനി നമുക്കൊപ്പം ചേരുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വബിഹി നസ്തഈൻ വസല്ലല്ലാഹു വസല്ലമ വബാറക അല നബീന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ ഥുമ്മ അമ്മാ ബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ നോമിൻ്റെ ആയത്തുകളുമായി ബന്ധപ്പെട്ട് ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന ആയത്തിൻ്റെ ഭാഗമാണ് പഠിച്ചു വരുന്നത്. റമദാൻ മാസം, അതിൽ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു എന്നതാണ് ഈ തുടക്കത്തിൻ്റെ തേട്ടവും ആശയവും. റമദാനിൽ ഇത് എന്ന് അവതീർണമായി എന്നതാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു വെച്ചത്. എങ്ങനെയാണ് ഈ അവതീർണത, അതാണ് ഈ തുടക്കത്തിൽ നമ്മൾ ഇൻഷാല്ലാ പഠിക്കുന്നത്. നമ്മുടെ വചനം ഈ 185-ാം വചനമാണ്. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൻ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽഫുർഖാൻ എന്ന് തുടങ്ങിയുള്ള വിശാലമായ വചനം. അതിൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഈ ഭാഗമാണ് പറഞ്ഞു വന്നത്. അപ്പോഴാണ് എന്ന അവതീർണമായി എന്ന് പഠിച്ചത്. ഇനി ഇതെങ്ങനെ അവതീർണമായി? അതൊരു പ്രധാന വിഷയമാണ്. ചിലർക്കുണ്ടായേക്കാവുന്ന ആശയക്കുഴപ്പങ്ങൾ ഇവിടെ തീർത്തു പോകേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 40 വയസ്സ് പൂർത്തിയായ സമയം ജബൽ അന്നൂറിൽ ഹിറയിൽ, ഹിറ ഗുഹയിൽ, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മനമിറങ്ങി തിരുസവിധത്തിൽ വന്ന് വിശുദ്ധ ഖുർആന്റെ ആദ്യ വചനങ്ങൾ 5 എണ്ണം അത് ഓതി തിരുദൂതരെ പഠിപ്പിച്ചു. അതൊരു വലിയ സംഭവമാണ്. പക്ഷേ തിരുനബിക്ക് വിശുദ്ധ ഖുർആൻ അവതരണം തുടങ്ങിയത് അപ്പോഴാണ്, അവിടെയാണ്. സൂറത്തുൽ അലഖിലെ 5 വചനങ്ങൾ, ഇഖ്റാ ബിസ്മി റബ്ബികല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റാ വറബ്ബുകൽ അക്രമുല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. ഈ 5 വചനങ്ങൾ. അതോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയായി, പ്രവാചകത്വം ലഭിച്ചു. പിന്നെ നാളുകൾ വഹ്യ് നിലച്ചു. തുടർന്ന് സൂറത്തുൽ മുദ്ദസ്സിറിലെ 5 തുടക്കവചനങ്ങൾ അവതരിപ്പിച്ചു. അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ 40-ാമത്തെ വയസ്സ് പൂർത്തിയായി ഈ 5 വചനങ്ങൾ അവതീർണമായതിനു ശേഷം വിശുദ്ധ മക്കയിൽ ജബലുന്നൂറിൽ ഹിറയുടെ പരിസരത്ത് വെച്ച്. യാ അയ്യുഹൽ മുദ്ദസ്സിർ قم فانذر وربك فكبر وثيابك فطهر والرجز فاهجر. ഇതായിരുന്നു പ്രസ്തുത 5 വചനങ്ങൾ. ഇതോടുകൂടി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം റിസാലത്തിനാൽ അനുഗ്രഹിക്കപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റസൂലുമായി. വിശുദ്ധ ഖുർആനിന്റെ അവതീർണത എങ്ങനെ? അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത് ഇങ്ങനെയായിരുന്നു എന്ന് നമ്മൾ തുടക്കത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒപ്പം ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു, വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ടു, അങ്ങനെയുള്ള മാസമാകുന്നു റമദാൻ മാസം. വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ടതാണ് ആരിൽ നിന്ന്? അള്ളാഹുവിൽ നിന്ന്. ആയിറക്കി അർറൂഹുൽ അമീൻ വഇന്നഹു ലതൻസീലു റബ്ബിൽ ആലമീൻ നസല ബിഹി അർറൂഹുൽ അമീൻ അലാ ഖൽബിക ലതകൂന മിനൽ മുൻദിരീൻ ബിലിസാനിൻ അറബിയിൻ മുബീൻ. അള്ളാഹു സുബ്ഹാനഹു തആല സൂറത്തു ശുഅറയിൽ പറഞ്ഞു, വിശുദ്ധ ഖുർആൻ ലോകരുടെ റബ്ബായ അള്ളാഹുവിന്റെ അവതീർണതയാകുന്നു, അള്ളാഹുവിൽ നിന്ന് അവതീർണമാകുന്നു. നസല ബിഹി റൂഹുൽ അമീൻ, അതുകൊണ്ട് ഇറങ്ങിയത് വിശുദ്ധ വിശ്വസ്ത ആത്മാവായ മലക്ക് ജിബ്രീലാണ്. ഇറങ്ങിയത് അലാ ഖൽബിക്, അങ്ങയുടെ ഹൃദയത്തിലേക്കാണ്. ലിതകൂന മിനൽ മുൻദിരീൻ, അങ്ങ് തങ്ങളെ അഭിസംബോധന ഇതെല്ലാം പറയുകയാണ്. മുന്നറിയിപ്പുകാരൻ ആകുന്നതിന് വേണ്ടി വിശുദ്ധ ഖുർആൻ ബിലിസാനിൻ അറബിയിൻ മുബീൻ, സ്പഷ്ടവും വ്യക്തവുമായ അറബി ഭാഷയിലാകുന്നു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നത്. അപ്പോ റമദാൻ മാസത്തിൽ ഇങ്ങനെയാണ് വിശുദ്ധ ഖുർആന്റെ അവതീർണത തിരുദൂതരിലേക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ ഇവിടെ അൽ ഖുർആൻ എന്നാണ് പറഞ്ഞത്, വിശുദ്ധ ഖുർആൻ. അത് വിശുദ്ധ ഖുർആൻ മൊത്തത്തിലാണോ, അതല്ല ഖുർആനിൽ നിന്ന് ഏതാനും സൂക്തങ്ങളാണോ? അവിടം ചില വിഷയങ്ങൾ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. വിശുദ്ധ റമദാൻ മാസത്തിൽ ലൈലത്തുൽ ഖദറിൽ, ലൈലത്തുൻ മുബാറക് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട രാവിൽ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ്. റമദാനിൽ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു എന്നുള്ളതിന് നമ്മുടെ ഈ വചനം സാക്ഷിയാണ്. ഖദറിന്റെ രാവിൽ, ലൈലത്തുൽ ഖദറിൽ ഇറങ്ങി എന്നതിന് ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ എന്ന ആയത്ത് സാക്ഷിയാണ്. ലൈലത്തുൽ ഖദറിൽ തീർച്ചയായും നാം വിശുദ്ധ ഖുർആനെ അവതരിപ്പിച്ചിരിക്കുന്നു. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറകത്തിൻ, സൂറത്തു ദുഖാനിലെ മഹൽ വചനം, ഏഴാമത്തെ വചനം, അനുഗ്രഹീതരാവിൽ വിശുദ്ധ ഖുർആനെ നാം അവതരിപ്പിച്ചിരിക്കുന്നു. അപ്പൊ റമദാനിൽ ലൈലത്തുൽ ഖദറിൽ, അത് ലൈലത്തുൽ മുബാറകത്താണ്, അനുഗ്രഹീതരാവാണ്, അതിൽ വിശുദ്ധ ഖുർആനെ ഇറക്കി എന്നാണ്. അപ്പൊ ഇവിടെ ഒരു ചോദ്യം, റമദാൻ അല്ലാത്ത മാസങ്ങളിലും വിശുദ്ധ ഖുർആൻ അവതീർണമായിട്ടുണ്ടല്ലോ. ഷവ്വാലിൽ ഇറങ്ങിയതുണ്ട്, ദുൽഖാദയിലും ദുൽഹിജ്ജയിലും മുഹറമിലും സഫറിലും റബീഉലും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ റമദാനിൽ ഇറങ്ങി അവതരിച്ചു, ഖദറിന്റെ രാവിൽ അവതരിപ്പിച്ചു എന്ന് പറയുമ്പോൾ അതെങ്ങനെ ശരിയാകും? അവിടെ ഒരു സംഭാഷണം നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അതിയ ഇബ്നുൽ അസ്വദ്, താബിഈങ്ങളിൽ സുപ്രസിദ്ധനാണ് അതിയ, അദ്ദേഹം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, എന്റെ ഹൃദയത്തിൽ ഒരു സംശയം ഉടലെടുത്തു. ഏത് വിഷയത്തിൽ? ഫീ ഖൗലില്ലാഹി തആലാ ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന വചനത്തിന്റെ വിഷയത്തിൽ. അതേപോലെ ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ എന്ന വചനത്തിന്റെ വിഷയത്തിൽ. അപ്രകാരം ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറകത്തിൻ എന്ന ആയത്തിന്റെ വിഷയത്തിൽ, ഈ മൂന്നായത്തുകളുടെ വിഷയത്തിൽ സംശയം. എന്താ സംശയം? വഖദ് ഉൻസില ഫീ ഷവ്വാൽ, വിശുദ്ധ ഖുർആൻ ഷവ്വാലിൽ ഇറങ്ങിയിട്ടുണ്ട്. വദിൽ ഖിഅദ, ദിൽഖാദയിൽ ഇറങ്ങിയിട്ടുണ്ട്. വദിൽ ഹിജ്ജ, ദുൽഹിജ്ജയിൽ ഇറങ്ങിയിട്ടുണ്ട്. വൽ മുഹറം, മുഹറമിലും, വസഫർ സഫറിലും, വ ഷഹ്രി റബീഉനിൽ അവ്വൽ, റബീഉൽ അവ്വലിലും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ പിന്നെന്താണ്? റമദാനിൽ ഇറക്കപ്പെട്ടു, ലൈലത്തുൽ ഖദ്ർ റമദാനിലെ രാത്രിയാണ്, അതിലിറക്കപ്പെട്ടു. ലൈലത്തുൽ മുബാറക്, ഈ അനുഗ്രഹീത രാത്രി റമദാന്റെ രാത്രിയാണ്, അതിലിറക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിൽ മാത്രമാണ് ഇറങ്ങിയത്. അതാണ് അതിയ ഇബ്നുൽ അസ്വദിന്റെ ചോദ്യം. അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്നഹു ഉൻസില ഫീ റമദാൻ, വിശുദ്ധ ഖുർആൻ റമദാനിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വ ഫീ ലൈലത്തുൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്റിൽ ഇറക്കപ്പെട്ടിട്ടുണ്ട്. വ ഫീ ലൈലത്തിൻ മുബാറകത്തിൻ, ആ അനുഗ്രഹീത രാവിൽ ഇറക്കപ്പെട്ടിട്ടുണ്ട്. എങ്ങനെ? ജുംലത്തൻ വാഹിദത്തൻ, വിശുദ്ധ ഖുർആൻ മൊത്തത്തിൽ. സുമ്മ ഉൻസില ബഅദ ദാലിക അല മവാഖിഉൻ നുജൂമി റിസ്ലൻ ഫി ഷുഹൂരി വൽ അയ്യാം, പിന്നീട് അതിനുശേഷം മാസങ്ങളിലും ദിനങ്ങളിലുമൊക്കെയായി ഘണ്ടശയായി വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അതിയയോട് പ്രതികരിച്ചത്. ഇമാം ബൈഹഖി അദ്ദേഹത്തിന്റെ അൽ അസ്മാഉ വസിഫാത്, അതേപോലെ ഇമാം അത്തബരി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ, ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ, ഇബ്നു അബി ഹാതിം മർദവൈഹി തുടങ്ങിയവരൊക്കെ തഫ്സീറുകളിൽ ഉദ്ധരിച്ച ഒരു അസറാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈ ഒരു അസർ, അതിയയുമായിട്ടുള്ള ഈ സംഭാഷണം. ഇബ്നു അബ്ബാസിൽ നിന്ന് മറ്റൊരു നിവേദനം ഇപ്രകാരമുണ്ട് ഈ വിഷയത്തിൽ. ഫുസിലൽ ഖുർആനു മിനൽ ദിക്രി, ദിക്രിൽ നിന്ന് ഖുർആൻ അടർത്തപ്പെട്ടു, എടുക്കപ്പെട്ടു. ഫവൂദിയാ ഫീ ബൈത്തിൽ ഇസ്സതി ഫി സമാഇ ദുനിയ, പിന്നീട് അസ്സമാഉ ദുനിയയിൽ ബൈത്തുൽ ഇസ്സയിൽ ഖുർആൻ വെക്കപ്പെട്ടു. അസ്സമാഉ ദുനിയ എന്നാണ് നമ്മുടെ അടുത്ത ആകാശം, അതിൽ ബൈത്തുൽ ഇസ്സയിൽ വെക്കപ്പെട്ടു എന്നാണ്. ഞാൻ വിശദീകരിക്കാം. ഫജഅല ജിബ്രീലു അലൈഹി സലാം യുൻസിലുഹു അലൻ നബി സല്ലല്ലാഹു അലൈഹി സല്ലം വയുറത്തിലുഹു തർതീല, അതിൽ പിന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി സല്ലം തിരുനബി സല്ലല്ലാഹു അലൈഹി സല്ലം മാതങ്ങൾക്ക് വിശുദ്ധ ഖുർആൻ ഇറക്കി തുടങ്ങി, വിശുദ്ധ ഖുർആൻ ഓതി നൽകുകയും ചെയ്തു തുടങ്ങി. ഇതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ നിവേദനം. ഇമാം ഹാകിം മുസ്തദ്റക്കിൽ റിപ്പോർട്ട് ചെയ്തു. ഹാകിമും ദഹബിയും ഒക്കെ ഇത് സഹീഹ് എന്ന് വിശേഷിപ്പിച്ചു, മറ്റു പല പണ്ഡിതന്മാരും. ഇവിടെ വിശുദ്ധ ഖുർആന്റെ അവതീർണത, അത് രണ്ട് തരത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, പഠിപ്പിക്കപ്പെടുന്നത്. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഇവിടെ ഉൻസില ഫീഹി റമദാനിൽ അവതരിപ്പിക്കപ്പെട്ടു, ഇറക്കപ്പെട്ടു എന്നാണ്. അരി വിശുദ്ധ ഖുർആൻ, അത് രണ്ട് രീതിയിൽ. ഒന്ന്, ജുംലത്തൻ വാഹിദത്തൻ, മൊത്തത്തിൽ. രണ്ട്, റിസ്ലൻ അല മവാഖിഉൻ നുജൂം, അല്ലെങ്കിൽ മുഫറഖൻ, ഘണ്ടശയായിട്ട്. നജ്മൻ നജ്മൻ, അങ്ങനെയൊക്കെ പ്രയോഗം കാണാം. ഒരായത്ത് അല്ലെങ്കിൽ ഒന്നിലധികം ആയത്തുകൾ അല്ലെങ്കിൽ ഒരു സൂറത്ത് എന്ന നിലക്ക് ദിനരാത്രങ്ങളിൽ, ആഴ്ചകളിൽ, മാസങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങൾക്ക് 23 വർഷങ്ങളിലായിട്ട് അവതരിപ്പിക്കപ്പെട്ട അവതരണം, അതാണ് മറ്റൊരു അവതരണം. മുഫറക്കായിട്ടുള്ള അവതരണം, അല്ലെങ്കിൽ നജ്മൻ നജ്മൻ, അല്ലെങ്കിൽ റിസ്ലൻ എന്നൊക്കെ ഇതിനാണ് പറയുന്നത്, അല്ലെങ്കിൽ അല മവാഖിഉൻ നുജൂം, ഖണ്ഡശയായിട്ട് അവതരിപ്പിക്കപ്പെട്ട അവതീർണത. ഈ ഷഹ്റു റമദാനിൽ ഖുർആൻ ഇറക്കപ്പെട്ടു എന്ന് പറഞ്ഞതിന് രണ്ട് രീതിയിൽ അതിൻ്റെ അവതീർണത ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, മൊത്തത്തിലുള്ള ഖുർആന്റെ അവതീർണത. ഇബ്നു ഹജർ റഹിമഹുള്ള ഫതഹുൽ ബാരിയിൽ, ലാ ഖിലാഫ അന്നൽ ഖുർആന ഉൻസില മിനൽ ലൗഹിൽ മഹ്ഫൂദി ലൈലത്തുൽ ഖദ്രി ജുംലതൻ വാഹിദതൻ ഫവുദിയ ഫീ ബൈത്തിൽ ഇസ്സതി ഫീ സമാഇ ദുനിയ. അല്ലോഹുൽ മഹ്ഫൂദിൽ നിന്ന് ലൈലത്തുൽ ഖദറിൽ ഖുർആൻ ജുംലതൻ വാഹിദതൻ, ഒന്നിച്ച് മൊത്തത്തിൽ അവതരിപ്പിക്കപ്പെടുകയും, എന്നിട്ട് സമാഉ ദുനിയയിൽ, സപ്തവാനങ്ങളിൽ നമ്മളോട് ഏറ്റവും അടുത്ത ആകാശത്തിലെ ബൈത്തുൽ ഇസ്സയിൽ അത് വെക്കപ്പെട്ടു, ലോഹയിൽ നിന്നെടുത്ത് ബൈത്തുൽ ഇസ്സയിൽ വെക്കപ്പെട്ടു. അതിൽ അഭിപ്രായ വ്യത്യാസമേ ഇല്ല എന്നാണ് ഇബ്നു ഹജർ പറയുന്നത് റഹിമഹുള്ള. പിന്നെ ബൈത്തുൽ ഇസ്സയിൽ നിന്ന് സുമകാന ജിബ്രീൽ അലൈഹിസ്സലാം യൻസിൽ ബിഹി നജ്മൻ നജ്മൻ ഫിൽ അവാമിരി വൻ നവാഹി വൽ അസ്ബാബ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അതുമായി മാനമിറങ്ങി ഖണ്ഡശയായി കൽപ്പനകളിൽ വിരോധങ്ങളിൽ കാരണങ്ങളിലൊക്കെയായി വദാലിക ഫി ഇശ്രീന സന, അത് 20 വർഷങ്ങളിൽ അങ്ങനെ വിശുദ്ധ ഖുർആൻ പിന്നീട് ഖണ്ഡശയായി അവതരിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഇതിൽ അഭിപ്രായ വ്യത്യാസമില്ല എന്നാണ് ഇബ്നു ഹജർ പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഹുവ സഹീഹുൽ മുഅ്തമദ്, വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു എന്നതിൽ അവലംബിക്കപ്പെടുന്ന സഹിഹായ നിലപാട് അഭിപ്രായം ഇതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അസുയൂത്തി അൽ അസഹുൽ അഷ്ഹറു, ഏറ്റവും ശരിയായതും പ്രസിദ്ധവുമായ അഭിപ്രായം ഇതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് വിശുദ്ധ ഖുർആൻ ഈ അവതരിപ്പിക്കപ്പെട്ട വിഷയത്തിൽ. അപ്പോൾ വിശുദ്ധ ഖുർആൻ മൊത്തത്തിൽ ഇറങ്ങുക എന്നുള്ളത് ഉണ്ടായിട്ടുണ്ട്, പിന്നെ ഖണ്ഡശയായി അവതരിപ്പിക്കപ്പെടുക എന്നുള്ളതും ഉണ്ടായിട്ടുണ്ട്. മൊത്തത്തിൽ ഇറങ്ങി എന്നുള്ളതിന്റെ തെളിവ് നമ്മുടെ ഈ ആയത്താണ്. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസം. പിന്നെ സൂറത്തു അൽ ഖദറിലെ ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ എന്ന ആയത്തും സൂറത്തു ദുഖാനിലെ ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക എന്ന് പറയുന്ന ആയത്തും, ഈ മൂന്ന് ആയത്തുകൾ വിശുദ്ധ ഖുർആൻ മൊത്തത്തിൽ അവതരിപ്പിക്കപ്പെട്ടതിനെ അറിയിക്കുന്ന ആയത്തുകളാണ്. എന്നാൽ ഖണ്ഡശയായി അവതരിപ്പിക്കപ്പെട്ടു എന്നത് അറിയിക്കുന്ന ആയത്തുകൾ ഒന്ന് സൂറത്തുൽ ഇസ്രായിലെ 106 വചനം, വഖുർആനം ഫറഖ്നാഹു ലിതഖറഅഹു അലന്നാസി അലാ മുക്സിൻ വനസൽനാഹു തൻസീല. ഖുർആനെ ഫറഖ്നാഹു, നാം വേർപ്പെടുത്തി ഖണ്ഡശയാക്കി അവതരിപ്പിച്ചു എന്നല്ല പറയാണ്. അതിൽ തഖറഅഹു അലന്നാസി അലാ മുക്സിൻ, കാലതാമസമെടുത്ത് ജനങ്ങൾക്ക് താങ്കൾ അത് ഓതി നൽകുന്നതിന് വേണ്ടി. വനസൽനാഹു തൻസീല, വിശുദ്ധ ഖുർആനെ ഇവ്വിധം നാം പ്രത്യേക രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറയാണ് അവിടെ. അതേപോലെ സൂറത്തുൽ ഫുർഖാനിലെ വചനം, വഖാല അല്ലദീന കഫറു ലൗലാ നുസ്സില അലൈഹിൽ ഖുർആൻ ജുംലത്തൻ വാഹിദ, സത്യനിഷേധികൾ പറഞ്ഞു തിരുദൂതന്നെ എന്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ മൊത്തത്തിൽ ഒന്നിച്ച് ഇറക്കപ്പെടുന്നില്ല. അപ്പൊ അല്ല പറയാണ് കെദാലിക്, അതായത് മൊത്തത്തിൽ ഇറക്കാതെ ഖണ്ഡശയായി ഇതിനെ തിരുദൂതർക്ക് അവതരിച്ചത് ലിനുസബിത ബിഹി ഫുആദക, താങ്കളുടെ ചേതന മനസ്സ് വിശുദ്ധ ഖുർആൻ കൊണ്ട് ഉറപ്പിക്കാനും സ്ഥൈര്യപ്പെടാനും. ഉറത്തൽനാഹു തർത്തീല, നാം അതിനെ പ്രത്യേക രീതിയിൽ നാം താങ്കൾക്ക് ഓതി തരികയും ചെയ്തിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറയാണ്. അപ്പൊ ഇവിടെ ഈ രണ്ട് വചനങ്ങൾ അറിയിക്കുന്നത് വിശുദ്ധ ഖുർആൻ ഖണ്ഡശയായി അവതരിപ്പിച്ചതിനെയാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയിലൂടെയുള്ള അവതീർണതയാണ്. ഇവിടെ നമുക്ക് പഠിക്കാനുള്ള പാഠം, വിശുദ്ധ ഖുർആനിന് രണ്ട് തരത്തിലുള്ള അവതീർണത, ഒന്ന് മൊത്തത്തിലുള്ള അവതീർണത, മറ്റൊന്ന് ആ മൊത്തത്തിൽ അവതീർണമായതിൽ നിന്ന് പിന്നെ ഖണ്ഡശയായിട്ടുള്ള അവതീർണത. മൊത്തത്തിലുള്ള അവതീർണതയും ഖണ്ഡശയായി കുറച്ച് അല്പാൽപമായിട്ടുള്ള അവതീർണതയും, അതിൽ ആദ്യത്തെ അവതീർണത തുടക്കം, അത് വിശുദ്ധ റമദാൻ മാസത്തിലായിരുന്നു. ഇഖ്റ ബിസ്മി സൂറയുടെ തുടക്കത്തിൽ 5 വചനങ്ങൾ, അതിറങ്ങിയത് റമദാൻ മാസത്തിൽ ലൈലത്തുൽ ഖദറിൽ. ആരാവാകുന്നു ലൈലത്തുൽ മുബാറക, അനുഗ്രഹം അരുളപ്പെട്ട രാവ്. അൽ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് അസ്സമാഉ ദുനിയയിലെ ബൈത്തുൽ ഇസ്സയിലേക്ക് അവതരിണമായി എന്നുള്ളതാണ്. അൽ ലൗഹുൽ മഹ്ഫൂദ് സംരക്ഷിക്കപ്പെട്ട ലൗഹാണ്, അൽ ലൗഹുൽ മഹ്ഫൂദ്, അതിലാണ് ഈ ഉലകത്തിൽ നടക്കാനുള്ളതെല്ലാം അള്ളാഹു അറിഞ്ഞു. അറിഞ്ഞത് അള്ളാഹു സുബ്ഹാനഹു വതആല രേഖപ്പെടുത്തി. അള്ളാഹു തൂലികയെ സൃഷ്ടിച്ച ആ നാളിൽ ഇന്ന അവ്വലമാ ഖലഖല്ലാഹുൽ ഖലമ ഖാല ലഹു ഉക്തുബ്, അള്ളാഹു തൂലികയെ പടച്ച ആദ്യ നാളിൽ തൂലികയോട് എഴുതാൻ പറഞ്ഞു. എന്തെഴുതണം? മഖാദീറു സമാവാതി വൽ അർദ്, വാനങ്ങളിൽ ഭുവനങ്ങളിൽ നടക്കാനിരിക്കുന്നതെല്ലാം എഴുതാൻ പറഞ്ഞു. അത് എഴുതിയ രേഖയാണ് അൽ ലൗഹ് അൽ മഹ്ഫൂദ്. അത് നിർമ്മിക്കപ്പെട്ട ദ്രവ്യം ഏത്, മരമാണോ ഇരുമ്പാണോ സ്വർണമാണോ വെള്ളിയാണോ മറ്റെന്തെങ്കിലും ലവണങ്ങളോ മൂലകങ്ങളോ മറ്റെന്തെങ്കിലും വസ്തുക്കളാണ്, ഇതൊന്നും നമുക്കറിയില്ല. പക്ഷെ അൽ ലൗഹുൽ മഹ്ഫൂദ് ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതിലാണ് വിഷയങ്ങളും വിധികളും അള്ളാഹു സുബ്ഹാനഹു തആല രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആ അൽ ലൗഹുൽ മഹ്ഫൂദ്, അത് ആർക്കും കൈകടത്താനോ അതിൽ മാറ്റത്തിരുത്തൽ വരുത്താനോ ഏറ്റാനോ കുറക്കാനോ കഴിയാത്ത വിധം അത് അൽ മഹ്ഫൂദ്, സുരക്ഷിതമാണ്. ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറഞ്ഞു, ഇന്നൽ മക്തൂബ ഫിൽ ലൗഹിൽ മഹ്ഫൂദി ലാ യതഗയ്യറു അബദൻ, അല്ലോഹുൽ മഹ്ഫൂദിൽ എഴുതപ്പെട്ടത് ഒരിക്കലും അതിൽ മാറ്റം സംഭവിക്കുകയില്ല എന്നുള്ളതാണ്. അള്ളാഹു അതിൽ രേഖപ്പെടുത്തിയതെന്തോ അത് ഈ ഉലകത്തിൽ പുലരും. അള്ളാഹു സുബ്ഹാനഹു തആല പോലും, അള്ളാഹു ഫഅലുൽ ലിമാ യുരീദ്, താൻ ഉദ്ദേശിക്കുന്നത് യഥേഷ്ടം പ്രവർത്തിക്കുന്നവനാണ്. അള്ളാഹുവിന്റെ പരിപൂർണ അറിവിനാൽ, അള്ളാഹു അതിൽ രേഖപ്പെടുത്തിയതിനാൽ അതിൽ മാറ്റം വരുത്തൂല, മാറ്റം സംഭവിക്കൂല. വിധിയായി എഴുതപ്പെട്ടത് ലൗഹിൽ മാറ്റം വരുത്തപ്പെടുന്ന അവസ്ഥയല്ല. പക്ഷെ മലക്കുകളെ അള്ളാഹു സുബ്ഹാനഹു തആല ഏൽപ്പിച്ചതിൽ അള്ളാഹു സുബ്ഹാനഹു തആല മാറ്റലുകളും തിരുത്തലുകളും ഒക്കെ അള്ളാഹുവിന്റെ അറിവിന്റെ നീതിയുടെ തേട്ടത്തിനനുസരിച്ച്, യുക്തിയുടെ തേട്ടത്തിനനുസരിച്ച് ഉണ്ടായേക്കാം എന്നുള്ളതാണ്. അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നത് മായിക്കും, താൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹു സ്ഥിരപ്പെടുത്തുകയും ചെയ്യും. അത് അല്ലൗഹുൽ മഹ്ഫൂദിൽ അല്ല, അള്ളാഹു അല്ലൗഹിനെ കുറിച്ച് പറഞ്ഞത് അൽ മഹ്ഫൂദ് എന്നുള്ളതാണ്. അത് സുരക്ഷിതമാണ്. പടപ്പുകളെ സംബന്ധിച്ചിടത്തോളം അതിൽ ഒരു തലക്കുള്ള കൈകടത്തലുകളും ഏറ്റലും കുറച്ചലും മാറ്റലും അത് അസാധ്യം എന്നുള്ളതാണ്. അതാണ് അല്ലൗഹുൽ മഹ്ഫൂദ്. അള്ളാഹു രേഖപ്പെടുത്തിയതിൽ വിശുദ്ധ ഖുർആനും രേഖയാണ്, അല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ അതിൽ വിശദമായി 114 അധ്യായങ്ങൾ എഴുതിയിട്ടില്ല എങ്കിലും വിശുദ്ധ ഖുർആൻ അതിൽ മെൻഷൻ ചെയ്യപ്പെട്ടതാണ്. അത് അല്ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ബൈത്തുൽ ഇസ്സയിലേക്ക്, ബൈത്തുൽ ഇസ്സ എന്ന് പറഞ്ഞാൽ അത് ഫിസ്സമാ ഇദ്ദുന്യ, ഭൂമിയുടെ ഏറ്റവും അടുത്ത ആകാശം, അതിൽ അവിടെയുള്ളവർക്ക് ഖിബലയാക്കാൻ ഒരു ഭവനമുണ്ട്, അതാണ് ബൈത്തുൽ ഇസ്സ. അല്ലൗഹുൽ മഹ്ഫൂദിനെ കുറിച്ച് പറഞ്ഞതുപോലെ ബൈത്തുൽ ഇസ്സ എന്ന് പറഞ്ഞാൽ അതെങ്ങനെ, അതൊന്നും നമ്മോട് വ്യക്തമാക്കപ്പെട്ടിട്ടില്ല. ഓരോ സമായിലും നമുക്കറിയാം അള്ളാഹു സുബ്ഹാന തആല സപ്തവാനങ്ങൾ കൊണ്ടാണ് ഈ ഉലകം സംവിധാനിച്ചത്. സബ്അൻ ശിദാദൻ, ശക്തമായ ഏഴ് വാനങ്ങൾ. ഈ ഏഴ് വാനങ്ങളിലും അള്ളാഹുവിന് വഴിപ്പെടുന്ന, അള്ളാഹുക്ക് ഇബാദത്ത് എടുക്കുന്ന, സുജൂദിലും റുക്കൂഇലുമായി വാനലോകത്തിന്റെ പട മലക്കുകൾ നിബിഡമാണ്. നാല് വിരൽ വെക്കാൻ ഇടമില്ല അവിടെയൊക്കെ. ഒരു മലക്ക് റുക്കൂഇലും സുജൂദിലുമാണ്. ഈ ഓരോ വാനങ്ങളിലും ആ വാനങ്ങളിലുള്ളവർക്ക് ഇബാദത്ത് എടുക്കുവാൻ, തിരിഞ്ഞു നിസ്കരിക്കുവാൻ കഅബയുണ്ട്, ഖിബ്ലയുണ്ട്. അതിൽ ഏഴാം ആകാശത്തിൽ അൽ ബൈത്തുൽ മഅമൂർ, അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ വൽ ബൈത്തുൽ മഅമൂർ വസഖ്ഫിൽ മർഫൂ എന്നൊക്കെ പറഞ്ഞില്ലേ, അൽ ബൈത്തുൽ മഅമൂർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഫിസ്സമാഇ സാബിഅ, അൽ ബൈത്തുൽ മഅമൂർ ഫിസ്സമാഇ സാബിഅതി, ഏഴാം ആകാശത്തിലാകുന്നു അൽ ബൈത്തുൽ മഅമൂർ. യദ്ഖുലുഹു കുല്ല യൗമിൻ 70 അൽഫ മലക്കിൻ, അതിലേക്ക് എല്ലാ ദിനവും 70,000 മലക്കുകൾ പ്രവേശിക്കും. ലാ യഊദുന ഇലൈഹി ഹത്താ തഖൂമ സാഅ, അന്ത്യനാൾ സംഭവിക്കുന്നത് വരേക്കും അതിൽ പ്രവേശിച്ച മലക്കുകൾ പിന്നീട് ഒരിക്കൽ കൂടി മടങ്ങി വന്ന് അതിൽ പ്രവേശിക്കൂല. ദിനം പ്രതി 70,000 മലക്കുകൾ അതിൽ പ്രവേശിക്കുമെന്ന് പറഞ്ഞില്ലേ. അതാണ് ബൈത്തുൽ മഅമൂർ. ഇസ്റ മിഅ്റാജ് രാവിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ കണ്ടത് മുസ്നിദൻ ബഹ്റഹു ഇലൽ ബൈത്തുൽ മഅമൂർ, ബൈത്തുൽ മഅമൂറിലേക്ക് തന്റെ മുതുകിനെ ചാച്ച് അവലംബിച്ച് ഇരിക്കുന്നതായിട്ടാണ്. വൈദാഹു വയദ്ഖുലുഹു കുല്ല യൗമിൻ 70 അൽഫ മലക്കിൻ സുമലയൂദുന ഇലൈഹി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുബന്ധം പറഞ്ഞത് കാണാൻ സാധിക്കും, മലക്കുകളുടെ പ്രവേശനവുമായി ബന്ധപ്പെട്ട്. അപ്പോ ഏഴാം ആകാശത്തിൽ അൽ ബൈത്തുൽ മഅമൂർ, അസ്മാഉദ്ദുനിയയിൽ ബൈത്തുൽ ഇസ്സ, അവിടെയുള്ളവർക്കുള്ള ഖിബ്ലയാണ്. ആ ബൈത്തുൽ ഇസ്സയിലേക്കാണ് വിശുദ്ധ ഖുർആൻ ഇറക്കിയത് എന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അനു പറയുന്നത്. ഓരോ സമായിലും ഇതുപോലെ ഖിബ്ലയുണ്ട്, ഓരോ ബൈത്തുകളുണ്ട് എന്നുള്ളതാണ് ഇതിൽ പണ്ഡിതന്മാർ ഉണർത്തുന്നത്. അപ്പോൾ വിഷയം റമദാൻ മാസത്തിൽ വിശുദ്ധ ഖുർആൻ അവതീർണമായി മൊത്തത്തിൽ ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഇവിടെ പറയപ്പെട്ട ഈ ഉൻസില ഈ മൊത്തത്തിൽ അവതരിപ്പിക്കപ്പെട്ടതിനെയാണ് അറിയിക്കുന്നത്. അത് അല്ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് അസ്മാഉദ്ദുനിയയിലെ ബൈത്തുൽ ഇസ്സയിലേക്ക് മൊത്തത്തിൽ അവതരിപ്പിച്ചു, അതിനെയാണ് അറിയിക്കുന്നത്. എന്നിട്ട് ആ റമദാൻ മാസത്തിൽ തന്നെയുള്ള ലൈലത്തുൽ ഖദറിൽ, ലൈലത്തുൽ മുബാറകയിൽ ഈ അവതീർണതയ്ക്ക് അനുബന്ധമായിട്ട് സൂറത്തുൽ അലഖിലെ ഇഖ്റാ ബിസ്മി റബ്ബികല്ലദീ ഖലഖ് സൂറയിലെ ആദ്യ ആയത്തുകളും അവതരിപ്പിച്ചു. അപ്പൊ വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള അവതീർണതയുടെ ആരംഭം, തുടക്കം അതും കൂടി അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന ഈ ഉൻസില എന്നുള്ള ഈ പ്രയോഗം അറിയിക്കുന്നു, തേടുന്നു. ഇവിടെ 23 വർഷങ്ങളിലായി, 20 വർഷങ്ങളിൽ നിന്ന് നിവേദനങ്ങളിലുണ്ട്, ഉദ്ദേശം 23 വർഷമാണ്. അറബി ഭാഷയിൽ ഈ ചില്ലക്ഷരങ്ങൾ അല്ലെങ്കിൽ ചില്ലുകൾ എണ്ണത്തിൽ അത് പരിഗണിക്കാതെയാണ് എണ്ണം പലപ്പോഴും പറയുക. അതുകൊണ്ടാണ് 20 വർഷങ്ങളിൽ എന്ന് പിന്നെ നമ്മൾ നിവേദനങ്ങളിൽ വായിക്കുന്നത്. ഉദ്ദേശം 23 വർഷം. 23 വർഷങ്ങളിലായി ബൈത്തുൽ ഇസ്സയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സന്ദർഭോചിതമായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരായത്ത് അല്ലെങ്കിൽ ഒന്നിലധികം ആയത്തുകൾ അല്ലെങ്കിൽ ഒരു സൂറത്ത് ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് എന്ത് ചെയ്തു, വിശുദ്ധ ഖുർആൻ അവതരിക്കുകയുണ്ടായി. ഇത് പറയുമ്പോൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു വിഷയം, സമാഉദ്ദുനിയയിൽ നിന്നാണ്, ബൈത്തുൽ ഇസ്സയിൽ നിന്നാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖുർആൻ എത്തിച്ചു കൊണ്ടിരുന്നത് എന്ന് പറയുമ്പോൾ, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ബൈത്തുൽ ഇസ്സയിൽ നിന്ന് ആ ഭാഗം എടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എത്തിക്കുകയായിരുന്നു എന്നല്ല അതിന്റെ ഉദ്ദേശം. അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കേൾക്കുകയും എന്നിട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എത്തിക്കുകയുമായിരുന്നു എന്നുള്ളതാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ബൈത്തുൽ ഇസ്സയിൽ പോകുന്നു, എന്നിട്ട് അവിടുന്ന് എടുക്കുന്നു, എന്നിട്ട് കൊണ്ടുവരുന്നത്, അങ്ങനെയല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഓതി നൽകുന്നതനുസരിച്ച്, ബോധനം നൽകുന്നതിനനുസരിച്ച് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ബൈത്തുൽ ഇസ്സയിൽ നിന്ന് എത്തിക്കുകയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീലിനെ പ്രതീക്ഷിക്കുകയും ജിബ്രീൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നത് ആയത്തുകൾ സൂറത്തുകൾ അവതരിക്കുന്നതിന് വേണ്ടി. ഇതിവിടെ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വഅൻസല മിനസ് സമാഇ മാഅൻ, ആകാശത്തിൽ നിന്ന് മഴ പെയ്യിക്കുന്നതിനെ കുറിച്ച് അങ്ങനെയാണ് പറഞ്ഞത്. സമാഇൽ നിന്ന് മാഇനെ ഇറക്കി ഇതേപോലെ വിശുദ്ധ ഖുർആൻ ഒഴികെയുള്ളതൊക്കെ അള്ളാഹു ആകാശത്തിൽ നിന്ന് ഇറക്കിയെന്ന് പറയുമ്പോൾ മിനസ്സമാഇ മാഅൻ ഇങ്ങനെയാണ് പ്രയോഗം. എന്നാൽ വിശുദ്ധ ഖുർആൻ ഇറക്കിയതിനെ കുറിച്ച് പറയുമ്പോൾ എന്താ പറഞ്ഞത്? ഖുൽ നസ്സലഹു റൂഹുൽ ഖുദുസ് മിർ റബ്ബിക്, പറയുക നസ്സലഹു റൂഹുൽ ഖുദുസ്, വിശുദ്ധ ആത്മാവായ മലക്ക് ജിബ്രീൽ വിശുദ്ധ ഖുർആൻ ഇറക്കിയിരിക്കുന്നു. മിർ റബ്ബിക്, താങ്കളുടെ റബ്ബിൽ നിന്ന്. ബിൽ ഹഖ്, അതേപോലെ തൻസീലുൽ കിതാബ് മിനല്ലാഹിൽ അസീസിൽ ഹകീം, തൻസീലുൽ കിതാബ് വിശുദ്ധ ഖുർആനിന്റെ അവതീർണത മിനല്ലാഹ് അല്ലാഹുവിൽ നിന്നാകുന്നു. ഹാമീം തൻസീലും മിനർ റഹ്മാൻ റഹീം, അർറഹ്മാൻ അർറഹീമായ അല്ലാഹുവിൽ നിന്ന് അവതീർണമാകുന്നു. വിശുദ്ധ ഖുർആനെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹുവിൽ നിന്ന്, അർറഹ്മാനിൽ നിന്ന്, മിൻ റബ്ബിക്ക് താങ്കളുടെ റബ്ബിൽ നിന്ന്, ഇങ്ങനെയാണ്, സമാഇൽ നിന്ന് എന്നല്ല. അപ്പോ വിശുദ്ധ ഖുർആൻ അത് റബ്ബിൽ നിന്ന് മുനസ്സലാണ്, അവതരിപ്പിക്കപ്പെട്ടതാണ്. ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് മൊത്തത്തിൽ ജുംലത്തൻ വാഹിദത്തനായി അസ്സമാഉദ്ദുന്യ അടുത്ത ആകാശത്തിലെ ബൈത്തുൽ ഇസ്സയിൽ അവതരിപ്പിക്കപ്പെട്ടു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ബൈത്തുൽ ഇസ്സയിൽ നിന്ന് ഇത് 23 വർഷങ്ങളിലായി അവതരിപ്പിച്ചു എന്ന് പറയുമ്പോൾ അത് ബൈത്തുൽ ഇസ്സയിൽ നിന്ന് ഇങ്ങനെ ഓരോ ഭാഗം ജിബ്രീൽ നിശ്ചയിച്ചു കൊണ്ടുവന്ന് കൊടുത്തു എന്നതല്ല അതിന്റെ അർത്ഥം. പിന്നെയോ, ആ ബൈത്തുൽ ഇസ്സയിൽ അനുസ്മരിക്കപ്പെട്ട വെക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വതആല ജിബ്രീലിന് ഓതി നൽകി, അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അത് എത്തിച്ചു എന്നുള്ളതാണ്. ഇതിവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ് വിശുദ്ധ ഖുർആൻ അള്ളാഹു സൃഷ്ടിച്ച ബൈത്തുൽ ഇസ്സ അസ്സമാഉദ്ദുന്യ പോലോത്ത പടപ്പുകളിൽ നിന്ന് ഇറക്കപ്പെട്ടതാണ്, അവതരിപ്പിക്കപ്പെട്ടതാണ് എന്ന് ആരും തെറ്റിദ്ധരിക്കാൻ പാടുള്ളതല്ല. അത് പിഴച്ച വിശ്വാസമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കേട്ട് ഉൾക്കൊണ്ട് പിന്നെ അത് അവതരിപ്പിക്കുകയാണ് ഉണ്ടായത്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ച് പറഞ്ഞത്, മിൻ റബ്ബിക്, മിൻ അല്ലാഹ്, മിൻ അർറഹ്മാനിർ റഹീം എന്നൊക്കെ വിശുദ്ധ ഖുർആന്റെ അവതീർണതയുമായി ബന്ധപ്പെട്ട്. അപ്പൊ ഇത് ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ്. ഈ ഒരു അവതീർണതയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഷഹ്റു റമദാൻ അല്ലദി ഉൻസില ഫീഹിൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടതായ മാസം അതത്രേ റമദാൻ മാസം. റമദാനിൽ എന്ന്, എങ്ങനെ, ആരിൽ നിന്ന്, ആരിലൂടെ, ആർക്ക്, എപ്പോൾ, ഇതൊക്കെയാണ് നമ്മൾ ഈ ഭാഗം വിശദീകരിക്കവേ മനസ്സിലാക്കിയത്. ഇത് അറിയൽ അനിവാര്യമാണ്, അത്യന്താപേക്ഷിതാണ്. ഷഹ്റു റമദാൻ, റമദാൻ മാസം എന്നതിൻ്റെ പോരിശയും ഒരു പ്രത്യേകതയും കൂടിയാണ് ഈ ഒരു വിശേഷം, ഈ ഒരു അവതീർണതയുടെ വിഷയം. ധാരാളം പ്രത്യേകതകൾ പറയപ്പെട്ട മാസമാണ് റമദാൻ മാസം. പക്ഷെ ഏറ്റവും വലിയ പ്രത്യേകത അത് ഉൻസില ഫീഹിൽ ഖുർആൻ എന്നുള്ളതാണ്. റമദാൻ സമാഗതമായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, ഹാദാ റമദാനു ഖദ് ജാഅകും, ഇദാ റമദാൻ, അത് നിങ്ങൾക്ക് വന്നണഞ്ഞിരിക്കുന്നു. ഷഹ്റുൻ മുബാറക്, അനുഗ്രഹമരുളപ്പെട്ട മാസം. ഫർദല്ലാഹു അസ്സ വജല്ല അലൈക്കും സിയാമഹു, അതിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് അതിലെ നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. ഇങ്ങനെ തുടങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ മാസത്തെ പറയുമായിരുന്നു. ഇൻഷാല്ലാ നമുക്ക് ഇനി അതിൻ്റെ തുടർച്ചയിൽ ഹുദൽ ലിന്നാസി വബയ്യനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ തുടങ്ങിയുള്ള ഭാഗം അടുത്ത എപ്പിസോഡിൽ തുടർന്ന് പഠിക്കാൻ ബീദിനില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാഹ് ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ അന്നൂർ. വിശുദ്ധ ഖുർആൻ പഠനത്തിനായി സമഗ്രമായ പദ്ധതി ഒരുക്കുകയാണ് പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതിയിലൂടെ. മൊഡ്യൂൾ 16 18 ക്ലാസ്സിൽ ഖുർആനിന്റെ അവതരണം എന്തിന് എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തത് അബ്ദുൽ ജബ്ബാർ മദീനി. ഇന്നത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലേക്ക് നമുക്ക് കാതോർക്കാം.
3: ചോദ്യം 1, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജബൽ നൂറിലെ ഹിറാ ഗുഹയിൽ ഉണ്ടായിരുന്നപ്പോൾ ഖുർആനിൽ നിന്ന് എത്ര ആയത്തുകളാണ് ആദ്യമായി ഇറക്കപ്പെട്ടത്? ഓപ്ഷൻ എ 3 ആയത്ത്, ഓപ്ഷൻ ബി 5 ആയത്ത്, ഓപ്ഷൻ സി 7 ആയത്ത്. ചോദ്യം 2, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യ വഹി ഇറങ്ങുന്നതിന് ശേഷം രണ്ടാമതായി ഇറങ്ങിയ സൂറത്ത് ഏതാണ്? ഓപ്ഷൻ എ സൂറത്തു അൽ ഫാത്തിഹ, ഓപ്ഷൻ ബി സൂറത്തു അൽ ഫലഖ്, ഓപ്ഷൻ സി സൂറത്തു അൽ മുദ്ദസ്സിർ. ചോദ്യം 3, ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്ര വർഷം കൊണ്ടാണ് ഘട്ടം ഘട്ടമായി ഇറങ്ങിയത്? ഓപ്ഷൻ എ 13 വർഷം, ഓപ്ഷൻ ബി 40 വർഷം, ഓപ്ഷൻ സി 23 വർഷം.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന

0: tuned to reality. Tuned to reality. Tuned to reality. ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത് ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാ നബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകന്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്താണെന്ന് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീട് അതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാ അന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള, അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു, അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. phone 9020840840. www.peaceradio.com.
2: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ, ഇനി കേൾക്കുന്നത് കിഡ്സ് ടൈം. സൂറത്തു റഹ്മാൻ 39 മുതൽ 57 വരെയുള്ള വചനങ്ങളാണ് ഇന്ന് നാം കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.

0: فبأي آلاء ربكما تكذبان.
1: ജസാക്കും അല്ലാഹു ഖൈറ. കുഞ്ഞു കാര്യങ്ങളുടെ പാരായണമായ കിഡ്സ് ടൈമാണ് നാം ഇതുവരെ കേട്ടത്. സൂറത്തുർ റഹ്മാൻ 39 മുതൽ 57 വരെയുള്ള വചനങ്ങൾ പാരായണം നിർവഹിച്ചത് മുഹമ്മദ് ത്വഹ അൽ ജുൻ.
2: ثمود أخاهم صالحا قال يا قوم اعبدوا الله ما لكم من إله غيره هو أنشأكم من الأرض واستعمركم في

وأكثرهم للحق كارهون ولو اتبع الحق أهواءهم لفسدت السماوات

0: ജസാക്കും അല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് മധുരം ഖുർആൻ. മധുരം ഖുർആൻ പ്രോഗ്രാമിൽ ഇന്ന് വിശുദ്ധ ഖുർആനിൽ നിന്നും സൂറ അൽ മുഅ്മിനൂൻ 60 മുതൽ 77 വരെയുള്ള വചനങ്ങൾ പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് നാസർ അൽ ഖാത്തമി.
1: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് കിഡ്സ് ടൈം.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി നാം കാതോർക്കുന്നത് തഫ്സീർ അമാനി. മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനത്തിന്റെ ശബ്ദാവിഷ്കാരം.
3: വചനം 45. വനാദാ, വിളിച്ചു, നൂഹുൻ, നൂഹ്, റബ്ബഹു, അദ്ദേഹത്തിന്റെ നാഥനെ, ഫഖാല, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, റബ്ബി, എന്റെ റബ്ബേ, ഇന്ന, നിശ്ചയമായും, ഇബ്നി, എന്റെ മകൻ, മിൻ അഹ്ലി, എന്റെ കുടുംബത്തിൽപ്പെട്ട, വ ഇന്ന, നിശ്ചയം, വഅദക, നിന്റെ വാഗ്ദാനം, അൽഹഖു, സത്യം, വ അന്ത, നീ, അഹ്കമു, ഏറ്റവും നല്ല വിധികർത്താവ്, അൽഹാകിമീൻ, വിധികർത്താക്കളിൽ വെച്ച്,

0: നൂഹ് തന്റെ റബ്ബിനെ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ റബ്ബേ, നിശ്ചയമായും എന്റെ മകൻ എന്റെ വീട്ടുകാരിൽ അഥവാ സ്വന്തക്കാരിൽ പെട്ടവനും നിന്റെ വാഗ്ദാനം യഥാർത്ഥമായുള്ളതുമാണ്. നീയാകട്ടെ വിധികർത്താക്കളിൽ വെച്ച് ഏറ്റവും വലിയ വിധികർത്താവുമാകുന്നു.
1: വചനം 46. ഖാല, അവൻ പറഞ്ഞു, യാ നൂഹു, നൂഹേ, ഇന്നഹു, നിശ്ചയമായും അവൻ, ലൈസ, അല്ല, മിൻ അഹ്ലിക, നിന്റെ കുടുംബത്തിൽപ്പെട്ടവൻ. ഇന്നഹു, നിശ്ചയമായും അവൻ, അമലുൻ, പ്രവൃത്തി, അഗൈറു, അല്ലാത്ത, സ്വാലിഹിൻ, നല്ലത്. ഫലാ തസ്അൽനി, അതുകൊണ്ട് നീ എന്നോട് ചോദിക്കരുത്, മാ, യാതൊന്ന്, ലൈസ, ഇല്ല, ലക, നിനക്ക്, ബിഹി, അതിനെപ്പറ്റി, ഇൽമുൻ, അറിവ്. ഇന്നി, ഞാൻ, അഇദുക, ഞാൻ നിന്നെ ഉപദേശിക്കുന്നു, അന്തകൂന, നീ ആകുമെന്നതിനാൽ, മിനൽ ജാഹിലീൻ, അവിവേകികളുടെ കൂട്ടത്തിൽ.

0: അവൻ അഥവാ റബ്ബ് പറഞ്ഞു, നിശ്ചയമായും അവൻ നിന്റെ വീട്ടുകാരിൽ അഥവാ സ്വന്തക്കാരിൽപ്പെട്ടവനല്ല, കാരണം അവൻ നന്നല്ലാത്ത ഒരു പ്രവൃത്തിക്കാരൻ ആകുന്നു. ആകയാൽ നിനക്ക് അറിവില്ലാത്ത കാര്യം സംബന്ധിച്ചു എന്നോട് നീ ചോദിക്കരുത്. നീ അറിവില്ലാത്ത വിഡ്ഢികളുടെ കൂട്ടത്തിലായിത്തീരുമെന്നതിനാൽ ഞാൻ നിന്നെ ഉപദേശിക്കുകയാണ്.
1: വചനം 47. ഖാല, അദ്ദേഹം പറഞ്ഞു, റബ്ബി, എന്റെ റബ്ബേ, ഇന്നീ, നിശ്ചയം ഞാൻ, അഊദു, ഞാൻ ശരണം തേടുന്നു, ബിക, നിന്നോട്, അൻ അസ്അലക, ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നതിൽ നിന്ന്, മാ, യാതൊന്ന്, ലൈസ, ഇല്ല, ലീ, എനിക്ക്, ബിഹി, അതിനെപ്പറ്റി, ഇൽമുൻ, അറിവ്, വ ഇല്ല തഗ്ഫിർ, നീ പൊറുത്തില്ലെങ്കിൽ, ലീ, എന്നോട്, വ തർഹംനി, നീ എന്നോട് കരുണ കാണിക്കുകയും ചെയ്തില്ലെങ്കിൽ, അക്കുൻ, ഞാനാകും, മിനൽ ഖാസിരീൻ, നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ.

0: അദ്ദേഹം പറഞ്ഞു, എന്റെ റബ്ബേ, എനിക്ക് അറിവില്ലാത്ത കാര്യം സംബന്ധിച്ച് നിന്നോട് ചോദിക്കുന്നതിനെ കുറിച്ച് ഞാൻ നിന്നോട് ശരണം തേടുന്നു. എനിക്ക് നീ പൊറുത്തു തരുകയും എന്നോട് നീ കരുണ ചെയ്യുകയും ചെയ്യാത്ത പക്ഷം ഞാൻ നഷ്ടക്കാരിൽ പെട്ടവനായിത്തീരും.
1: നിന്റെ സ്വന്തക്കാരെയും കപ്പലിൽ കയറ്റിക്കൊള്ളുക വഅഹ്ലക എന്ന് അള്ളാഹു അദ്ദേഹത്തോട് കൽപ്പിച്ചിരുന്നതാണ്. അപ്പോൾ തന്റെ മകനും അതിൽ ഉൾപ്പെടുമെന്ന് അദ്ദേഹം കരുതി. കപ്പലിൽ കയറുന്നവരെയെല്ലാം രക്ഷപ്പെടുത്താമെന്നാണല്ലോ ആ കൽപ്പനയുടെ അർത്ഥം. ശിക്ഷയുടെ വാക്ക് മുൻകഴിഞ്ഞവരൊഴികെ ഇല്ലാമൻ സബഖ അലൈഹിൽ ഖൗലു എന്ന ഉപാധിയിൽ മകൻ ഉൾപ്പെട്ടിരിക്കുന്നുവെന്ന് അദ്ദേഹം അന്നേരം അറിഞ്ഞിരുന്നതുമില്ല. അങ്ങനെ മകൻ രക്ഷപ്പെടാൻ മാർഗം കാണാതെ വന്നപ്പോൾ മകന്റെ കാര്യത്തിൽ അദ്ദേഹം അള്ളാഹുവിനോട് സങ്കടപ്പെട്ടു. വാസ്തവത്തിൽ അദ്ദേഹം ആ കൽപ്പന മനസ്സിലാക്കിയതിൽ അദ്ദേഹത്തിന് പിഴവ് പറ്റിയിട്ടുണ്ടെന്ന് അള്ളാഹു അദ്ദേഹത്തെ മനസ്സിലാക്കി. സ്വന്തം മകനെന്ന നിലക്ക് അവൻ ബന്ധപ്പെട്ടവനാണെങ്കിലും അവൻ ദുർവൃത്തനായ അഥവാ അവിശ്വാസിയായ ആളാണെന്ന നിലക്ക് അദ്ദേഹവുമായി ബന്ധം മുറിഞ്ഞുപോയിട്ടുണ്ടെന്നും അവൻ അവിശ്വാസികളുടെ കൂട്ടത്തിൽ നശിച്ചു പോകേണ്ടവൻ തന്നെയാണെന്നും അവിശ്വാസികളാരും പ്രവാചകന്റെ ആൾക്കാരായിരിക്കുകയില്ലെന്നും അള്ളാഹു അദ്ദേഹത്തെ അറിയിച്ചു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ കുടുംബത്തിൽപ്പെട്ട സ്വന്തക്കാർക്കെല്ലാം രക്ഷ കിട്ടുമെന്ന് നൂഹ് അലൈഹിസലാം ധരിച്ചു. ആ ധാരണ ശരിയല്ലെന്നും മതബന്ധത്തിൽ ഉൾപ്പെട്ട സ്വന്തക്കാർക്ക് മാത്രമാണ് രക്ഷാവാഗ്ദാനമുള്ളതെന്നും അള്ളാഹു അദ്ദേഹത്തെ പഠിപ്പിച്ചു. അദ്ദേഹത്തിന്റെ പക്കൽ വന്ന ധാരണപ്പിഴവ് തിരുത്തിയതോടൊപ്പം തന്നെ കാര്യത്തിന്റെ യഥാർത്ഥം മനസ്സിലാക്കാതെ ഇതുപോലെ മര്യാദയില്ലാത്ത ചോദ്യവും അപേക്ഷയും മേലിൽ നടത്തരുതെന്നും അത് വിഡ്ഢികളുടെ സ്വഭാവമാണെന്നും അള്ളാഹു അദ്ദേഹത്തെ ഉപദേശിച്ചു. സംഗതി മനസ്സിലായ അദ്ദേഹം തന്റെ പക്കൽ വന്നുപോയ അവിവേകത്തെപ്പറ്റി പശ്ചാത്തപിക്കുകയും അള്ളാഹുവിനോട് മാപ്പിനും കരുണക്കും അപേക്ഷിക്കുകയും മേലിൽ ഇത്തരം അവിവേകങ്ങൾ തന്റെ പക്കൽ വന്നുപോകാതെ കാത്തുരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഈ വചനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാവുന്നതും മനസ്സിരുത്തേണ്ടതുമായ ചില കാര്യങ്ങൾ: ഒന്ന്, നൂഹ് അലൈഹിസലാം തന്റെ മകനെപ്പറ്റി അള്ളാഹുവിനോട് സങ്കടം ബോധിപ്പിച്ചത് അള്ളാഹുവിന്റെ ഏതെങ്കിലും വിധിവിലക്കുകളെ അദ്ദേഹം ലംഘിച്ചുകൊണ്ടുള്ള ഒരു പാപകൃത്യമായിരുന്നില്ല, അദ്ദേഹം മനസ്സിലാക്കിയതിൽ വന്നുപോയ ഒരു അബദ്ധം മാത്രമാണത്. എങ്കിലും പ്രവാചകവര്യനും ദിവ്യ സന്ദേശങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുമായി അദ്ദേഹത്തിന്റെ സ്ഥാനപദവിക്ക് യോജിച്ചതായിരുന്നില്ല ആ ചോദ്യം. ആ നിലക്ക് അതൊരു പാപമെന്നോണം ഗണിക്കപ്പെട്ടിരിക്കുകയാണ്. പാപമല്ലെങ്കിലും പ്രവാചകന്മാർ ഇങ്ങനെയുള്ള ന്യൂനതകളിൽ നിന്നും പരിശുദ്ധരായിരിക്കണമെന്നതാണ് ഇതിലടങ്ങിയ തത്വം. അതുകൊണ്ടാണ് പ്രവാചകന്മാരിൽ നിന്ന് നിസ്സാരമായ വല്ല പാകപ്പിഴവുകളും ഉണ്ടാകുമ്പോഴേക്കും ശക്തിയായ ഭാഷയിൽ അള്ളാഹു ഉടനെ തിരുത്തുന്നത്. രണ്ട്, ആഭിജാത്യം കൊണ്ടോ പ്രവാചകന്മാരടക്കമുള്ള മഹാന്മാരുമായി അടുത്ത ബന്ധമുള്ളതുകൊണ്ടോ ആർക്കും അള്ളാഹുവിങ്കൽ രക്ഷ കിട്ടുകയില്ല. ഓരോ വ്യക്തിയുടെയും രക്ഷാശിക്ഷകൾക്ക് നിദാനം ആ വ്യക്തിയുടെ വിശ്വാസവും കർമ്മവും തന്നെയായിരിക്കും. മൂന്ന്, കുടുംബപരമായ ചാർച്ചാബന്ധത്തേക്കാൾ ശക്തമായ ബന്ധം മതവിശ്വാസം വഴിയുള്ള ബന്ധമാകുന്നു. നൂഹ് അലൈഹിസലാമിന്റെ മകനും അദ്ദേഹവും തമ്മിൽ പിതൃപുത്ര ബന്ധമുണ്ടായിരുന്നിട്ടും അവൻ തന്റെ സ്വന്തക്കാരിൽപ്പെട്ടവനല്ല, ഇന്നഹു ലൈസമിൻ അഹ്ലിക് എന്നാണല്ലോ അള്ളാഹു പറഞ്ഞത്. ഈ അടിസ്ഥാനത്തിൽ തന്നെയാണ് മുസ്ലിങ്ങളുടെ വിമതസ്ഥരായ കുടുംബാംഗങ്ങൾക്ക് ഇസ്ലാമിൽ പരസ്പരം സ്വത്തവകാശം വരെ ഇല്ലാതാക്കപ്പെട്ടിരിക്കുന്നതും.
2: വചനം 48. ഖീല, പറയപ്പെട്ടു, യാ നൂഹു, നൂഹേ, ഇഹ്ബിത്, നീ ഇറങ്ങുക, ബിസലാമിൻ, സമാധാനത്തോടെ, മിന്ന, നമ്മിൽ നിന്നുള്ള, വബറകാത്തിൻ, അനുഗ്രഹാശിസ്സുകളോടെയും, അലൈക, നിനക്കുള്ള, വഅല ഉമമിൻ, സമുദായങ്ങൾക്കുമുള്ള, മിമ്മൻ, യാതൊരുത്തരിൽപ്പെട്ട, മഅക, നിന്റെ കൂടെയുള്ള, വഉമമുൻ, ചില സമുദായങ്ങൾ, സനുമത്തിഉഹും, നാം അവർക്ക് സുഖാനുഭവം നൽകും, സുമ്മ, പിന്നീട്, യമസ്സുഹും, അവരെ ബാധിക്കും, മിന്ന, നമ്മളിൽ നിന്നുള്ള, അദാബുൻ, ശിക്ഷ, അലീമുൻ, വേദനയേറിയ. ഖീല യാ നൂഹ് ഇഹ്ബിത്.

0: പറയപ്പെട്ടു, നൂഹേ, നമ്മുടെ പക്കൽ നിന്നുള്ള ശാന്തിയോടെ നീ ഇറങ്ങിക്കൊള്ളുക. നിന്റെ മേലും നിന്റെ കൂടെയുള്ളവരിൽ നിന്നുണ്ടാകുവാനുള്ള സമുദായങ്ങളുടെ മേലും അനുഗ്രഹാശിസുകളോടെയും ഇറങ്ങിക്കൊള്ളുക. ചില സമുദായങ്ങളാകട്ടെ, അവർക്ക് നാം സൗഖ്യം നൽകിയേക്കും. പിന്നീട് അവർക്ക് നമ്മുടെ പക്കൽ നിന്നും വേദനയേറിയ ശിക്ഷ ബാധിക്കുകയും ചെയ്യും.
1: പ്രളയം അടങ്ങിയപ്പോൾ അള്ളാഹുവിങ്കിൽ നിന്നുള്ള സമാധാനവും ശാന്തിയും ലഭിച്ചവരായും അനുഗ്രഹാശിസുകൾക്ക് പാത്രമായവരായും കൊണ്ട് ഭൂമിയിലേക്ക് ഇറങ്ങിക്കൊള്ളുവാനുള്ള ഉത്തരവാണിത്. കപ്പലിലുണ്ടായിരുന്ന സത്യവിശ്വാസികൾക്ക് മാത്രമല്ല, അവരിൽ നിന്ന് ഭാവിയിലുണ്ടാകുവാൻ പോകുന്ന സമുദായങ്ങളിലെ സത്യവിശ്വാസികൾക്ക് കൂടി ഈ ആശീർവാദം ബാധകമാണെന്നും അവരിലുണ്ടാകുന്ന അവിശ്വാസികൾക്ക് ഈ അനുഗ്രഹം ബാധകമല്ലെന്നും കുറച്ചു കാലം അവർക്ക് ഭൂമിയിൽ സുഖാനുഗ്രഹങ്ങൾ നൽകപ്പെടുമെന്നും പിന്നീട് ശിക്ഷ തന്നെയായിരിക്കും ആധാരമെന്നും കൂടി ഓർമ്മിപ്പിച്ചിരിക്കുന്നു. ഈ ചരിത്ര സംഭവത്തെ ചൂണ്ടിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടായി അള്ളാഹു പറയുന്നു,
2: വചനം 49, തിൽക അത് മിൻ അംബായി വാർത്തകളിൽപ്പെട്ട അൽ ഗൈബി അദൃശ്യത്തിന്റെ, നൂഹീഹ നാം വഹി നൽകുകയാണ്, ഇലൈക നിനക്ക്, മാ കുന്ത നീ ആയിരുന്നില്ല, തഅലമുഹ നീ അവയെ അറിയുക, അന്ത നീ, വലാ കൗമുക നിന്റെ ജനങ്ങളുമില്ല, മിൻ ഖബ്ലി മുമ്പ്, ഹാദ ഇതിൻ്റെ, ഫസ്ബിർ അതുകൊണ്ട് നീ ക്ഷമിക്കുക, ഇന്ന നിശ്ചയമായും, അൽ ആഖിബത പര്യവസാനം, ലിൽ മുത്തഖീൻ സൂക്ഷ്മത പാലിക്കുന്നവർക്ക്.

0: നബിയേ, അവയൊക്കെ അദൃശ്യ വാർത്തകളിൽ പെട്ടതാകുന്നു. അവ നിനക്ക് നാം വഹി നൽകുന്നു. നീയാകട്ടെ നിന്റെ ജനതയാകട്ടെ ഇതിനു മുമ്പ് അവ അറിയുമായിരുന്നില്ല. ആകയാൽ നീ ക്ഷമിച്ചുകൊള്ളുക. നിശ്ചയമായും ശുഭപര്യവസാനം സൂക്ഷ്മത പാലിക്കുന്നവർക്കായിരിക്കും.
1: നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ ജനതയായ അറബികളും വേദഗ്രന്ഥങ്ങളെപ്പറ്റി മുൻപരിചയമില്ലാത്തവരാകൊണ്ട് ഈ സംഭവവും ഇതുപോലെയുള്ള പ്രാചീനകാല സംഭവങ്ങളും അവരെ സംബന്ധിച്ചിടത്തോളം തികച്ചും അജ്ഞാതങ്ങളാകുന്നു. അപ്പോൾ പ്രസ്തുത സംഭവങ്ങളെ യഥാർത്ഥ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വിവരിക്കുവാൻ കഴിയുന്നത് അല്ലാഹുവിങ്കിൽ നിന്നുള്ള വഹി കൊണ്ടാണെന്ന് സ്പഷ്ടമാണ്. നൂഹ് അലൈഹിസ്സലാമിൻ്റെ ജനത അദ്ദേഹത്തിനെതിരെ നടത്തിയ ധിക്കാര നിഷേധങ്ങളുടെ ഫലം അവർ അനുഭവിച്ചതുപോലെ ഈ മുശ്രിക്കുകളുടെ ധിക്കാരത്തിനും താമസിയാതെ അറുതി വരുത്തുകയും സത്യവിശ്വാസികൾക്ക് രക്ഷ നൽകുകയും ചെയ്യും. അതുവരെ ക്ഷമയും സഹനവും കൈക്കൊള്ളണം. സത്യപ്രബോധനത്തിനെതിരെ ജനങ്ങളിൽ നിഷേധവും മത്സരവും പ്രകടമാകുന്നത് മുമ്പ് മുതൽക്കേയുള്ള പതിവാണ് എന്നൊക്കെ സാരം. വിഭാഗം 5. നൂഹ് നബി അലൈഹിസ്സലാമയുടെ ശേഷം വന്ന ചില പ്രവാചകന്മാരുടെയും അവരുടെ സമുദായങ്ങൾ അവരുടെ നേരെ കൈക്കൊണ്ട നിലപാടുകളുടെയും ചരിത്രം തുടർന്നുള്ള വചനങ്ങളിൽ വിവരിക്കുന്നത്. ഹൂദ് നബി അലൈഹിസ്സലാമയുടെയും സമുദായത്തിൻ്റെയും ചരിത്രമാണ് അവയിൽ ആദ്യത്തേത്. ഈ വിഷയകമായി മുമ്പ് സൂറത്തുൽ ആറാഫിലും താഴെ മുഅ്മിനൂൻ, ശുഅറാ, അഹ്കാഫ് മുതലായ സൂറത്തുകളിലും വിവരിക്കപ്പെട്ടിട്ടുണ്ട്. ഓരോ സ്ഥലത്തും വിവരിക്കുമ്പോൾ മറ്റേ സ്ഥലത്ത് കാണപ്പെടാത്ത ചില വിവരങ്ങൾ അടങ്ങിയിരിക്കും. ഇത് ഖുർആന്റെ പ്രത്യേക വിവരണ ശൈലികളിൽ ഒന്നാണ് താനും.
2: നാം ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി.
3: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെ മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ് അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ് മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും, മുഅ്ജിസത്തും അത് തന്നെയാണ്. അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് ഖുർആൻ റേഡിയോയിൽ പാരായണ പഠനം നിർവഹിക്കുന്നത് മുബാറക് ബിൻ ഉമർ.
6: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅല ആലിഹി വസഹ്ബി അജ്മഈൻ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾ റാ തഫ്ഹീം ചെയ്യുന്ന, അത് റാ എവിടെയാണ് ഉച്ചരിക്കേണ്ടത് എന്ന് വിശദീകരിക്കായിരുന്നു. അത് 3 സ്ഥലങ്ങൾ പറഞ്ഞു. 4-ാമത്തേത് ഹുറൂഫുൽ ഇസ്തിഇലാ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട 7 അക്ഷരങ്ങളുണ്ട്. അതായത് ഖാഫ്, അതുപോലെ സ്വാദ് ലാദ് ഖ, ഇത്രയും അക്ഷരങ്ങളാണിത്. അതിൻ്റെ അറബി അക്ഷരമാലയിലെ തർത്തീബ് അനുസരിച്ച് പറയുകയാണെങ്കിൽ ഖ സ്വാദ് ലാദ് ഗൈൻ ഖാഫ്, ഈ അക്ഷരങ്ങളാണിത്. ഇതിനാണ് ഹുറൂഫുൽ ഇസ്തിഇല എന്ന് പറയുക. ഈ ഹുറൂഫുൽ ഇസ്തിഇലന് ശേഷം റാ വന്നു, റാക്ക് സുക്കൂനാണ്. അപ്പോൾ അതിന് കസറുമാണ് എങ്കിൽ, അതായത് റാന് മുമ്പുള്ള അക്ഷരം അതിന് സുക്കൂനാണ് എങ്കിൽ തഫ്ഹീമോടുകൂടിയാണ് ഉച്ചരിക്കേണ്ടത്. ഇതുപോലെ ഖിർത്താസ്, ഖിർത്താസ് എന്നാണ് പറയേണ്ടത്. അതുപോലെ ഫിർഖത്ത്, ഫിർഖത്ത്. അതുപോലെ അതിന് റാക്ക് ശേഷം ഇസ്തിഇലാന്റെ അക്ഷരങ്ങളാണ്. അഞ്ചാമത്തേത് ഫത്ഹ് അല്ലെങ്കിൽ ലമ്മ്. ഇതിൻ്റെ നൽകപ്പെട്ട ഏതെങ്കിലും ഒരു അക്ഷരത്തിൻ്റെ പിന്നിൽ, ഇതുപോലെ ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. ഷഹ്ർ, ഖദ്ർ, അസ്ർ പോലെയുള്ള ഇതിനും തഫ്ഹീമായിട്ടാണ് ഉച്ചരിക്കേണ്ടത്. ഇനി നമുക്ക് ഇൻഷാല്ലാ അടുത്ത സൂറത്ത് പോതാം. അടുത്ത സൂറത്ത് ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്താണ്, സൂറത്തുൽ കൗസർ. അതിൽ ഇന്ന മദ്ദുണ്ട്, പിന്നെ ഫസ്വല്ലി ലിറബ്ബിക വൻഹർ, വൻഹർ ഇൽഹാറാണ്. നൂനുസാക്കിന് ശേഷം ഹാ, പിന്നെ ഷാനിയാക്ക ഹുൽ അബ്തർ. നമുക്കൊന്ന് ഓതാം അല്ലേ? ആ ആ.

0: ത്വല തയാണ്. ഇൻ അങ്ങനെയല്ല, ആത്തു മുഴുവൻ ഓതണം. ഇൻ ഒന്നുകൂടി, ഇൻ ആ ഒതിക്കോ. ഇന്നശാനി അപ്പോ സൂറത്ത് കൗസർ കഴിഞ്ഞു, ഇനി റാന തർക്കൈക്ക് ചെയ്യേണ്ട, അതായത് സ്വരഭാരമില്ലാതെ ര എന്ന മലയാളത്തിൽ അക്ഷരത്തോട് സാമ്യമുള്ള രൂപത്തിൽ ഉച്ചരിക്കേണ്ട സ്ഥലങ്ങൾ. അത് ഒന്ന്, റാക്ക് കെസിറാണെങ്കിൽ, റാക്ക് കെസിറാണെങ്കിൽ ഇപ്പം ശരി പോലെ, ഉദാഹരണം പെട്ടെന്ന് റിജാലുൻ, ഫീഹി റിജാലുൻ, റിജാലുൻ റുജാലു എന്ന് പറയരുത്, റുജാല് പറയരുത്, എങ്ങനെ റിജാൽ. അതുപോലെ കരീമുൻ, കറീമു എന്ന് പറയരുത്, എങ്ങനെ കരീമുൻ. പിന്നെ ഫീ ഖറാരി, ഖറാരി മക്കീൻ, ഖറാരി മനസ്സിലായില്ലേ. പിന്നെ അടുത്തത് നേരത്തെ നമ്മൾ വസ്തഗ്ഫിറു ഒതിരെ, അതായത് റാക്ക് സുക്കൂന്, റാക്ക് മുമ്പുള്ള അക്ഷരത്തിന് കസർ. വസ്തഗ്ഫിറു റാക്ക് മുമ്പുള്ള വസ്തഗ്ഫി, ഫി എന്നതിന് കസറാണ്. ഇതുപോലെ വസ്തഗ്ഫിറു, അതുപോലെ മറ്റൊന്ന് ഫിർഔൻ, ഫിർഔൻ എന്ന് പറയരുത്, ഫിർഔൻ. അതുപോലെ മിരിയത്ത്, മുൻഹമിർ, അയ്യോ. പിന്നെ മൂന്നാമത്തേത് ഖബീർ പോലെയുള്ള സ്ഥലങ്ങൾ. സുക്കു യാക്ക് ശേഷം റാ വന്നിട്ടുണ്ട്, അതിന് നമ്മൾ വഖഫ് ചെയ്യുമ്പോൾ ഖബീർ, ഹമീർ, സൈർ, ഖൈർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ. അപ്പോൾ ഇതാണ് തർക്കീക്ക് ചെയ്യേണ്ട സ്ഥലങ്ങൾ. പിന്നെ ലാം തഫ്ഹീം ചെയ്യേണ്ടത് അള്ളാഹു, അള്ളാഹു എന്നത് ലാമാണല്ലോ, പക്ഷേ അള്ളാഹ് ആയിട്ടാണ് ഉച്ചരിക്കേണ്ടത്. അത് അള്ളാഹു എന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള ഹർഫിന് ഫത്ഹ ലൊമ്മോ ആണെങ്കിൽ, അള്ളാഹു എന്നതിൻ്റെ തൊട്ട് മുമ്പ് ഫത്ഹ അല്ലെങ്കിൽ ലമ്മ്. ഇതുപോലെ ഷഹീദല്ലാഹു,
1: ഷഹീദല്ലാഹു,
0: ആ യുരീദുല്ലാഹു, ഷഹീദല്ലാഹു, ഷഹീദല്ലാഹു എന്ന് പറയുമ്പോൾ അവിടെ അള്ളാ ലാമിൻ്റെ തൊട്ട് മുമ്പ് ഫത്ഹാണ്. പിന്നെ ലമ്മാണെങ്കിലും യുരീദുല്ലാഹു, അതും ലാ എന്ന് തന്നെയാണ് ഉച്ചരിക്കേണ്ടത്. പിന്നെ ഇതല്ലാത്ത തർക്കയ്ക്ക് വന്ന മുമ്പ് കെസറാണെങ്കിൽ, ഇതുപോലെ ബിസ്മില്ലാഹി, അള്ളാഹു എന്നുള്ളതിൻ്റെ മുമ്പ് ഉള്ള മീമിന് കെസറാണ്, മനസ്സിലായില്ലേ. പിന്നെ ഭൂരിപക്ഷ സ്ഥലങ്ങളൊക്കെ അങ്ങനെ തന്നെ, ഖുലില്ലാഹുമ്മ, അതുപോലെ ലാ ഇലാഹ ഇല്ലാഹു ലാ, ഇതൊക്കെ കെസർ തന്നെയാണ്. അപ്പോൾ ഇതാണ് തർക്കീക്ക് വത്തഫ്ഹീം, ലാമിൻ്റെയും റായിൻ്റെയും നിയമങ്ങൾ. ഇനി നമുക്ക് ഇത് ഒക്കെ, ഇതൊക്കെ ഉള്ളൊരു സംഗതി എന്താന്ന് വച്ചാൽ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഉസ്താദിൻ്റെ മുമ്പിൽ ഉച്ചരിച്ച് ഓതി കേൾപ്പിച്ചു കൊടുക്കുകയും അദ്ദേഹം തിരുത്തുകയും ചെയ്യുമ്പോഴാണ് അതിന് ഫലം ഉണ്ടാകുക. അപ്പോൾ സ്വന്തം നിലക്ക് പഠിച്ചാൽ ഇത് പൂർണ്ണമാവുകയില്ല. അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. വാഖിറു ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: പീസ് ഖുർആൻ റേഡിയോയിൽ നാം കേട്ടത് പാരായണ പഠനം. ക്ലാസ് എടുത്തത് മുബാറക് ബിൻ ഉമർ.
3: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഇന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാഹ്, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം, അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിൻ്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാഹ്, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാഹ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷൻ്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം, അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ്രയുടെ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: نور أضل على الحياة رحيم
6: പീസ് റേഡിയോ അൽ ഇജാബ. എല്ലാം അന്വേഷിച്ചുറപ്പാക്കി മാത്രമേ നാം എന്തും ചെയ്യൂ. മത്സ്യവും മാംസവും വാങ്ങുമ്പോൾ, പഴവും പച്ചക്കറിയും വാങ്ങുമ്പോൾ എടുത്തു നോക്കി ചോദിച്ച് ഉറപ്പാക്കിയാണ് വാങ്ങുന്നത്. എന്നാൽ മതവിഷയങ്ങളോ? നാം ഗൗരവമായി കാണേണ്ട മതവിഷയങ്ങൾ, നമ്മുടെ സമീപനം എന്താണ്? നാം ഗൗരവമായ പഠനത്തിന് വിധേയമാക്കാറുണ്ടോ അവ? പ്രമാണങ്ങളുമായി ഒത്തുനോക്കാറുണ്ടോ? നമ്മുടെ സംശയങ്ങൾ, ആശങ്കകൾ, ചോദ്യങ്ങൾ പ്രാമാണിക വിശകലനങ്ങൾക്ക് വിധേയമാക്കാം. പീസ് റേഡിയോ ഒരുക്കുന്ന മഹത്തായ സംരംഭം അൽ ഇജാബ സംശയ നിവാരണം. പ്രക്ഷേപണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 രാത്രി 7:15. പീസ് റേഡിയോ, അൽ ഇജാബ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: ുള്ള അവസരമാണ് ഈ പ്രോഗ്രാം. ഇന്ന് 412 പേജിന്റെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 412-ാമത്തെ പേജിന്റെ പാരായണമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: أعوذ بالله من الشيطان الرجيم.

പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമിലൂടെ 25-ാം അധ്യായം സൂറ ഫുർഖാനിലെ 61 മുതൽ 77 കൂടിയ വാചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം ഷേഖ് ഇദ്രീസ് അബ്കാർ.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് അത്തഹ്സീൻ. സൂറത്തുൽ ഹിശ്റിലെ 22, 23, 24 വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ വരുന്ന സ്ഖലിതങ്ങളെക്കുറിച്ചാണ് അത്തഹ്സീൻ പ്രോഗ്രാമിൽ ഇന്ന് ശ്രോതാക്കൾ കേൾക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ഹാഫിദ് അബ്ദുഷക്കൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കൾ, സൂറത്തുൽ ഹിശ്റിലെ അവസാനത്തെ ആയത്തുകളാണ് ഇൻഷാഅല്ലാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്. 22, 23, 24 ആയത്തുകളാണ് ഇൻഷാഅല്ലാ. ഈ ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളെ സംബന്ധിച്ചുമാണ് ഇൻഷാല്ല പറയുന്നത്.
2: الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم ഹുവല്ലാഹു.
1: നോക്കൂ, ഈ ആയത്തിലെ ആയത്തിൻ്റെ തുടക്കത്തിൽ ഹാ, ശേഷം അള്ളാഹു ഹാ, ഇവിടെയൊക്കെ ഇതിൽ ഇത്രയും ആയത്തുകളിൽ ധാരാളമായിട്ട് ഹാ എന്നുള്ള ഒരു അക്ഷരം വരുന്നുണ്ടല്ലോ. തൊണ്ടയുടെ താഴെ ഭാഗമാണ് ഹാ ഇൻ്റെ മഹ്റജ്. പലപ്പോഴും ഓതിപ്പോകുന്ന ചില ആളുകളിലെങ്കിലും വല്ലാഹുല്ലദീ ലാ ഇലാ ഇല്ലാഹു, നോക്കൂ, ഹ എന്ന അക്ഷരത്തിൻ്റെ മഹ്റജിലേക്ക് അവിടെ നിന്നും ആ ശബ്ദം കേൾക്കുന്നേയില്ല, അങ്ങനെ വരുന്നേയില്ല ഹ. അതുകൊണ്ട് കൃത്യമായിട്ട് ഉച്ചരിക്കണം. തൊണ്ടയുടെ താഴെ ഭാഗമാണ് ഈ ആയത്തുകൾ. സൂറത്തുൽ ഹിശ്റിൻ്റെ അവസാന ഭാഗങ്ങൾ ധാരാളമായിട്ട് ആളുകൾ ഓതാറുണ്ട്, കേൾക്കാറുണ്ട്. വളരെ ഭംഗിയായിട്ട് പാരായണം ചെയ്യുന്ന ആയത്തുകളാണ് ഇവയൊക്കെ. അതുകൊണ്ട് ശ്രദ്ധിക്കണം ഇൻഷാഅല്ലാഹ്.
2: ഹുവല്ലാഹുല്ലദീ, ഹുവല്ലാഹുല്ലദീ, അല്ലദീ,
1: ദാലിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. അല്ലസി അല്ല, അല്ലദീ.
2: ലാ ഇലാഹ മദ് മുൻഫസിലാണ്, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദർ നീട്ടാവുന്ന മദ്. ലാ ഇലാഹ ഇല്ലാഹു,
1: അവിടെ വഖഫ് ചെയ്യുമ്പോൾ ഇല്ലാഹു എന്ന് പറഞ്ഞു, ഇല്ലാഹുവ എന്ന് വഖഫ് ചെയ്യേണ്ടതില്ല. അങ്ങനെ അധികം ആളുകളും ചെയ്യാറുമില്ല. വല്ലാഹു ആലം.
2: ഇല്ലാഹു عالم الغيب, عالم عين
1: തൊണ്ടയുടെ മധ്യഭാഗം.
2: عالم الغيب الغيب غين, عالم الغيب غين
1: തൊണ്ടയുടെ മുകൾ ഭാഗമാണ്.
2: عالم العيب എന്ന് പറയരുത്. عالم الغيب والشهاده, والشهاده
1: ഇവിടെ والشهادتي എന്ന് അവിടെ വഖഫ് ചെയ്യുമ്പോൾ താഇന സുക്കൂൻ ഹാഇൻ്റെ ശബ്ദമാണ് വരിക.
2: വശഹാദഹ. ഹുവർ റഹ്മാനുർ റഹീം, ഹുവർ റഹ്മാൻ, ഹുവ
1: നേരത്തെ പറഞ്ഞതുപോലെ തൊണ്ടയുടെ താഴെ ഭാഗമാണ് ഹുവ.
2: ഹുവർ റഹ്മാനുർ റഹീം, അർ റഹ്മാൻ, അർ റഹീം.
1: റാഇനെ തക്രീർ എന്ന ആസിഫത്ത് കൂടുതലായി പോവാതെ ശ്രദ്ധിക്കണം.
2: അർ റഹ്മാനുർ റഹീം എന്നല്ല, ഹുവർ റഹ്മാനുർ റഹീം
1: ഇങ്ങനെ ഉച്ചരിക്കണം. ഹ തൊണ്ടയുടെ മധ്യഭാഗമാണ്. അവിടെയൊക്കെ കൃത്യമായിട്ട് മഖ്റജുകൾ ശരിയാക്കാൻ ശ്രമിക്കണം, ശ്രദ്ധിക്കണം, പഠിക്കണം. അടുത്ത ആയത്ത്
2: ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു,
1: നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക.
2: ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു അൽ മലികു, അൽ മലികു,
1: അൽ മലിക് അല്ല, അൽ മലിക്കു. മീമിനെ പിന്നെ നേർപ്പിക്കണം, കനപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കരുത്.
2: അൽ മലിക് അല്ല, അൽ മലിക്. അൽ മലിക്കുൽ ഖുദ്ദൂസ് ഖാഫ്,
1: തൊണ്ടയുടെ മുഗൾ ഭാഗവും കഴിഞ്ഞ് ചെറുനാക്ക്.
2: അൽ ഖുദ്ദൂസു സലാം, അസ്സലാമുൽ മുഅ്മിൻ, അസ്സലാമുൽ മുഅ്മിനു, അൽ മുഅ്മിനു. المؤمن المهيمن, المؤمن,
1: مؤمن അല്ല, المؤمن ഹംസയുടെ ഉച്ചാരണം കൃത്യമാക്കണം. തൊണ്ടയുടെ താഴെ ഭാഗമാണ്. എന്നാൽ ഖൽഖല വരാനും പാടില്ല. അൽ മുഅ്മിനു അല്ല, അൽ മുഅ്മിനു. മുഅ്മിനു എന്ന് ഹംസ തീരെ ഉച്ചരിക്കാതിരിക്കാനും പാടില്ല. അൽ മുഅ്മിനുൽ മുഹൈമിൻ, തൊണ്ടയുടെ താഴെ ഭാഗം, മുഹൈമിൻ. അൽ അസീസു, അൽ അസീസ്, ഐൻ, തൊണ്ടയുടെ മധ്യഭാഗം. അൽ അസീസുൽ, അൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ, മുതകബ്ബിർ എന്നല്ല, വഖഫ് ചെയ്യുമ്പോൾ മുതകബ്ബിർ, മുതകബ്ബിർ. റാഇനെ തർഖീഖ് ചെയ്യണം, നേർപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അൽ ജബ്ബാറുൽ മുതകബ്ബിർ, മുതകബ്ബിർ. സുബ്ഹാനല്ലാഹി, സുബ്ഹാ, ബാഇനെ ഖൽഖല ചെയ്യണം. സുബ്ഹാനല്ലാഹ്, വഖഫ് ചെയ്യുമ്പോൾ സുബ്ഹാനല്ലാഹ് കൂട്ടി ഓതുമ്പോൾ സുബ്ഹാനല്ലാഹി അമ്മ, അമ്മ, മീമിനു ശദ്ദ് മണിക്കണം. അമ്മ യുശ്രികൂൻ, യുശ്രികൂൻ. ആയത്തിൻ്റെ അവസാനത്തിൽ മദ് ആരുദുൽ സുക്കൂൻ. അടുത്ത ആയത്ത്, ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ. ഹുവല്ലാഹ്, നേരത്തെ പറഞ്ഞതുപോലെ ഹഇൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം. തൊണ്ടയുടെ താഴേ ഭാഗമാണ് ഹ. ഹുവല്ലാ, ഹുവല്ലാ എന്ന് പറയരുത്. ഹുവല്ലാഹുൽ ഖാലിഖ്, അൽ ഖാലിഖ്. ഖ തൊണ്ടയുടെ മുകൾ ഭാഗം, ഖാഫ് അതിൻ്റെയും മേലെ ചെറുനാക്കിൻ്റെ അടുത്ത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, അൽ ഖാലിഖ്. രണ്ടും സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. ഖാലിഖ് എന്നല്ല, അൽ ഖാലിഖു. ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉ, അൽ ബാരിഉ. ഹംസ, അൽ ബാരിഉ, ഹംസ കൃത്യമായിട്ട് ഉച്ചരിക്കണം. അൽ ബാരിഉൽ മുസവ്വിർ, മുസ സ്വാദ് ഇസ്തിഇല എൻ്റെ അക്ഷരമാണ്. സ്വരഭാരത്തിൽ ഉച്ചരിക്കണം. നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്ന് നിൽക്കണം. ശേഷം അൽ മുസവ്വിർ, മുസവ്വിർ എന്ന് വഖഫ് ചെയ്ത് മുസവ്വിർ. റാഇനെ തർഖീഖ് ചെയ്യണം. അൽ മുസവ്വിർ ലഹുൽ അസ്മാഉൽ ഹുസ്ന, ലഹു ഹ, അൽ അസ്മാഉ ഉ, എല്ലാം തൊണ്ടയുടെ താഴേ ഭാഗമാണ്. കൃത്യമായിട്ട് മഖ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കണം. അൽ അസ്മാഉ മദ് മുത്തസിലാണ് അവിടെയുള്ളത്. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നിർബന്ധമായിട്ടും നീട്ടണം. അൽ അസ്മാഉൽ ഹുസ്ന, അൽ ഹുസ്ന. അൽ ഹു, ഹു, തൊണ്ടയുടെ മധ്യഭാഗം. അൽ ഹുസ്ന എന്ന് പറയരുത്. യുസബ്ബിഹു ലഹു, യുസബ്ബിഹു ലഹു മാ ഫിസ്സമാവാതി വൽ അർദ്, യുസബ്ബിഹു, ഹു, യുസബ്ബിഹു ലഹു മാ ഫിസ്സമാവാതി വൽ അർദ്, വൽ അർലല, വൽ അർദ്, വഹുവൽ അസീസുൽ ഹകീം, വഹുവൽ അസീസുൽ ഹകീം. ഐനും ഹാഉം തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്. കൃത്യമായിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കണം. ഇൻഷാല്ലാ ഈ ഭാഗങ്ങൾ ഒന്നുകൂടെ ഓതാം. ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു ആലിമുൽ ഗൈബി വശ്ശഹാദ ഹുവർ റഹ്മാനുർ റഹീം.

0: يسبح له ما في السماوات والأرض وهو العزيز الحكيم.
1: അൽഹംദുലില്ലാ, സൂറത്തുൽ ഹശ്ർ കഴിഞ്ഞിട്ടുണ്ട്. ധാരാളമായിട്ട് ഇത്തരം ക്ലാസ്സുകൾ കേട്ട് ഖുർആൻ പാരായണം ശരിയാക്കുവാൻ, തജ്വീദ് നിയമങ്ങളനുസരിച്ച് പാരായണത്തിൽ അബദ്ധങ്ങളൊന്നുമില്ലാതെ കൃത്യമാക്കുവാൻ ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ബാറക്കല്ലാഹു ഫീകും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാ അല്ലാ, ജസാകല്ലാഹു ഖൈറാ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അത്തഹ്സീൻ. സൂറത്തുൽ ഹശ്റിലെ 22 മുതൽ 24 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ വരുന്ന അബദ്ധങ്ങളെക്കുറിച്ച് ക്ലാസ് എടുത്തത് ഹാഫിൽ അബ്ദുൽ ഷക്കൂർ.
3: أعوذ بالله من الشيطان الرجيم. وإذا

0: മാന്യ ശ്രോതാക്കൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ. മധുരം ഖുർആനിൽ നിന്ന് വിശുദ്ധ ഖുർആനിലെ സൂറ അന്നിസായിൽ നിന്നും 101 മുതൽ 122 വരെയുള്ള വചനങ്ങൾ പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മാജിദ് അൽസാമിൽ.
1: ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത് ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റ് വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റ് കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും. ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാകുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോയിലെ മധുരം ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അങ്കബൂത്ത് 56 മുതൽ 59 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തൻസീൽ. വിശുദ്ധ ഖുർആൻ പാരായണം ആദ്യം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കൾക്ക് അവസരം നൽകുന്ന തൻസീൽ പ്രോഗ്രാമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ അബ്ദുൽ അസീസ് അസ്ഹറാനി പാരായണം നിർവഹിക്കുന്നത്.
2: أعوذ بالله من الشيطان الرجيم.

0: അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റെതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിൻ്റെ മഹത്വം അറിയപ്പെട്ടതിൻ്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിൻ്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്നു കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മൊഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ വീഡിയോ ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം, വീഡിയോ ക്ലാസ്സുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
1: Peace Radio. Tune to reality.
2: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവികമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം പുതിയ നിയമം എന്നുള്ള പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും

0: ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാരവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റെതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റെതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലും റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്, സ്വയം ദൈവീകമാണ് എന്നവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു ഒരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്ക് പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫിലാക്കി, ഇപ്പോഴും 10,000 ജനങ്ങൾ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കിയവർ ധാരാളം കാണാം. അപ്പോൾ അന്നിറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇന്ന് അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇതും ഖുർആന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ, കർമ്മസരണി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم.

0: فاصبر إن العاقبة للمتقين.
1: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. നാം കേട്ടത് 11-ാം അധ്യായം സൂറത്തുൽ ഹൂദ്, 25 മുതൽ 49 വരെ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് ഹാഫിദ് അഹമ്മദ് അസ്സൈലം.
2: മലയാളത്തിലെ പ്രശസ്തവും സർവ അംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി തയ്യാറാക്കിയ വിശുദ്ധ ഖുർആൻ തഫ്സീറിൻ്റെ ശബ്ദാവിഷ്കാരം. തഫ്സീർ അമാനി, സൂറ ഹൂദ്, 50 മുതൽ 54 കൂടിയ വചനങ്ങൾ.
3: വചനം 50. വഇല ആദിൻ, ആദ് സമുദായത്തിലേക്കും, അഖാഹും അവരുടെ സഹോദരനെ, ഹൂദൻ ഹൂദിനെ, ഖാല അദ്ദേഹം പറഞ്ഞു, യാ ഖൗമി എന്റെ ജനങ്ങളെ, ഇഅബുദൂ നിങ്ങൾ ആരാധിക്കുവിൻ, അല്ലാഹ അല്ലാഹുവിനെ, മാ ഇല്ല ലക്കും നിങ്ങൾക്ക്, മിൻ ഇലാഹിൻ ഒരു ആരാധ്യനും, ഗൈറുഹു അവനല്ലാത്ത, ഇൻ അല്ല, അന്തും നിങ്ങൾ, ഇല്ല അല്ലാതെ, മുഫ്തറൂൻ കള്ളം കെട്ടിച്ചമക്കുന്നവർ.

0: ആദ് ഗോത്രത്തിലേക്ക് അവരുടെ സഹോദരൻ ഹൂദിനെയും നാം അയച്ചു. അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുവിൻ, അവനല്ലാതെ നിങ്ങൾക്ക് ഒരു ആരാധ്യനുമില്ല, നിങ്ങൾ കെട്ടിച്ചമക്കുന്നവരല്ലാതെ മറ്റൊന്നുമല്ല.
1: വചനം 51. യാ ഖൗമി, എന്റെ ജനങ്ങളെ, ലാ അസ്അലുക്കും, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല, അലൈഹി, ഇതിന്റെ പേരിൽ, അജിറ, ഒരു പ്രതിഫലം, ഇൻ, അല്ല, അജിരിയ, എന്റെ പ്രതിഫലം, ഇല്ല, അല്ലാതെ, അലല്ലദി, യാതൊരുത്തന്റെ മേൽ, ഫതറനീ, എന്നെ സൃഷ്ടിച്ച, അഫലാ തഅഖിലൂൻ, അപ്പോൾ നിങ്ങൾ ബുദ്ധി കൊടുത്ത് മനസ്സിലാക്കുന്നില്ലേ.
2: യാ ഖൗമി ലാ അസ്അലുക്കും അലൈഹി.

0: എന്റെ ജനങ്ങളെ, ഇതിൽ അഥവാ ഈ പ്രബോധനത്തിന്റെ പേരിൽ നിങ്ങളോട് ഞാൻ ഒരു പ്രതിഫലവും ചോദിക്കുന്നില്ല. എന്റെ പ്രതിഫലം എന്നെ സൃഷ്ടിച്ചുണ്ടാക്കിയവന്റെ മേൽ അല്ലാതെ ബാധ്യത ഇല്ല. അപ്പോൾ നിങ്ങൾ ബുദ്ധി കൊടുത്ത് ഗ്രഹിക്കുന്നില്ലേ?
1: വചനം 52. വയാ കൗമി, എന്റെ ജനങ്ങളെ, ഇസ്തഗ്ഫിറു, നിങ്ങൾ പാപമോചനം തേടുവിൻ റബ്ബക്കും നിങ്ങളുടെ റബ്ബിനോട്. സുമ്മ, പിന്നെ, തൂബു, നിങ്ങൾ മടങ്ങുവിൻ, ഇലൈഹി, അവങ്കലേക്ക്. യുർസിലി, അവൻ അയച്ചു തരും, അസ്സമാ, ആകാശത്തെ, അലൈക്കും, നിങ്ങൾക്ക്, മിദറാറൻ, സമുദ്ധമായിട്ട്. വയസിദ്ക്കും, നിങ്ങൾക്കവൻ വർദ്ധിപ്പിക്കുകയും ചെയ്യും, കുവ്വത്തൻ, ശക്തി, ഇല കുവ്വത്തിക്കും, നിങ്ങളുടെ ശക്തിയുടെ കൂടെ. വലാത്ത തവല്ലൗ, നിങ്ങൾ തിരിഞ്ഞുകളയുകയും അരുത്, മുജ്രിമീൻ, കുറ്റവാളികളായ നിലയിൽ.

0: എന്റെ ജനങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പാപമോചനം തേടുകയും പിന്നെ അവങ്കലേക്ക് പശ്ചാത്തപിക്കുകയും ചെയ്യുവീൻ. എന്നാൽ അവൻ നിങ്ങൾക്ക് ആകാശത്തെ അഥവാ മഴയെ സമൃദ്ധമായി അയച്ചു തരുന്നതാണ്. നിങ്ങളുടെ ശക്തിയിലേക്ക് കൂടുതൽ ശക്തി അവൻ നിങ്ങൾക്ക് വർദ്ധിപ്പിക്കുകയും ചെയ്യും. നിങ്ങൾ കുറ്റവാളികളായിക്കൊണ്ട് തിരിഞ്ഞു കളയുകയും അരുത്.
1: യമൻ പ്രദേശങ്ങളിൽപ്പെട്ട അഹ്കാഫ് ആയിരുന്നു പ്രാചീന ഗോത്രമായ ആദ് വർഗത്തിന്റെ വാസസ്ഥലം. അവർ വിഗ്രഹാരാധകരായിരുന്നു. അവരുടെ ഗോത്രത്തിലും കുടുംബത്തിലുമുള്ള ആളായിരുന്നു ഹൂദ് അലൈഹിസ്സലാം. അതുകൊണ്ടാണ് അദ്ദേഹത്തെ അവരുടെ സഹോദരൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അവരുടെ വിഗ്രഹാരാധന തുടങ്ങിയ തോന്നിയവാസങ്ങളെ ചൂണ്ടിക്കൊണ്ടാണ് നിങ്ങൾ കെട്ടിച്ചമക്കുന്നവരല്ലാതെ മറ്റൊന്നുമല്ല എന്ന് അദ്ദേഹം പറയുന്നത്. തൻ്റെ പ്രബോധനം കൊണ്ട് അള്ളാഹുവിങ്കിൽ നിന്നുള്ള പ്രതിഫലമല്ലാതെ നിങ്ങളിൽ നിന്നുള്ള യാതൊരു പ്രതിഫലവും ഞാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് നൂഹ് നബി അലൈഹിസ്സലാമയെ പോലെ തന്നെ അദ്ദേഹവും ജനങ്ങളെ ഉത്ബോധിപ്പിച്ചു. അങ്ങനെ തൻ്റെ പ്രബോധനം നിഷ്കളങ്കമാണെന്നും അതിൽ സ്വാർത്ഥ താല്പര്യങ്ങളൊന്നും ഇല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. എല്ലാ പ്രവാചകന്മാരെയും പോലെ അദ്ദേഹത്തിനും പ്രധാനമായി ഉപദേശിക്കുവാനുണ്ടായിരുന്നത് അള്ളാഹുവിനെയല്ലാതെ ആരാധിക്കരുതെന്ന തൗഹീദ് തന്നെ. ആദ് വർഗത്തെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ കയ്യൂക്കും മെയ്യൂക്കുമുള്ള ഒരു വർഗമായിരുന്നു. നിങ്ങൾ അള്ളാഹുവിനെ ആരാധിച്ചും അവനിലേക്ക് ഖേദിച്ചു മടങ്ങിയും വന്നാൽ അവൻ നിങ്ങൾക്ക് മഴ സമൃദ്ധമാക്കി തരികയും നിങ്ങളുടെ നിലവിലുള്ള ശക്തിയിലൂടെ ഇനിയും നിങ്ങൾക്ക് ശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞതിൽ നിന്നു തന്നെ ഇത് മനസ്സിലാക്കാം. ഞങ്ങളെക്കാൾ ഊക്കുള്ളവർ ആരാണുള്ളതെന്ന് അഹങ്കാരപൂർവം അവർ പറയുകയും ചെയ്തിരുന്നു. 41:15 പശ്ചാത്താപവും പാപബോധവും പരലോകത്ത് വെച്ച് മാത്രമല്ല ഇഹത്തിൽ വെച്ചും അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൂടുതൽ ലഭിച്ചുകൊണ്ടിരിക്കുവാൻ കാരണമാണെന്ന് അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാം. ഇതുപോലെ നൂഹ് നബി അലൈഹിസ്സലാമയും അദ്ദേഹത്തിൻ്റെ ജനതയോട് പറഞ്ഞതായി സൂറത്ത് നൂഹിൽ അള്ളാഹു അറിയിച്ചിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറഞ്ഞതായി വന്നിരിക്കുന്നു: ആരെങ്കിലും പാപമോചനം തേടൽ കൈവിടാതിരുന്നാൽ അവന് അള്ളാഹു എല്ലാ ഞെരുക്കത്തിൽ നിന്നും രക്ഷാമാർഗം നൽകുകയും എല്ലാ ദുഃഖവിചാരങ്ങളിൽ നിന്നും മുക്തി നൽകുകയും അവൻ കണക്കാക്കാത്ത വിധത്തിലൂടെ അവന് ഉപജീവനം നൽകുകയും ചെയ്യുന്നതാണ്.
2: വചനം 53. ഖാലു, അവർ പറഞ്ഞു: യാ ഹൂദു, ഹൂദേ, മാ ജിഅ്തനാ, നീ ഞങ്ങൾക്ക് വന്നിട്ടില്ല, ബിബയ്യനത്തിൻ, വ്യക്തമായ ഒരു തെളിവുകൊണ്ട്, വമാ നഹ്നു, ഞങ്ങളല്ലതാനും, ബിതാരിക്കി, ഉപേക്ഷിക്കുന്നവർ, അലിഹത്തിന, ഞങ്ങളുടെ ദൈവങ്ങളെ, അൻ കൗലിക, നിന്റെ പറയൽ കൊണ്ട്, വമാ അല്ല, നഹ്നു, ഞങ്ങൾ, ലക, നിന്നെ, ബിമുഅ്മിനീൻ, വിശ്വസിക്കുന്നവർ,

0: അവർ പറഞ്ഞു, ഹൂദേ, നീ ഞങ്ങൾക്ക് വ്യക്തമായ ഒരു തെളിവും കൊണ്ടുവന്നിട്ടില്ല. നിന്റെ വാക്കിനാൽ ഞങ്ങൾ ഞങ്ങളുടെ ആരാധ്യ വസ്തുക്കളെ അഥവാ ദൈവങ്ങളെ ഉപേക്ഷിക്കുന്നവരല്ലതാനും ഞങ്ങൾ നിന്നെ വിശ്വസിക്കുന്നവരുമല്ല.
1: വചനം 54. ഇന്നഖൂലു, ഞങ്ങൾ പറയുന്നില്ല, ഇല്ല, അല്ലാതെ, ഇഅ്തറാക, നിനക്ക് ബാധിച്ചിരിക്കുന്നു, ബഅദു, ചിലത്, ആലിഹത്തിന, ഞങ്ങളുടെ ദൈവങ്ങളിലെ, ബിസൂഇൻ, വല്ല തിന്മയും. ഖാല, അദ്ദേഹം പറഞ്ഞു, ഇന്നീ നിശ്ചയം ഞാൻ, ഉഷ്ഹിദു, ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു, അല്ലാഹ, അല്ലാഹുവിനെ, വഷ്ഹദു, നിങ്ങൾ സാക്ഷ്യം വഹിക്കുവിൻ, അന്നീ, ഞാൻ എന്ന്, ബരീഉൻ, ഒഴിവായവനാണ്, മിമ്മ, യാതൊന്നിൽ നിന്ന്, തുഷ്രിക്കൂൻ, നിങ്ങൾ പങ്കുചേർക്കുന്ന.

0: ഞങ്ങളുടെ ആരാധ്യ വസ്തുക്കളിൽ ചിലത് നിനക്ക് വല്ല തിന്മയും ബാധിപ്പിച്ചിരിക്കുന്നുവെന്നല്ലാതെ ഞങ്ങളൊന്നും പറയുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ അല്ലാഹുവിനെ സാക്ഷ്യപ്പെടുത്തുന്നു, നിങ്ങളും സാക്ഷ്യം വഹിച്ചുകൊള്ളുവിൻ. നിങ്ങൾ പങ്കുചേർക്കുന്നതിൽ നിന്ന് ഞാൻ ഒഴിവായവനാണെന്ന്.
1: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മലയാളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി തയ്യാറാക്കിയ വിശുദ്ധ ഖുർആനിൻ്റെ തഫ്സീർ ശബ്ദാവിഷ്കാരമായിരുന്നു സൂറത്തുൽ ഹൂദ്. 50 മുതൽ 54 കൂടിയ വചനങ്ങളാണ് വിശദീകരിച്ചു നൽകിയത്.
2: ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുകയും നന്മയിലൂടെ ജീവിക്കാനായി താൽപ്പര്യപ്പെടുകയും ചെയ്യുന്നവരാണ് എല്ലാവരും. അത്തരത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഏറെ പ്രചോദനമുണ്ടാക്കുകയും ജീവിതത്തിൽ സ്വന്തം മാറ്റം വരുത്തേണ്ടത് ഓരോരുത്തരുടെയും ഹിതമനുസരിച്ചാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: മനുഷ്യന് അവന്റെ മുമ്പിലൂടെയും പിന്നിലൂടെയും തുടരെ തുടരെ വന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവനെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർ അഥവാ മലക്കുകൾ ഉണ്ട്. ഏതൊരു ജനതയും തങ്ങളുടെ സ്വന്തം നിലപാടുകളിൽ മാറ്റം വരുത്തുന്നതുവരെ അള്ളാഹു അവരുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുകയില്ല. തീർച്ച, ഒരു ജനതയ്ക്ക് വല്ല ദോഷവും വരുത്താൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് തട്ടിമാറ്റാനാവില്ല. അവനു പുറമെ അവർക്ക് യാതൊരു രക്ഷാധികാരിയുമില്ല.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല. പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പരിശുദ്ധ ഖുർആനിന്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിലും 5-ാം അധ്യായം 60-ാമത്തെ വചനത്തിലും കുരങ്ങ് എന്ന ജീവിയെപ്പറ്റി അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. ബനു ഇസ്രായേലുകാരോട് ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൽപ്പനയുണ്ടായപ്പോൾ അവർ ചെയ്ത അക്രമത്തിന് അവരെ ശിക്ഷിച്ചതുമായി ബന്ധപ്പെട്ടാണ് അള്ളാഹു തആല അവിടെ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്.

0: ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നവരോട് പറഞ്ഞപ്പോൾ അവർക്കുള്ള പരീക്ഷണമെന്നോണം സമുദ്രത്തിൽ നല്ല മത്സ്യത്തിൻ്റെ ചാകര അവർ കാണുകയുണ്ടായി. അവർ ചാലുകീറി മീനിനെ തടുത്തുവെക്കുകയും പിറ്റേ ദിവസം പോയി മീൻ പിടിക്കുകയും ചെയ്തു. ഈ ഒരു കാരണത്താൽ മനുഷ്യരായ അവർ കുരങ്ങന്മാരാക്കി മാറ്റപ്പെടുകയുണ്ടായി എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നെഞ്ചേറ്റുന്നതിന് പകരം അതിനെ അവഗണിച്ചാൽ അള്ളാഹുവേയും റസൂലിനെയും ദീനിനെയും കബളിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചാൽ അനതിവിദൂരമല്ലാത്ത ഭാവിയിൽ ദൈവശിക്ഷ അവർ കാത്തിരിക്കണമെന്ന താക്കീതാണ് ഇവിടെ അള്ളാഹു തആല നൽകുന്നത്.
1: വിശുദ്ധ ഹറമുകളിലെ നമസ്കാരങ്ങളിൽ അവിടുത്തെ ഇമാമുമാർ നടത്തിയ ഖുർആൻ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. മദീന മസ്ജിദ് നബവിയിൽ ഫജ്ർ നമസ്കാരത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് ഷെയ്ഖ് അബ്ദുള്ള ഖുറാഫി നടത്തിയ ഖുർആൻ പാരായണമാണ് ആദ്യം നമ്മൾ കേൾക്കുന്നത്. സൂറത്ത് യൂസുഫ് 88 മുതൽ 111 വരെയുള്ള ആയത്തുകൾ.

تأتيهم غاشية من عذاب الله أو تأتيهم الساعة بغتة أو تأتيهم

മക്കയിലെ വിശുദ്ധ ഹറമിൽ മഗരിബ് നമസ്കാരത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് ഷെയ്ഖ് അബ്ദുള്ള അവാദ് അൽ ജുഹനി നടത്തിയ ഖുർആൻ പാരായണം, സൂറത്തുന്നൂർ 62 മുതൽ 64 വരെയുള്ള ആയത്തുകൾ, സൂറത്തുൽ കൗസർ.

0: فصل لربك وانحر إن شانئك هو الأبتر.
1: ഹറമൈൻ ലൈവ് ഇതോടെ സമാപിക്കുന്നു. മദീന മസ്ജിദിന് ഭാവിയിൽ ഫജർ നമസ്കാരത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് ഷെയ്ഖ് അബ്ദുള്ള ഖുറാഫി നടത്തിയ ഖുർആൻ പാരായണവും, അതുപോലെ മക്കയിലെ വിശുദ്ധ ഹറമിൽ മഗ്രിബ് നമസ്കാരത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് ഷെയ്ഖ് അബ്ദുള്ള അവാദ് അൽ ജുഹനി നടത്തിയ ഖുർആൻ പാരായണവുമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.
2: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം 9020840840. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചരണവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്! ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ആഗ്രഹമുണ്ടെങ്കിൽ പോരൂ.
0: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി ആപ്പ് നിങ്ങളിലേക്ക്. വായനയുടെ വിസ്മയ ലോകം ഇനി താങ്കളുടെ മൊബൈൽ ഫോണിൽ ലഭ്യം. ജമീൽ ഓൺലൈൻ ലൈബ്രറി മൊബൈൽ ആപ്ലിക്കേഷനിലെ പ്രത്യേകം തയ്യാറാക്കിയ ഡോക്യുമെന്റ് സെക്ഷൻ താങ്കളുടെ ഒഴിവ് സമയങ്ങളെ ഏറെ വിജ്ഞാനപ്രദമാക്കും. വിവിധ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ, ലഘുലേഖകൾ, വീഡിയോ തുടങ്ങി വായനയ്ക്ക് മാറ്റുകൂട്ടുന്ന അനേക വിഭവങ്ങളുമായി ജമീൽ ആപ്പ്. വായനയ്ക്ക് പുറമെ ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ജമീൽ ആപ്പിൽ പ്രത്യേക സംവിധാനം. വേഗമാകട്ടെ, ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ. വായന ഇനി നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെയും ഒരു ഭാഗമാകട്ടെ. ജമീൽ ആപ്പ് നിങ്ങളുടെ ആത്മമിത്രമാകുന്നു. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ലളിതമായി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമായി ഇതാ ഒരു പ്രകാശഗോപുരം.
3: പീസ് റേഡിയോ പുലരിവെട്ടം.
0: സന്തോഷം ഗമിക്കുന്ന ജീവിതത്തിൽ
3: അപ്രതീക്ഷിതമായി എത്തുന്ന പ്രതിസന്ധികൾ,
0: പകച്ചു നിൽക്കാനാകാതെ
3: പരിഹാരം അന്വേഷിക്കാൻ പോലും ആവാത്ത പ്രതിസന്ധി ഘട്ടം.
0: ചിലരുണ്ട് പരിഹാരം തേടുന്നവർ,
3: ചിലരുണ്ട് പരിഹാരമുണ്ടെന്ന് പോലും അറിയാത്തവർ.
0: പരിഹാരം നമ്മെ തേടിയെത്തുമെങ്കിലോ?
3: ഇതാ നമ്മുടെ അകത്തളങ്ങളിലും ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നമ്മെ അന്വേഷിച്ച് വന്നു കഴിഞ്ഞു.
0: നന്മയുടെ സുഭാഷിതമായി നേർമ്മയുള്ള കിരണങ്ങൾ.
3: പീസ് റേഡിയോ പുലരിവെട്ടം
0: എല്ലാ ദിവസവും രാവിലെ 6 മണിക്കും 8 മണിക്കും പീസ് റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: മനുഷ്യന്റെ ജീവിതം എന്നത് രഹസ്യ പരസ്യ സമ്മിശ്രമാണ്. എന്നാൽ ഏതൊരു മനുഷ്യന്റെയും രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ, അതെല്ലാം അള്ളാഹു അറിയുന്നു എന്ന് മാത്രമല്ല, ജീവിതത്തിൽ അഹങ്കാരിയായി ജീവിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്ന വിശുദ്ധ ഖുർആനിൻ്റെ ഒരായത്ത് കേൾക്കുക.

0: അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അല്ലാഹു അറിയുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. അവൻ അഹങ്കാരികളെ ഇഷ്ടപ്പെടുകയില്ല. തീർച്ച.
1: അവസരമാണ് അൽമുഅല്ലിം. ഇന്ന് സൂറത്തുൽ മാഇദ 7 മുതൽ 11 വരെയുള്ള ആയത്തുകളുടെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ഖലീഫ അത്തുനൈജി.

0: അൽമുഅല്ലിം ഇതോടെ സമാപിക്കുന്നു. സൂറത്തുൽ മാഇദ 7 മുതൽ 11 വരെയുള്ള ആയത്തുകളുടെ പാരായണമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഖലീഫ അത്തുനേജി.
1: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ആറാം അധ്യായം സൂറാൻ ആമിലെ 12 മുതൽ 32 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം ഖാരി ഷെയ്ഖ് മുഹമ്മദ് അൽ മുഹസ്നി.
1: പ്രവാചക ശബ്ദവും ജീവിതവും ഉപദേശവും നബി ജീവിതത്തിലേക്ക് സത്യവും യഥാർത്ഥവുമായ വെളിച്ചം വീശുന്ന തിരുനബിയോടൊപ്പം പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും വൈകുന്നേരം 7:05 കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും തിരുനബിയോടൊപ്പം.
2: വിശുദ്ധ ഖുർആനിന്റെ പഠനത്തിനായി പീസ് റേഡിയോ ഒരുക്കുന്ന പ്രോഗ്രാമുകളിൽ ഒന്നാണ് ഹൃദയവസന്തം. ഇന്ന് സൂറത്ത് ഹൂദ് 65-66 വചനങ്ങൾ ക്ലാസ് എടുക്കുന്നത് ജംഷീർ സലാഹി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അല്ലദീ ഹദാന ലിഹാദ വമാ കുന്ന ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ

0: ലിഹി വസ്ഹബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فعقروها فقال تمتعوا في داركم ثلاثة أيام ذلك وعد غير مكذوب. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇന്നത്തെ ഹൃദയവസന്തം ക്ലാസ്സിലേക്ക് എല്ലാ ശ്രോതാക്കളെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് സൂറത്തുൽ ഹൂദിലെ 65-ാമത്തെ വചനമാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഇൻഷാല്ലാ. ആ വചനം ഇപ്രകാരമാകുന്നു: ഫഅഖറൂഹ, അങ്ങനെ അവർ അതിനറുത്തുകളഞ്ഞു, വെട്ടി അറുത്തു. ഹൂദ് നബി അലൈഹിസ്സലാമിലൂടെ, അല്ല, സ്വാലിഹ് നബി അലൈഹിസ്സലാമിലൂടെ അള്ളാഹു സമൂദ് ഗോത്രത്തിലേക്ക് ദൃഷ്ടാന്തമായി അവതരിപ്പിച്ച ആ ഒട്ടകത്തിനെ. ഫഖാല, അപ്പോൾ സ്വാലിഹ് നബി അലൈഹിസ്സലാം അവരോട്, ആ ജനതയോട് പറഞ്ഞു: തമത്തഉ, നിങ്ങൾ ആസ്വദിച്ചുകൊള്ളുക, സുഖമനുഭവിച്ചുകൊള്ളുക. ഫിദാരിക്കും, നിങ്ങളുടെ വീടുകളിൽ. സലാസത്ത് അയ്യാം, 3 ദിവസങ്ങൾ. ദാലിക വഅദുൻ, അതൊരു വാഗ്ദാനമാണ്. ഗൈറു മക്ദൂബ്, തെറ്റാ ിടയില്ലാത്ത, തെറ്റാകാനിടയില്ലാത്ത, കളവാകാനിടയില്ലാത്ത ഒരു വാഗ്ദാനമാകുന്നു. സൂറത്തുൽ ഹൂദിലെ ഈ 65-ാമത്തെ വചനം ഇതിൻ്റെ തൊട്ട് മുമ്പ് വന്ന വചനങ്ങളുടെ തുടർച്ചയാകുന്നു. സമൂദ് ഗോത്രത്തിലേക്ക് അള്ളാഹു നിയോഗിച്ച പ്രവാചകനാണ് സ്വാലിഹ് നബി അലൈഹിസ്സലാം എന്ന് നമ്മൾ മനസ്സിലാക്കി. അള്ളാഹുവിന് പുറമെ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കേണ്ടുന്നതിന് പകരം ഏറ്റവും ഗുരുതരമായ പാപം ശിർക്കിലൂടെ ജീവിച്ച്, അതേപോലെ എടുപ്പുകളും നിർമ്മാണത്തിലുമൊക്കെ അള്ളാഹു വലിയ കഴിവും ശക്തിയും കൊടുത്ത ആ ജനത അഹങ്കാരികളായി ജീവിച്ചപ്പോൾ, അതിരുവിട്ടപ്പോൾ അള്ളാഹു അവരുടെ കൂട്ടത്തിൽ നിന്ന് സ്വാലിഹ് നബി അലൈഹിസ്സലാമിനെ പ്രവാചകനായി നിയോഗിച്ചു. സ്വാലിഹ് നബി അലൈഹിസ്സലാം അവരെ അള്ളാഹുവിലേക്ക് ക്ഷണിച്ചു. അവർ അദ്ദേഹത്തെ അവഗണിച്ചു, പരിഹസിച്ചു, ദൃഷ്ടാന്തം ചോദിച്ചു. ഒരു പാറയിൽ നിന്ന് ഒട്ടകം വന്നു. ആ ഒട്ടകത്തിന് അവിടെയുള്ളൊരു കിണറ്റിലെ ഊഴമായി വെള്ളം കുടിക്കാൻ നിശ്ചയിക്കപ്പെട്ടു. അതിനെ സ്വതന്ത്രമായി വിടണമെന്ന് അദ്ദേഹം അവരോട് ബോധ്യപ്പെടുത്തി. പക്ഷേ ഇങ്ങനെയൊക്കെ ഉണ്ടായെങ്കിലും അഹങ്കാരികളായ ജനത സ്വാലിഹ് നബി അലൈഹിസ്സലാമിനെ ധിക്കരിച്ചു. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഅ്റാഫിലൂടെ അത് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഖാലൽ മലഉല്ലദീനസ്തക്ബറൂ മിൻ ഖൗമിഹി ലില്ലദീനസ്തുദ്ഇഫു ലിമൻ ആമന മിൻഹും അതഅലമൂന അന്ന സ്വാലിഹൻ മുർസലും മിർ റബ്ബിഹി ഖാലു ഇന്നാ ബിമാ ഉർസില ബിഹി മുഅ്മിനൂൻ എന്ന് പറഞ്ഞ് അത് തൊട്ടവചനത്തിലൂടെ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്. ഖാലല്ലദീനസ്തക്ബറൂ ഇന്നാ ബില്ലദീ ആമൻതും ബിഹി കാഫിറൂൻ. എന്നാൽ അഹങ്കാരികളായ ആ ജനത അവരുടെ കൂട്ടത്തിൽ നിന്ന് അവർ പറഞ്ഞെന്താ? ഇന്നാ ബില്ലദി ആമൻതും ബിഹി കാഫിറൂൻ, ഞങ്ങൾ നിങ്ങൾ വിശ്വസിച്ചതിനൊക്കെ നിഷേധിച്ച് കളയുകയാണ്. നിഷേധിക്കുക മാത്രമല്ല, അവരിലേക്ക് ദൃഷ്ടാന്തമായി നിയോഗിച്ച ആ ഒട്ടകത്തിനെ, ഫഅഖറുന്നാഖത, ആ ഒട്ടകത്തിനെ അവർ അറുത്തുകളഞ്ഞു, വെട്ടിക്കൊലപ്പെടുത്തി. വഅഥൗ അൻ അംരി റബ്ബിഹിം, അവർ അവരുടെ റബ്ബിന്റെ കൽപ്പനയെ ധിക്കരിക്കാണ് ചെയ്തത്. എന്നിട്ട് വഖാലവർ പറഞ്ഞു: യാ സ്വാലിഹ് ഇഖ്തിനാ ബിമാ തഅ്ഇദുന ഇൻ കുന്ത മിനൽ മുർസലീൻ. ഇജ് സ്വാലിഹ, നീ പ്രവാചകന്മാരിൽപ്പെട്ടവനാണെങ്കിൽ നീ കൊണ്ടുവാ, ഇഖ്തിനാ, ഞങ്ങൾക്ക് കൊണ്ടുവാ, ശിക്ഷ കൊണ്ട് വാ. ബിമാ തഅ്ഇദുന, നീ ഞങ്ങളോട് മുന്നറിയിപ്പ് നൽകിയ, വാഗ്ദാനം ചെയ്ത ആ ശിക്ഷ കിട്ട് വരട്ടെ. എത്രമാത്രം അഹങ്കാരത്തിന്റെ സംസാരമാണത്! ഈയൊരു സംസാരം ആധുനിക കാലഘട്ടത്തിലും പലരും പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. സാമൂഹിക മാധ്യമങ്ങളിലൂടെ, അല്ലാത്ത വഴികളിലൂടെയുമൊക്കെ ഈ ഇതേ രൂപത്തിൽ ധിക്കാരത്തിൻ്റെ സംസാരങ്ങൾ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളുടെ നേരെ പലരും സംസാരിക്കുന്നത് നമ്മളൊക്കെ കേൾക്കാറുണ്ട്. ഇതിൽ നമുക്ക് തീർച്ചയായും ഗുണപാഠങ്ങളുണ്ട്. അല്ലെ അള്ളാഹുവിൻ്റെ ആയാത്തുകളുടെ മുമ്പിൽ വിനീതവിധേയരായി അവന് കീഴൊതുങ്ങി ജീവിക്കുക എന്നുള്ളതാണ് ബുദ്ധിയുള്ള, എന്നാൽ തങ്ങളുടെ ദൗർബല്യം മനസ്സിലാക്കിയ വിവേകമുള്ള മനുഷ്യർ ചെയ്യുക. പക്ഷേ അഹങ്കാരം തലക്കു പിടിച്ച എല്ലാം തികഞ്ഞവരാണ് ഞാനെന്ന അഹങ്കാരത്തിൻ്റെ ബോധം പേറുന്ന പലരും, അവർ അവരുടെ ജീവിതത്തിൽ അവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ അത് അള്ളാഹുവിൻ്റെ ഔദാര്യമാണെന്ന് മനസ്സിലാക്കാതെ ഇതൊക്കെ തൻ്റെ കഴിവുകൊണ്ട് നേടിയെടുത്തതാണ് എന്നുള്ള തരത്തിൽ ചിലരെങ്കിലും പ്രതികരണങ്ങളും അവരുടെ ജീവിത ശൈലിയുമൊക്കെ നമുക്ക് കാണാൻ പറ്റും. സമൂദ് ഗോത്രത്തിനെ അള്ളാഹു നമ്മളെ പഠിപ്പിച്ചത് താഴ്വരകളിൽ പാറകൾ തുരന്ന് വീടുണ്ടാക്കിയ വസമൂദല്ലദീന ജാബു സുഹ്ര ബിൽവാദ് എന്ന് ഖുർആൻ പറഞ്ഞു. അത് അവർക്ക് അള്ളാഹു കൊടുത്ത പ്രത്യേകമായ നിഅമത്തുകളായി പഠിപ്പിച്ചതാണ്. അവരുടെ ആഹാര സൗഷ്ഠവം, അവർക്ക് ബിൽഡിങ്ങുകൾ എടുപ്പുകൾ നിർമ്മിക്കാനുള്ള ശേഷി എല്ലാം റബ്ബവർക്ക് നൽകിയ അനുഗ്രഹങ്ങളാണ്. ആ അനുഗ്രഹങ്ങൾക്ക് തിരിച്ച് അവർ വിനീതവിധേയരായി കീഴൊതുങ്ങുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ അവർ നേരെ ധിക്കാരികളായി മാറുകയാണ് ചെയ്തത്. അതിരുവിട്ട് ആ ജനത സഞ്ചരിക്കുമ്പോൾ സ്വാഭാവികമായും അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിക്കും. സ്വാലിഹ് നബി അലൈഹി സ്വലാം അങ്ങനെ അവിടേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ്. ആ പ്രവാചകൻ അവരെ വളരെ ഗുണകാംക്ഷയോടുകൂടി അവരെ അള്ളാഹുവിലേക്ക് ക്ഷണിച്ചു. വദുക്കുറു ഇദ് ജഅലകും ഖുലഫാഅ മിൻ ബഅദി ആദിൻ വബവ്വഅകും ഫിൽ അർളി തത്തഖിദൂന മിൻ സുഹൂലിഹ ഖുസൂറൻ വതൻഹിതൂന അൽജിബാല ബുയൂത. സൂറത്തുൽ ആറാഫിൽ സ്വാലിഹ് നബി അലൈഹി സ്വലാം അവരെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, വദുക്കുറു ഇദ് ജഅലകും ഖുലഫാഅ മിൻ ബഅദി ആദ്, ആദ് സമുദായത്തിന് ശേഷം നിങ്ങളെ അള്ളാഹു ഇവിടെ പ്രതിനിധികളാക്കി അടുത്ത തലമുറയായി കൊണ്ടുവന്നു, നിങ്ങൾ ഓർക്കണം. വബവ്വഅകും ഫിൽ അർളി, നിങ്ങൾക്കവൻ ഭൂമിയിൽ സംവിധാനിച്ചു തന്നു അല്ലേ, കൊട്ടാരങ്ങൾ പർവ്വതങ്ങൾ തുരന്ന് നിങ്ങൾ വീടുകളുണ്ടാക്കി, അതൊക്കെ ഫദുക്കുറു ആല അള്ളാഹി വലാത്ത സൗഫിൽ അർളി മുഫ്സിദീൻ, അള്ള ചെയ്ത അനുഗ്രഹങ്ങൾ നിങ്ങൾ ഓർക്കണം. നിങ്ങളൊരിക്കലും തീയരുത്, ഈ ഭൂമിയിൽ കുഴപ്പക്കാരായി മാറരുത്, അതിരുവിട്ട് പ്രവർത്തിക്കരുത് എന്ന് സ്വാലിഹ് നബി അലൈഹി സ്വലാം അവരെ ഗുണകാംക്ഷയോടുകൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹം പ്രവാചകനാണെന്ന് അവർക്ക് ബോധ്യപ്പെടാൻ മാത്രം ഒരു ദൃഷ്ടാന്തമായി ഒട്ടകത്തിനെ പാറക്കൂട്ടങ്ങളിൽ നിന്ന് അള്ളാഹു അവരുടെ മുമ്പിൽ കൊണ്ടുവരികയും ചെയ്തു. പക്ഷേ അതൊക്കെയാണെങ്കിലും അവർ അതൊന്നും കീഴൊതുങ്ങാതെ ഞങ്ങൾ അവിശ്വസിച്ചിരിക്കുന്നു, നിന്റെ ശിക്ഷയൊന്ന് കൊണ്ടുവാ എന്നവർ വെല്ലുവിളിക്കുകയാണ്. അപ്പം എന്താ സംഭവിച്ചത്? അതാണ് സൂറത്തുൽ ഹൂദിൻ്റെ 65-ാമത്തെ വചനത്തിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കിയത്. ഫഅഖറൂഹ, അവരതിനെ ആ ഒട്ടകത്തിനെ അറുത്തുകളഞ്ഞു, വെട്ടിക്കൊന്നു. ഫഖാല, ആ അതിക്രമം, ഏറ്റവും വലിയ ധിക്കാരം, അവർ അള്ളാഹുവിനെ വെല്ലുവിളിക്കുകയാണ്. അവർക്ക് അനുഗ്രഹങ്ങൾ നൽകിയ അവരുടെ സ്രഷ്ടാവിന് കീഴൊതുങ്ങുന്നതിന് പകരം അവനെ വെല്ലുവിളിക്കുകയാണ്. അവൻ അവതരിപ്പിച്ച ആ ഒട്ടകത്തെ അറുകല നടത്തിയതിലൂടെ അവർ ചെയ്തത്. ഫഖാല, അപ്പോൾ സ്വാലിഹ് നബി അവരോട് പറയണം, തമത്തഉ ഫി ദാരികും സലാസത അയ്യാം, ഇനി നിങ്ങൾക്ക് 3 ദിവസം മാത്രമാണ് അവധിയുള്ളത്. ദാലിക വഅദു ഗൈറു മക്ദൂബ്, ഒരിക്കലും കളവാകാനിടയില്ലാത്ത, തെറ്റാകാനിടയില്ലാത്ത ഒരു വാഗ്ദാനമാണത്. അതിനിടയിൽ നിങ്ങൾക്ക് ശിക്ഷ വരിക തന്നെ ചെയ്യും എന്ന് സ്വാലിഹ് നബി അവരെ പഠിപ്പിക്കുകയാണ്. അവർക്ക് ശിക്ഷ വന്നു എന്നുള്ളതാണ് തൊട്ട ആ വചനം അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. ഫലമ്മ ജാ അംറുന നജ്ജൈന സ്വാലിഹൻ വല്ലദീന ആമനു മഅഹു ബിറഹ്മത്തിൻ മിന്ന വമിൻ ഖിസ്യി യൗമിഇദിൻ ഇൻ റബ്ബക ഹുവൽ ഖവിയുൽ അസീസ്. അങ്ങനെ നമ്മുടെ കൽപ്പന വന്നു. ഫലമ്മ ജാ അംറുന, 3-ാം ദിവസം അള്ളാഹുവിൻ്റെ ശിക്ഷയുടെ കൽപ്പന വന്നപ്പോൾ, നജ്ജൈന, നാം രക്ഷപ്പെടുത്തി സ്വാലിഹൻ, സ്വാലിഹ് നബി അലൈഹി സ്വലാമിനെ, വല്ലദീന ആമനു മഅഹു, അദ്ദേഹത്തിൻ്റെ കൂടെ വിശ്വസിച്ചവരെയും നാം രക്ഷപ്പെടുത്തി നമ്മുടെ കാരുണ്യം കൊണ്ട്. ബിറഹ്മത്തിൻ മിന്ന, നമ്മുടെ കാരുണ്യം കൊണ്ട് നാം രക്ഷപ്പെടുത്തി. വമിൻ ഖിസ്യി യൗമിഇദിൻ, ആ ദിവസത്തെ അപമാനത്തിൽ നിന്നും അവരെ നാം രക്ഷപ്പെടുത്തി, ആ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുത്തി, ആ അപമാനത്തിൽ നിന്നും അവരെ നാം മോചിപ്പിച്ചു രക്ഷപ്പെടുത്തി. ഇന്ന റബ്ബക ഹുവൽ ഖവിയുൽ അസീസ്, തീർച്ചയായും നിന്റെ രക്ഷിതാവ് തന്നെയാണ് ശക്തൻ, കവിയ്, അൽ അസീസ്, പ്രതാപവാനും. സൂറത്തുൽ അഅ്റാഫിന്റെ 78-ാമത്തെ വചനത്തിലൂടെയും അള്ളാഹു അത് നമ്മളെ ഓർമ്മപ്പെടുത്തി. ഫഅഖദതുഹുമുർറജഫതു, ഒരു ഘോരശബ്ദം അവരെ പിടികൂടാണ്. ഫഅസ്ബഹു ഫിദാരിഹിം ജാസിമീൻ, അതോടുകൂടി അവർ അവരുടെ വീടുകളിൽ കമഴ്ന്നടിച്ച് വീണുകയാണ്. അല്ലേ, അള്ളാഹുന്റെ ശിക്ഷ വരികയാണ്. വഅഖദല്ലദീന ളലമു അസ്വൈഹത്തു ഫഅസ്ബഹു ഫിദിയാരിഹിം ജാസിമീൻ, അള്ളാഹുവിന്റെ ശിക്ഷ അവർക്ക് തടുക്കാൻ കഴിയില്ല. 67-ാമത്തെ വചനം അതാണ് പഠിപ്പിച്ചത്. വഅഖദല്ലദീന ളലമു, അക്രമം പ്രവർത്തിച്ചവരെ പിടിച്ചു, പിടികൂടി. അസ്വൈഹത്തു, ഒരു ഘോരശബ്ദം. ഫഅസ്ബഹു, അങ്ങനെ അവർ ആയിത്തീർന്നു. ഫി ദിയാരിഹിം, അവരുടെ വീടുകളിൽ. ജാസിമീൻ, കമഴ്ന്നടിച്ചു വീണവരെ പോലെ അവരവരുടെ വീടുകളിൽ ആയിത്തീർന്നു. അപ്പോൾ അള്ളാഹുവിന്റെ ശിക്ഷ അവരെ പിടികൂടി. ലേ ഫഅഖദതുഹുമുർ റജ്ഫതു ഫഅസ്ബഹു ഫി ദാരിഹിം ജാസിമീൻ, അവർ അവരുടെ വീടുകളിൽ കമഴ്ന്നടിച്ചു വീണു. വഅഖദല്ലദീന ളലമു അസ്വൈഹത്തു ഫഅസ്ബഹു ഫി ദിയാരിഹിം ജാസിമീൻ. ഇമാം സഅദി റഹ്മഹുള്ള അത് വിശദീകരിച്ചത്, ഫഖത്തഅത്തു ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ തകർന്നുപോയി ആ ഘോരശബ്ദം കൊണ്ട്. അങ്ങനെ അവർ മുഖം കുത്തി കമഴ്ന്നടിച്ചു വീണു അവരുടെ വീടുകളിൽ എന്നാണ്. തീർച്ചയായും ഈ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് മഹാനായ സ്വാലിഹ് നബി അലൈഹി സ്വലാം, അവരെ വളരെ, സ്വാലിഹ് നബി സ്വലാം എന്ത് ചെയ്തു, അവരിലേക്ക് അവരെ വളരെ ഗുണകാംക്ഷയോടുകൂടി അദ്ദേഹം അത് അവരോട് സംസാരിക്കുന്നുണ്ട്. ആ സംസാരത്തിൻ്റെ വചനങ്ങൾ തൊട്ടടുത്ത വചനങ്ങളിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആ ശിക്ഷ വന്നെത്തിയതിനു ശേഷം അവരോട് സംസാരിക്കുന്നത്. ഇൻഷാല്ലാ അത് അടുത്ത ക്ലാസ്സിലാണ് നമ്മൾ പഠിക്കുക. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളമുള്ള വിഷയമെന്ന് പറയുന്നത്, അള്ളാഹു വളരെയധികം അനുഗ്രഹങ്ങൾ നൽകിയ ഒരു ജനത, അവരിലേക്ക് അള്ളാഹു ദൃഷ്ടാന്തങ്ങൾ അവതരിപ്പിച്ചു. അല്ലേ, ഹാദിഹി നാഖത്തുല്ലാഹിലക്കും ആയ, ആയത്ത് എന്നാണ് ആ ഒട്ടകത്തിനെ അള്ളാഹു തന്നെ വിശേഷിപ്പിച്ചത്. ഹാദിഹി നാഖത്തുൻ ശരീഫത്തുൻ ഫാളിലത്തുൻ ലിഇളാഫതിഹ ഇലല്ലാഹി, നാഖത്തുല്ലാഹി, അള്ളാഹുവിൻ്റെ ഒട്ടകം എന്നാണ് അതിനെ. അല്ലേ, അതിൻ്റെ ശ്രേഷ്ഠത ലിഇളാഫതിഹ ഇലല്ലാ, അള്ളാഹുവിലേക്ക് അതിനെ ചേർത്ത് പറയുമ്പോൾ അതിൻ്റെ ശ്രേഷ്ഠത എത്രമാത്രം ഉണ്ടാവും. ലക്കും ഫിഹ ആയത്തുൻ അളീമ, ജനങ്ങളെ, നിങ്ങൾക്കതിൽ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നാണ്. എന്നിട്ട് അതിന് ലഹാ ഷിർബുൻ വലക്കും ഷിർബുൻ യൗമൻ മാലവും, നിങ്ങൾക്ക് ഊഴമുണ്ട് വെള്ളം കുടിക്കാൻ, ആ ഒട്ടകത്തിനും ഊഴമുണ്ട്. കാരണം വഖാന ഇന്ദഹും ബിഇറുൻ കബീറ, അവരുടെ അടുക്കൽ വലിയൊരു കിണറുണ്ടായിരുന്നു. വഹിയാൽ മഅറൂഫ ബിബിഇറിൻ നാഖ, ബിഇറുൻ നാഖ എന്ന് പിന്നീട് ആ കിണറ് അറിയപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ യത്തനാവബൂനഹ ഹും വന്നാക്ക, ഊഴമിട്ടുകൊണ്ടാണ് അവർക്കും ആ ഒട്ടകത്തിനും വെള്ളം കുടിക്കാനുള്ള ദിവസങ്ങൾ നിശ്ചയിച്ചിരുന്നത്. ആ ഒട്ടകത്തിൻ്റെ പാല് അവർക്ക് ഉപയോഗിക്കാമായിരുന്നു. പക്ഷേ അങ്ങനെ സ്വാലിഹ് നബി അലൈഹി സ്വലാം അവരെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, ഫദറൂഹാത്ത് കുൽഫി അർദില്ല, അള്ളാഹുവിൻ്റെ ഭൂമി അല്ലെ, അള്ളാഹുവിൻ്റെ ഭൂമിയിൽ അത് തിന്ന് നടക്കട്ടെ. അവിടെ അള്ളാഹുവിലേക്കാണ് ഭൂമിയെയും ചേർത്തു പറഞ്ഞത്. വലാ തമസ്സൂഹ ബിസൂഇൻ, അതിനെ നിങ്ങൾ ഉപദ്രവിക്കരുത്, അതിനെ നിങ്ങൾ ആക്രമിക്കരുത്, ഒരു തലത്തിലുള്ള ഉപദ്രവം അതിന് വരുത്തരുത്. അങ്ങനെ നിങ്ങൾ ചെയ്താൽ ഫയഖുദക്കും അദാബുൻ അലീം, വേദനിക്കുന്ന ശിക്ഷ നിങ്ങളെ പിടികൂടും എന്ന് വളരെ ഗൗരവപൂർവം സ്വാലിഹ് നബി അലൈഹി സ്വലാം അവരെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെയാണെങ്കിലും അവർ പിന്നെ വളരെ അഹങ്കാരത്തിൻ്റെ വാർത്തയാണ് അവർ, വർത്തമാനമാണ് അവർ കൈക്കൊണ്ടത്. ഖാലൽ മല ഉല്ലദീനസ്തക്ബറു മിൻ ഖൗമിഹി, കണ്ടോ, അദ്ദേഹത്തിൻ്റെ ജനതയിൽ നിന്ന് അഹങ്കാരികളായ ആളുകൾ സത്യത്തിനെതിരെ. ഇസ്തക്ബറു എന്ന് പറഞ്ഞാൽ തക്കബ്ബറു അനിൽ ഹഖ്, ഹഖ് സത്യമാണെന്ന് ബോധ്യപ്പെട്ടാലും അത് മനസ്സിലാക്കാൻ മാത്രമുള്ള ദൃഷ്ടാന്തങ്ങൾ കൺമുമ്പിൽ കണ്ടാലും തങ്ങൾക്കുള്ള പദവികളും തങ്ങളുടെ സ്ഥാനങ്ങളും തങ്ങളുടെ സൗകര്യങ്ങളും ഒക്കെ നഷ്ടപ്പെട്ടു പോകും എന്ന് വിചാരിച്ച് അത് ഉൾക്കൊള്ളാൻ കഴിയാതെ, അല്ലെങ്കിൽ തങ്ങളല്ലത് പറഞ്ഞത്, തങ്ങളുടെ വഴിയല്ലത് വന്നത് എന്നുള്ളത് കൊണ്ട് എനിക്കത് റോളില്ല എന്നുള്ളത് കൊണ്ട്, ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ഹക്കു സ്വീകരിക്കാതെ തങ്ങളുടെ നിലപാടിൽ, തങ്ങളുടെ വിഡ്ഢിത്തത്തിൽ, തെറ്റായ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന, ശാഠ്യം പിടിക്കുന്ന ആളുകൾ ഏതു കാലത്തും ഉണ്ടാകും. അത് നമുക്കുള്ളൊരു പാഠമാണ്. ഖാൽ മലഉ ലദീനസ്തകബറു മിൻ ഖൗമിഹി, അല്ലേ, അവർ പറഞ്ഞു, ലില്ലദീനസ്തുദ്ഇഫു വലമ്മാ കാനൽ മുസ്തദ്അഫൂന ലൈസു കുല്ലുഹും മുഅ്മിനീൻ ഖാലു ലിമൻ ആമന മിൻഹും അതഅലമൂന അന്ന സ്വാലിഹൻ മുർസലും മിർ റബ്ബിഹി. നിങ്ങൾക്ക് വല്ല ധാരണയുണ്ടോ? അവൻ സത്യവാനാണോ കളവാണോ? നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനാണോ? ഇങ്ങനെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കുക, ആശയക്കുഴപ്പമുണ്ടാക്കുക, ഭീഷണിപ്പെടുത്തുക, പലതരത്തിൽ പ്രകോപനങ്ങൾ സൃഷ്ടിക്കുക, വെല്ലുവിളിക്കുക, പ്രലോഭിപ്പിക്കുക. ഏതു കാലത്തും സമൂഹത്തിൽ നമ്മൾ കാണുന്ന തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള ഇടപാടുകളും ഇവിടെയും സ്വാലിഹ് നബിയുടെ ജനതയിലും സംഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. ചുരുക്കത്തിൽ ഇതിൻ്റെ നമുക്കുള്ള ഗുണപാഠം, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ കാണുമ്പോൾ അതിൽ കൂടുതൽ വിശ്വാസ്യതയും ബോധ്യവും നമുക്കുണ്ടാവുകയും കൂടുതൽ വിനീതരായി അള്ളാഹുവിന് കീഴൊതുങ്ങുകയും ചെയ്യുകയാണ് വിശ്വാസികൾ ചെയ്യേണ്ടത്. കാരണം എത്രമാത്രം നമ്മുടെ കയ്യിൽ സമ്പത്തുണ്ടെങ്കിലും, സമൂഹത്തിൽ നമുക്ക് സ്വാധീനമുണ്ടെങ്കിലും, നമുക്ക് സൗകര്യങ്ങളുണ്ടെങ്കിലും, എല്ലാം തകർന്നടിയുന്ന നിമിഷങ്ങളാണ് അള്ളാഹുവിൻ്റെ ശിക്ഷകൾ വന്നെത്തുമ്പോൾ സംഭവിക്കുക എന്നുള്ള വളരെ ഗൗരവപൂർവമായ ഓർമ്മപ്പെടുത്തലാണ് ഈ വചനങ്ങളിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. ഏതായാലും ഇന്നത്തെ ഈ വചനത്തിൽ നമ്മൾ മനസ്സിലാക്കിയത് സ്വാലിഹ് നബി അലൈഹിസ്സലാമിൻ്റെ ജനതക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നെത്തുകയും ആ ശിക്ഷയെ വരുമ്പോൾ സ്വാലിഹ് നബിയെയും വിശ്വസിച്ചവരെയും അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് രക്ഷപ്പെടുത്തുകയും ചെയ്തു. തീർച്ചയായും വിശ്വാസികൾക്കായിരിക്കും അന്തിമ വിജയമെന്നും അഹങ്കാരികളുടെ പതനം ഭൂമിയിൽ തന്നെ കൺമുമ്പിൽ അവർക്ക് സംഭവിക്കാനുള്ളതാണെന്നുമെന്നുള്ള ഒരുപാട് പാഠങ്ങളാണ് ഈ 65-66 വചനങ്ങളെല്ലാം 67-ാമത്തെ വചനവും നമ്മളെ പഠിപ്പിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ യഥാവിധി മനസ്സിലാക്കി ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു നബിയിന മുഹമ്മദ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിൽ സൂറത്തു ഹൂദിലെ 65-66 വചനങ്ങളാണ് നാം പഠിച്ചത്. സമൂദ് ഗോത്രം, അതിന്റെ അനിവാര്യമായ പതനം വിശദീകരിക്കുന്ന ഭാഗം ക്ലാസ് എടുത്തുകൊണ്ട് നമുക്കൊപ്പം ഉണ്ടായിരുന്നത് ജംഷീർ സലാഹി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദ്. ഹാരിസ് ബിൻ സലീമാണ് ഈ സംസാരിക്കുന്നത്. വളരെ ചികിത്സ ആവശ്യമായി വന്ന ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ചോദിച്ചു പോകും, ഇതിൻ്റെ സാമ്പത്തിക ചിലവുകളെല്ലാം നിങ്ങൾ എങ്ങനെ സ്വരൂപിച്ചു, എവിടെ നിന്ന് ലഭിച്ചു? നമ്മുടെ ഒരു നല്ല മനസ്സിൻ്റെ ചോദ്യമാണത്. ഫലപ്രദമായി നമുക്കും കുടുംബത്തിനും പ്രയോജനപ്പെട്ട ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് തിരിച്ചിറങ്ങുമ്പോഴും സംഘാടകരോട് ചില ആത്മാർത്ഥതയുള്ളവർ ചോദിക്കാറുണ്ട്, ഇതിൻ്റെ ചിലവുകളെല്ലാം നിങ്ങൾക്ക് പൂർത്തിയായോ, എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ചില പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന ചില പൊതുപിരിവുകളിൽ നമ്മൾ നമ്മുടേതായ ഭാഗതയും നിർണയിക്കാറുണ്ട്. ധാരാളം നല്ല ഫീഡ്ബാക്കുകൾ വന്നിട്ടുള്ള ഒരു മഹാസംരംഭമാണ് നമ്മുടെ ഈ പീസ് റേഡിയോ. ഈ പീസ് റേഡിയോ കേൾക്കുന്നവരും അതുകൊണ്ട് കുടുംബപരമായും വ്യക്തിപരമായും പ്രയോജനം കിട്ടിയവരും നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത്രയും വലിയൊരു സംരംഭം നിങ്ങൾ എങ്ങനെ നടത്തിക്കൊണ്ടു പോകുന്നു, അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായും ഈ റേഡിയോയുടെ ഉപകാരം ലഭിക്കുന്ന, ഇതിൻ്റെ നന്മയെക്കുറിച്ച് തിരിച്ചറിഞ്ഞവരുടെ ഈ ചോദ്യങ്ങളും അതേപോലെ തന്നെ അന്വേഷണങ്ങളും തന്നെയാണ് ഈ മഹാസംരംഭത്തെ നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ റേഡിയോയെ നമ്മളെല്ലാവരും സഹായിക്കണം. നമുക്ക് കഴിയാവുന്ന സാമ്പത്തിക സഹായങ്ങൾ നമുക്ക് നൽകുവാൻ റേഡിയോയിൽ തന്നെ സപ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ സപ്പോർട്ട് റേഡിയോ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അതിൻ്റെ അക്കൗണ്ട് നമ്പറുകളും കാര്യങ്ങളും സ്വരൂപിച്ച് നമ്മളതിൻ്റെ ആളുകളുമായി നേരിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കഴിയാവുന്ന സഹായ സഹകരണങ്ങൾ ഇതിനുവേണ്ടി ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും സദക്കകളെയും പൂർണ്ണ പ്രതിഫലത്തോടെ സ്വീകരിക്കുമാറാവട്ടെ.
1: ഇവിടെ നൽകിയ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് താങ്കൾ പണം അയക്കേണ്ടത്. പണം അയച്ചു കഴിഞ്ഞാൽ 9746950006 നമ്പർ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ അറിയിക്കാൻ മറക്കരുത്. എന്തെങ്കിലും സഹായം ആവശ്യമെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ സപ്പോർട്ട് റേഡിയോ വിൻഡോയിൽ നിങ്ങളുടെ പേരും സ്ഥലവും അയക്കുകയോ നൽകിയ നമ്പറിൽ വാട്സപ്പ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമിലൂടെ സൂറത്ത് ദാരിയാത്തിലെ ചിനമാണ് പാരായണം ചെയ്തത്. പാരായണം ഷെയ്ഖ് അബ്ദുൽ വാലി അൽ അർക്കനി.
1: അവസരമാണ് ഈ പ്രോഗ്രാം. ഇന്ന് 411-ാമത്തെ പേജിന്റെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: മനപ്പാഠം ഇതോടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 411-ാമത്തെ പേജിന്റെ പാരായണമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷെ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്ത ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്ത ഇറങ്ങും, 10 അല്ലെങ്കിൽ 15, 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പം ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവികമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്, അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളു. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: സ്വന്തമായ സവിശേഷതകളോടെ ലോകമെങ്ങുമുള്ള മലയാളി സമൂഹത്തെ മുന്നിൽ കണ്ട് പ്രക്ഷേപണം ചെയ്തു വരുന്ന ചടുലമായ മാധ്യമ സംവിധാനമാണ്
2: പീസ് റേഡിയോ.
3: നിങ്ങൾക്കും ഈ മഹത്തായ സംവിധാനത്തിന്റെ ഭാഗമാകാം. വിദ്യാഭ്യാസം, ജനസേവനം, പൊതുവിഷയങ്ങൾ തുടങ്ങിയ മേഖലകളിൽ അവതരണം, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എന്നിവയ്ക്ക് പ്രാപ്തരായ വ്യക്തികളെ തേടുന്നു. സേവനമായോ പാർട്ട് ടൈം ജോലിയായോ താൽപ്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാം. ഉടനെ CV അയയ്ക്കൂ. ഇമെയിൽ media@peaceradio.com.
4: Peace Radio. Tune to reality.
1: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കും, അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ, അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ടും പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ. കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, നേരെ മറിച്ച് ഫിക്ഷൻ, കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അത് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനൊരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ. അത്തഹസീൻ തിരുത്താം പാരായണത്തിലെ അബദ്ധങ്ങൾ. ഇന്നത്തെ അത്തഹസീനിൽ നമുക്കുവേണ്ടി ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ അബ്ദുഷുക്കൂർ.
6: നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സൂറത്ത് 29-ാമത്തെ ജുസിലെ സൂറത്തുൽ മുദ്ദസ്സിർ, അതിലെ 1 മുതൽ 10 വരെയുള്ള ആയത്തുകൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കി. ബാക്കി ഭാഗം ശ്രദ്ധിക്കുക.

ഇത് കല്ലാ ഇന്നഹു കാന ലിആയാതിനാ അനീദ സഉർഹിഖുഹു സഊദാ.

0: عبس وبسر ثم أدبر واستكبر.
1: സൂറത്തുൽ മുദ്ദസ്സിറിലെ 11-ാമത്തെ ആയത്ത്.
0: ذرني ومن خلقت وحيدا.
1: ذرني, ഈ ആയത്ത് നമ്മൾ ഓതിപ്പോകുന്നത് ذرني ومن خلقت وحيدا. ذرني എന്നതും പലപ്പോഴും ചില ذرني ആവാനും സാധ്യതയുണ്ട്. ومൻ ഖലഖ്തു എന്നുള്ളത് ഖലഖ്തു പൂർണ്ണമായിട്ടും തെറ്റാണത്. ഹലക്കുത്തു എന്ന് പറയുമ്പോൾ വഹീദ എന്നുള്ളത് വഹീദ ഹ എന്ന അക്ഷരത്തിന് പകരം കെട്ടുള്ള ഹ. അപ്പോൾ ദർണി, ശ്രദ്ധിക്കണം, ദർണി അല്ല, ദർണി വമൻ ഖലഖ്തു ഖലഖ്തു ഖ തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗം, ശേഷം ഖാഫ്. ഖാഫിന് സുക്കൂനാണ്, അതിനെ ഖൽഖല ചെയ്യണം. ഖലഖ് അത് ചെറുനാക്ക് ആണ് അതിൻ്റെ മഖ്റജ്. അപ്പോൾ ഖലഖ്തു വഹീദ, വഹീദ അല്ല വഹി ഹ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക,
0: ദർണി വമൻ ഖലഖ്തു വഹീദ വജഅൽതു ലഹു മാലം മംദൂദ. വജഅൽതു ഐന ലഹു മാലം,
1: തൻവീനു ശേഷം മീം വന്നാൽ തൻവീനിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്യണം. ഇദ്ഗാം കാമിലാണ്, പൂർണ്ണമായിട്ടും അതിനെ കൂട്ടി ലയിപ്പിക്കണം.
0: മംദൂദ, മംദൂദ
1: ആ മദ്ദ്, അവിടെ വഖഫ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന മദ്ദ്, മദ്ദ് ഇവദാണ്, രണ്ട് ഹർക്കത്തിൻ്റെ ഖദറിൽ ആ രണ്ട് ഹർക്കത്തിന് തുല്യമായിട്ട് അവിടെ നീട്ടി നിർത്തണം.
0: മംദൂദ വബനീന ഷുഹൂദ, വബനീന ഷുഹൂദ.
1: ഷുഹൂദ അതിലെ ഹ, ഷുഹു ഷുഹൂദ. 14-ാമത്തെ ആയത്തിൽ വമഹത്തു ലഹു തംഹീദ. വമഹ കെട്ടുള്ള ഹ ആണ്, അതിന് ശബ്ദമുണ്ട്. അപ്പോൾ വമഹ, ശേഷം വമഹദ് തു എന്നാണ്. അതിനെ നമ്മൾ ദാലിനെ ത എന്ന അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്യുന്നു. പൂർണ്ണമായിട്ടും അതിനെ നമ്മൾ ഇദ്ഗാം ചെയ്യുന്നു. എന്നിട്ട് വമഹത്തു, വമഹത്തു ത്തു എന്നാണ് വായിക്കേണ്ടത്. അപ്പോൾ ഇവിടെ വമഹത്തു ലഹു തംഹീദ എന്ന് പറയുമ്പോൾ ഇദ്ഗാം മുതമാസിലൈനുണ്ട്, ഇദ്ഗാം മുതജാനിസൈൻ ഉണ്ട്, ഇദ്ഗാം മുതഖാരിബൈനുണ്ട്. അപ്പോൾ ഈ നിയമങ്ങളൊക്കെ നമ്മൾ പല പ്രാവശ്യങ്ങളായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ദാലും ത എന്ന അക്ഷരവും ഒരേ മഖ്റജിൽ നിന്നും വരുന്നതാണ്, പക്ഷേ വ്യത്യസ്ത അക്ഷരങ്ങളാണ്. അപ്പോൾ ഇദ്ഗാം മുതജാനിസൈൻ എന്ന നിയമമാണ് അവിടെ ഉള്ളത്. മുതജാനിസൈൻ മഖ്റജ് ഒന്നാണ്, പക്ഷേ അക്ഷരങ്ങളിൽ മാറ്റമുണ്ട്, സ്വിഫത്തിലും ഒക്കെ മാറ്റങ്ങൾ ഉണ്ടാവുമ്പോഴാണ് ഈ ഒരു അവസ്ഥ വരുന്നത്. അപ്പോൾ ഇദ്ഗാം മുതജാനിസൈൻ വമഹത്തു എന്നാണ് വായിക്കേണ്ടത്. ലഹു തംഹീദ, തംഹീദ കെട്ടുള്ള ഹ അവിടെയും ശ്രദ്ധിക്കണം. വമഹത്തു ലഹു തംഹീദ. 15-ാമത്തെ ആയത്തിൽ ثم يطمع ان ازيد. ثم മീമിന് ശബ്ദം വന്നാൽ മണിക്കണം. يطمع ق ط ആണ്. പലപ്പോഴും നമ്മുടെ ഓത്തിലൊക്കെ يطمع എന്ന് പറയാ, يطمع ط എന്ന അക്ഷരത്തിന് പകരം ത, ഐന് പകരം يطمع എന്നതിലെ ഐന് പകരം ഹംസ, يطمع. ഈ രൂപത്തിലൊക്കെ പറയുമ്പോൾ അർത്ഥമാറ്റം വരെ സംഭവിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അവസാനത്തിൽ അൻ അസീദ്, അൻ അസീദ് വഖഫ് ചെയ്യുമ്പോൾ ദാലിനെ കൃത്യമായിട്ടും വെളിവാക്കണം. ഖൽഖല എന്ന സ്വിഫത്ത് ചെയ്യണം. അൻ അസീദ്.

0: ഒന്നുമില്ല. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം. ലിആയാത്തിന എന്നുള്ളത് ലിആയാത്തിന എന്ന് പറഞ്ഞാൽ ഹംസക്ക് പകരം യ ആണ് വരിക. ഇത്തരം തെറ്റുകൾ ധാരാളം ഉണ്ടാവും. അപ്പോൾ ലിആയാത്തിന അനീദ അനീദ എന്ന് വായിക്കണം. കല്ല ഇന്നഹു കാന ലിആയാത്തിന അനീദ സഉർഹിഖുഹു സഉദ സഉർഹിഖുഹു സഉദ. ശ്രദ്ധിക്കേണ്ട വാക്കുകളാണ് രണ്ടും, രണ്ട് കലിമത്തും. സഉർഹിഖുഹു സഉർഹിഖുഹു ഖാഫ് സഉദ സ്വാദ് ഐൻ സഉ സഉർഹിഖുഹു സഉദ ഇന്നഹു ഫക്കറ വഖദ്ദറ ഇന്നഹു ഫക്കറ ഫക്കറ റാഇനെ കനപ്പിക്കണം. റാ ഫക്കറ എന്നല്ല പറയാ, ഫക്കറ വഖദ്ദർ എന്ന് പറയരുത്. ഫക്കറ വഖദ്ദർ ഫഖുതില കൈഫ ഖദ്ദർ ഫഖുതില കൈഫ ഖദ്ദർ ഖദ ഖദ്ദർ ഫഖുതില കൈഫ ഖദ്ദർ ثم قتل كيف قدر ثم മീമിന് ശബ്ദ വന്നാൽ മണിക്കണം. قتل كيف قدر ഇവിടേക്ക് ഖദർ എന്നുള്ള വാക്ക് വന്നു. അവിടേക്ക് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവിടെയുള്ള മഖ്റജുകളാണ്, ഖാഫിൻ്റെ മഖ്റജ്. അതുപോലെ റായിനെ ഉച്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അഥവാ റായിനെ ഇങ്ങനെ പരത്തിയിട്ട് ഖദ്ദർ എന്നല്ല, അല്ലെങ്കിൽ ഖദ്ദറ എന്നതിന് പകരം ഖദ്ദർ ഖദ്ദറ ഈ രൂപത്തിലൊന്നും വായിക്കരുത്. ثم قتل كيف قدر ثم نظر ثم മീമിന് ശബ്ദ വന്നാൽ മണിക്കണം. നവർ ഈ നവർ എന്ന പദത്തിലെ വ എന്ന അക്ഷരം അധികം ആളുകളും തെറ്റിച്ചുകൊണ്ടാണ് പറയുക. ഇങ്ങനെ നവർ എന്ന് പറയും, നവർ നവർ. അത് സ്വാദിന് പുള്ളിട്ട ദ്വാദാണെങ്കിലും ത എന്ന അക്ഷരത്തിന് പുള്ളിട്ടാൽ വായിക്കുന്ന വാദാണെങ്കിലും നമ്മളൊരുപോലെയാണ് വായിക്കുന്നത്. അതുപോലെ തന്നെ അള്ളാഹു എന്നത് വായിക്കേണ്ടതിൻ്റെ ആ ഒരു ഉച്ചാരണം അല്ലെങ്കിൽ ആ ശബ്ദവും ഒക്കെ അള്ളാഹു, അതുപോലെ സ്വാദിന് പുള്ളിട്ട ദ്വാദ്, ത്വാദിന് പുള്ളിട്ട ദ്വാദ്, ഇതൊക്കെ നമ്മൾക്കൊരു ശബ്ദമായിരിക്കും. ഏത്? ല എന്ന ശബ്ദം, ല. ഇത് ശരിയല്ല. അത് നമ്മൾ ഈ ഒരു മൂന്ന് പിന്നെ വാക്കുകളും അല്ലെങ്കിൽ അക്ഷരങ്ങൾ കൊണ്ടുവരുന്ന ഈ ഒരു ശബ്ദം കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. ثم نظر نظر എന്നാണ് വായിക്കേണ്ടത്. ثم عبس وبصر ثم عبس وبصر ثم أدبر واستكبر ثم أدبر ദാലിനെ ഖൽഖല ചെയ്യണം, ദാലിനെ ഖൽഖല ചെയ്യണം. അദ്ബറ അദ്ബറ അല്ല റ അല്ല റ. സൂറത്തുൽ മുദ്ദസ്സിറിലെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് 11-ാമത്തെ ആയത്ത് മുതൽ 23 വരെയുള്ള ആയത്തുകളാണ്. ബാക്കി ഭാഗം ഇൻഷാ അള്ളാഹ് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അള്ളാഹു ഇതെല്ലാം സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: ജസാക്കുമുല്ലാ ഖൈറൻ. നമ്മൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ അത്തഹസീൻ. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ഹാഫിൽ അബ്ദുഷക്കൂർ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് കിഡ്സ് ടൈം. ചെറിയ പ്രായത്തിൽ തന്നെ തങ്ങളുടെ ഖുർആൻ പാരായണം കൊണ്ട് ലോകശ്രദ്ധ നേടിയ കുഞ്ഞു ഖാരിഉകളുടെ വിശുദ്ധ ഖുർആൻ പാരായണമാണ് കിഡ്സ് ടൈമിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. ഇന്ന് ശ്രോതാക്കൾ കേൾക്കുന്ന ഭാഗം സൂറത്തുൽ ഗാഫിർ 56 മുതൽ 65 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്യുന്നത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.

0: മാഷാ അള്ളാ, ജസാക്ക് അള്ളാഹു ഖൈറ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് കിഡ്സ് ടൈം. സൂറത്തുൽ ഖാഫിറിലെ 56 മുതൽ 65 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.
1: പീസ് ഖുർആൻ റേഡിയോ അടുത്ത പരിപാടി കാതോർക്കുക. ഹിഫ്ളുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ സൂറ മുദ്ദസിർ 5 മുതൽ 7 വരെ ജാഫർ സലഫി പാരായണം ചെയ്യുന്നു. നിങ്ങളിതുവരെ കാതോർത്തത് ഹിഫ്ളുൽ ഖുർആൻ, ജാഫർ സലഫി വിശുദ്ധ ഖുർആൻ സൂറ മുദ്ദസിർ 5 മുതൽ 7 വരെ വചനങ്ങൾ പാരായണം നിർവഹിച്ചത്. പീസ് ഖുർആൻ റേഡിയോ കാതോർക്കുക അടുത്ത പരിപാടി ഖത്തമുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത് ജുസ് 7. ഇന്ന് പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ഹജ്ജാജ് റംസാൻ അൽ ഹിന്ദവി.

0: ജസാക്കും അല്ലാ ഖൈർ. നിങ്ങൾ ഇതുവരെ കേട്ടത് ഖത്തമുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ ജുസ് 7, ഷെയ്ഖ് ഹജ്ജാജ് റംസാൻ അൽ ഹിന്ദവി പാരായണം നിർവഹിച്ചത്.
1: പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം പതിനായിരങ്ങൾ നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ. അള്ളാഹുവിൻ്റെ കലാമായ വിശുദ്ധ ഖുർആൻ പഠിക്കുക, മനഃപ്പാഠമാക്കുക എന്നത് വളരെ പുണ്യമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു നന്മയ്ക്ക് അവസരമൊരുക്കുകയാണ് ഹിഫ്ളുൽ ഖുർആനിലൂടെ. ശ്രോതാക്കൾക്കറിയാവുന്നതുപോലെ ഇന്ന് സൂറത്തുൽ അഹ്സാബിൻ്റെ 30-ാമത്തെ വചനമാണ് നമ്മൾ മനഃപ്പാഠമാക്കുന്നത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കാൻ സ്റ്റുഡിയോയിലുള്ളത് ബഹുമാന്യനായ ജഅഫർ സലഫിയാണ്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 30-ാമത്തെ ആയത്താണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.

0: അള്ളാഹു നമ്മുടെ പാരായണവും പഠനവുമെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാകുമുല്ലാഹു ഖൈറ. നമ്മൾ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ ആയിരുന്നു. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഹ്സാബിൽ നിന്നും ഇന്ന് 30-ാമത്തെ വചനവും നമ്മൾ മനഃപ്പാഠമാക്കി കഴിഞ്ഞു. ഇനി ഇതിന്റെ ബാക്കി ഭാഗം അടുത്ത എപ്പിസോഡുകളിലൂടെ ശ്രോതാക്കൾക്ക് കേൾക്കാവുന്നതാണ്. ഇന്ന് നമ്മൾ കേട്ടുകഴിഞ്ഞ ഈ ഒരു ക്ലാസ് പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് വീണ്ടും കേൾക്കാനായി 24 മണിക്കൂറും റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്.
2: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം? രാവിലെ കാലിച്ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്, അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ച് വിളമ്പി ഊട്ടിത്തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ, എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
3: ഖുർആൻ റേഡിയോയിൽ തൻസീൽ, സൂറത്തുൻ നബഅ മുതൽ സൂറത്തുൻ നാസ് വരെയുള്ള ഭാഗങ്ങളുടെ പാരായണമാണ് തൻസീൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. പാരായണം ചെയ്യുന്നത് അശ്ശൈഖ് അലി ഇബ്നു അബ്ദുറഹ്മാൻ അൽ ഹുദൈഫി.

رفع سمكها فسواها وأغطش ليلها وأخرج ضحاها

وما هو على الغيب بضنين وما هو بقول شيطان رجيم.

فجرت وإذا القبور بعثرت علمت نفس ما قدمت وأخرت

حقت وأذنت لربها وحقت وإذا الأرض مدت وألقت ما فيها وتخلت

مسرورا وأما من أوتي كتابه وراء ظهره فسوف يدعو ثبوراً.